ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 8, കൊല്ലവർഷം 1202, ചിങ്ങം 14, 2026 ആഗസ്റ്റ് 30 ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാ ഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില.
2: നിങ്ങൾ എപ്പോഴെങ്കിലും പരദോഷം നടത്തിയിട്ടുണ്ടോ, ഏഷണിക്ക് വിധേയരായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താവും ഉത്തരം? ആളുകളെയോ കുടുംബങ്ങളെയോ സമൂഹത്തെയോ തെറ്റിദ്ധരിപ്പിക്കാനോ ശത്രുത ഉണ്ടാക്കാനോ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാളിനോട് വളച്ചൊടിച്ച് പറയുന്നതിനെയാണല്ലോ ഏഷണി എന്ന് പറയുന്നത്. ഇത് വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ്. ഇന്നത്തെ സമൂഹത്തിലെന്നല്ല, പുരാണങ്ങളിലും ചരിത്രത്തിലും ഏഷണി വരുത്തിയ വിനാശങ്ങൾ എത്രയോ ചൂണ്ടിക്കാട്ടാൻ കഴിയും. ഭാരതീയ പുരാണങ്ങളിൽ ഏഷണി, കലഹം എന്നിവ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കടന്നുവരുന്ന പ്രധാന കഥാപാത്രം നാരദ മഹർഷിയാണ്. എന്നാൽ നാരദന്റെ ഏഷണികൾ ദുഷ്ടന്മാരുടെ വിനാശത്തിനും പ്രപഞ്ചത്തിന്റെ ധർമ്മ സംരക്ഷണത്തിനും വേണ്ടിയായിരുന്നു. നാരദന്റേത് നന്മയ്ക്കുള്ള തന്ത്രങ്ങളായിരുന്നെങ്കിൽ മഹാഭാരതത്തിൽ ശകുനി നടത്തിയത് തികച്ചും വ്യക്തിപരമായ പ്രതികാരത്തിനും വിനാശത്തിനും വേണ്ടിയുള്ള ക്രൂരമായ ഏഷണികളും കുതന്ത്രങ്ങളുമായിരുന്നു. കൗരവർക്കും പാണ്ഡവർക്കുമിടയിൽ നിരന്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അദ്ദേഹം ഒരു വലിയ യുദ്ധത്തിനു തന്നെ വഴിമരുന്നിട്ടു. രാമായണത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിന് കാരണം മന്ധര എന്ന ദാസിയുടെ ഏഷണിയാണല്ലോ ലക്ഷ്മണൻ.

0: തന്റെ മൂക്കും മാറിടവും ഛേദിച്ചതിന് പ്രതികാരം ചെയ്യാൻ ശൂർപ്പണഖ സഹോദരനായ രാവണനെ സമീപിച്ചപ്പോൾ ഉപയോഗിച്ചത് ഏഷ്ണിയുടെ തന്ത്രമാണ്. ചരിത്രത്തിന്റെ ഗതിയെയും സാമ്രാജ്യങ്ങളുടെ ഭാവിയെയും മാറ്റിമറിച്ച ചില കുപ്രസിദ്ധമായ ഏഷണികളുണ്ട്. റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസറെ വധിക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നെയ്തത് വലിയൊരു ഏഷണി വലയാണ്. റോം നഗരം കത്തി എരിഞ്ഞപ്പോഴുണ്ടായ ഏഷണി ചരിത്രത്തിലെ വലിയ ജനവിഭാഗത്തിന്റെ വംശഹത്യയ്ക്കു തന്നെ കാരണമായി. അസൂയ, കുശുമ്പ്, ആർത്തി, അത്യാഗ്രഹം, ഏഷണി മുതലായ വികാരങ്ങളെല്ലാം ചേർന്നവരാണ് ഓരോ മനുഷ്യരും. ഈ വികാരങ്ങളുടെ അളവിലുള്ള ഏറ്റക്കുറച്ചിലോ അല്ലെങ്കിൽ സ്വയം നിയന്ത്രണമോ ആണ് ഓരോ മനുഷ്യരിലെയും നന്മ തിന്മകളുടെ അകത്തുക. എല്ലാ ആത്മീയ ധാർമ്മിക വ്യവസ്ഥകളിലും ഏഷണി വലിയൊരു തിന്മയാണ്. മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കുന്ന മനസ്സ് മനുഷ്യ നന്മയെ ഇല്ലാതാക്കുന്നു. അതിനാലാണ് പരദൂഷണം എന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഭീരുക്കളുടെ ജനാലയാണെന്ന് പ്രശസ്ത ആംഗ്ലോ ഐറിഷ് നാടകകൃത്ത് ജോർജ് ബെർണാർഡ് ഷാ അഭിപ്രായപ്പെട്ടത്. ഇംഗ്ലീഷിൽ ഏഷണിയെക്കുറിച്ച് പ്രശസ്തമായൊരു ചൊല്ലുണ്ട്, എ ഡോഗ് ദാറ്റ് ബ്രിങ്സ് എ ബോൺ വിൽ ക്യാരി എ ബോൺ എന്ന്. മറ്റൊരു വീട്ടിലെ എല്ലിൻ കഷ്ണം കടിച്ച് നിങ്ങളുടെ അടുത്തു കൊണ്ടുവരുന്ന ഒരു നായ നിങ്ങളുടെ വീട്ടിലെ എല്ലിൻ കഷ്ണവും കടിച്ച് മറ്റൊരിടത്തേക്ക് പോകും. അതായത് മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളോട് ഏഷ്ണി പറയുന്നവൻ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോടും ഏഷ്ണി പറയും. ഏഷ്ണിയുടെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പരദൂഷണം പറയുന്ന സ്വഭാവമുള്ള ഒരാളെ സമൂഹമോ സുഹൃത്തുക്കളോ പിന്നീടൊരിക്കലും വിശ്വസിക്കില്ല. ഇത്തരം വ്യക്തികളെ ആളുകൾ ഭയത്തോടെ കാണുകയും അവരുടെ കൂട്ടായ്മകളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. ഏഷ്ണിക്ക് ഇരയാകുന്ന വ്യക്തിക്ക് സമൂഹത്തിൽ കടുത്ത മാനസിക വിഷമവും അപമാനവും നേരിടേണ്ടി വരുന്നു. വർഷങ്ങളായുള്ള ദാമ്പത്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും തകർന്നടിയുന്നു. ആളുകൾ പരസ്പരം സംശയിക്കാൻ തുടങ്ങുന്നതോടെ കൂട്ടായ്മയും സമാധാന അന്തരീക്ഷവും ഇല്ലാതാകുന്നു. തെറ്റിദ്ധാരണകൾ മൂലം ആളുകൾ തമ്മിലടിക്കാനും വലിയ ആക്രമണങ്ങളിലേക്കും പ്രതികാര ചിന്തകളിലേക്കും മാറാനും ഇത് വഴിവെക്കുന്നു. ഇതിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗങ്ങളുണ്ട്. ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ തന്നെ വിഷയം മാറ്റുകയോ അവിടെ നിന്ന് മാറിപ്പോകുകയോ ചെയ്യുക. സത്യം അന്വേഷിക്കുക. കേട്ടത് സത്യമാണോ എന്ന് സ്വയം ചോദിക്കുക. മറ്റൊരാളുടെ സ്വകാര്യതകളെയോ വീഴ്ചകളെയോ കുറിച്ച് സംസാരിക്കുന്നത് പൂർണമായും ഒഴിവാക്കുക. നന്മ ചിന്തിക്കുക. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതെ സ്വന്തം ജീവിതത്തിലും ലക്ഷ്യങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വർജയേ താദൃശം മിത്രം വിഷകുംഭം വയോമുഖം എന്ന സംസ്കൃത വചനത്തിൽ പറയുന്നത് പോലെ, മുകളിൽ പാലും ഉള്ളിൽ വിഷവുമുള്ള പാത്രം പോലെ നേരിൽ നല്ലത് പറയുകയും പിന്നിൽ ഏഷ്ണി പറയുകയും ചെയ്യുന്ന സുഹൃത്തിനെ ദൂരത്തു തന്നെ ഉപേക്ഷിക്കുക.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാധാകൃഷ്ണൻ അടുത്തില. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം തുടർന്ന് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്താൻ കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KAP, MSP ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം.

മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലാന്റുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ സുഗതകുമാരി എഴുതിയ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിത ആലാപനം അജിത സുരേഷ്; 6:15 അർച്ചന; 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ; 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം; ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും; തുടർന്ന് പാട്ടുപെട്ടിക്കാലം; 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ; 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, ടെഡിമിക്സ് കറി പൗഡർ ദർപ്പണം ശ്രോതാക്കൾ പ്രതികരിക്കുന്നു; 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ; 8:30 ഭക്തിഗാനങ്ങൾ; 8:58 9:58 FM പ്രധാന വാർത്തകൾ; 9:00 ഓർമ്മകളുടെ സംഗീതം; 10:00 ചലച്ചിത്ര ഗാനങ്ങൾ; 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ; 10:25 കിളിക്കൂട്ടം കുട്ടികളുടെ പരിപാടി; ഇരുവേരി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദി കുട്ടികൾ അവതരിപ്പിക്കുന്നു; 10:55 മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം; 11:30 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ; 12:10 സേവന വാർത്തകൾ; 12:15 കുറത്തിയാട്ടം പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിക്കുന്നു; 12:40 നാടകഗാനങ്ങൾ; 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ പരിപാടി; 1:58 FM പ്രധാന വാർത്തകൾ; 2:15 ചലച്ചിത്ര ഗാനങ്ങൾ; 2:30 തായമ്പക കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്നു; 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം; 4:00 കണ്ണൂർ ടാക്കീസ്; 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ; 5:30 കോൽക്കളി കെ വി കുഞ്ഞിക്കണ്ണനും സംഘവും അവതരിപ്പിക്കുന്നു; 5:45 ലളിത ഗാനങ്ങൾ; 5:58 FM പ്രധാന വാർത്തകൾ; 6:00 ചലച്ചിത്ര ഗാനം; 6:10 ലക്ഷദ്വീപ് വൃത്താന്തം; 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ; 6:50 വയലും വീടും; 7:20 സേവന വാർത്തകൾ; 7:35 ചലച്ചിത്ര ഗാനങ്ങൾ; 8:00 മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം; 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ; 8:40 സേവന വാർത്തകൾ; 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം; 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്; 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭയിൽ ജി രാഘവേന്ദ്ര പ്രസാദിന്റെ വയലിൻ കച്ചേരി; 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi will hold bilateral talks with President of Uzbekistan Shavkat Mirziyoyev in Tashkent today. The two leaders will review cooperation in trade and investment, defense, digital connectivity, energy, education and people-to-people domains at the Presidential Palace. More from our correspondent.
2: Today, Prime Minister Narendra Modi will first attend a yoga program organized by Yoga Federation of Uzbekistan, and after that he will directly go to the palace of Uzbekistan President Shavkat Mirziyoyev, where both the leaders will participate in bilateral talks. The leaders will review cooperation in the areas of trade and investment, defense, digital connectivity, energy, education and people-to-people relations. Cooperation between the two countries is continuously increasing in the field of defense, but both the countries will focus on mining, especially rare earth minerals, metals like gold, other useful minerals. Besides this, the field of medicine, agriculture and skill development, as well as finding new avenues of connectivity, can be focus of discussion between the two leaders. Sushil Chandra Tiwari, Akashvani News, Tashkent.
1: Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in Mann Ki Baat program on Akashvani at 11 a.m. today. It will be 137th episode of the monthly radio program. The program will be broadcast across the entire Akashvani and Doordarshan.

അവർ പറയുന്നു, അവിടെ കാറ്റല്ല അവിടെ പൂങ്കാറ്റാണതിന്നു, കണ്ണന്റെ ഉടലുളയുമാണതു, കോരിക്കോരി കുടിക്കാൻ തോന്നിടും മതിവരിൽ.

കേൾക്കുന്നു അവിടം ദൈവത്തിൻ മനസ്സുപോൽ തെളിഞ്ഞലിഞ്ഞതാണെന്നും അവർ പറയുന്നു.

വരില്ലയോ മർത്യൻ അവിടെയും നാളെ, അവിടെ റബ്ബറിൻ നിരകൾ നീളുമോ, അവിടെ

0: మామురు మధుర కూజనం అపూర్వ మామురు సునీల చైతన్యం.
1: സുഗതകുമാരി എഴുതിയ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതയാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് അജിത സുരേഷ്. കാവ്യാഞ്ജലി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സാംസ്കാരിക ഘോഷയാത്രയും സമാപന സമ്മേളനവും ഇന്ന് വൈകുന്നേരം 4:30 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി നിർവഹിക്കും. രാത്രി 7:00 മുതൽ 9:30 വരെ മ്യൂസിക്കൽ നൈറ്റ് വേദിയിൽ അരങ്ങേറും. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചുവരുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് പ്രാദേശിക കലാപരിപാടികൾക്ക് പുറമെ ചാക്യാർ കൂത്ത്, സമാപന സമ്മേളനം, മ്യൂസിക്കൽ നൈറ്റ് എന്നിവയുണ്ടാകും. കാപ്പാട് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷവും കുടുംബസംഗമവും ഇന്ന് രാവിലെ 11:00 മുതൽ കാപ്പാട് ബാൽസ് മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. അഴീക്കോട് ഹൈസ്കൂൾ 1979-80 കൂട്ടായ്മ ഇന്റിമേറ്റ്സ് ഗ്രൂപ്പിന്റെ ഓണാഘോഷ പരിപാടികൾ ഇന്ന് രാവിലെ 11:00 മുതൽ അഴീക്കോട് അമ്പാടിയിൽ നടക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നു.

0: യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ നാളെ രാവിലെ 10 മുതൽ 12 വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കും. അഴീക്കോട് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കാസർകോട് കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേയിലെ ബേക്കൽ റെയിൽവേ ഓവർബ്രിഡ്ജിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 11 വരെ നിരോധിച്ചതായി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കെഎപി എംഎസ്പി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ രാവിലെ മാങ്ങാട്ടുപറമ്പ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ ക്ഷണിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ബറ്റാലിയൻ എഡിജിപി ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ ഡിഐജി ജെ ഹിമേന്ദ്രനാഥ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് സ്റ്റേഷനുകൾക്കിടയിലെ 239 നമ്പർ ലെവൽ ക്രോസ് നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണിവരെ അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ സെപ്റ്റംബർ 1 നടത്താൻ നിശ്ചയിച്ച സ്റ്റാഫ് നഴ്സ് ഇന്റർവ്യൂ മാറ്റിവച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. തോട്ടട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ 2 വർഷ ഫാഷൻ ഡിസൈനിംഗ് ആന്റ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിനുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 2 നടക്കും. താൽപര്യമുള്ളവർ അന്ന് രാവിലെ 11 മണിക്ക് മുൻപ് ഹാജരാവണം. ഫോൺ നമ്പർ 9947649399. കാസർകോട് ഡിവിഷണൽ ലെവൽ ഡാക് അദാലത്ത് സെപ്റ്റംബർ 4 രാവിലെ 11 മണിക്ക് കാസർകോട് പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ നടക്കും. പോസ്റ്റൽ സേവനങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ സെപ്റ്റംബർ 3 സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499924308 85. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകിവരുന്ന SSLC+1 കോഴ്സുകളുടെ പഠന സഹായത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. അപേക്ഷ കാഞ്ഞങ്ങാടുള്ള ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ചിരവേണ്ട, പിടിയേണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
6: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
7: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
11: പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50

0: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംപ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ഡി എൻ ടി ഹോസ്പിറ്റലിലുണ്ട്. കോംപ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി, കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ഇ എൻ ടി ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769698.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മലപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മലപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മലപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
3: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
4: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
3: വേറെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
5: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: 1 ലക്ഷത്തിൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
7: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
12: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
16: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
17: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനുമുണ്ട് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടോക്കീസ്.

ട്രെയിൻ സമയം 1:95.78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 29 മിനിറ്റ് വൈകിയോടുന്നു. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റ് വണ്ടികൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി. ഇതിന്റെ മലയാള പരിഭാഷ 11:30 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ. തുടർന്ന് ഡൽഹിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു. RBI പറയുന്നു, സ്മാർട്ട് ആകൂ.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 7:30 കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ കേരളകൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: ഭൂഷൺ ബഹുമതി ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
5: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച്

0: പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. ഉച്ചയ്ക്ക് 1:30 ആറന്മുള വള്ളംകളി ഉദ്ഘാടനം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലക്ഷ്യ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ ആശുപത്രികളിൽ 139 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചെന്നും ഇവർ ഉടൻ ചുമതല ഏൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ഉയർന്നു. 320 വിദേശ പൌരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4400 പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട 16 പേർ കൂടി നാട്ടിലെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം സ്വദേശിയടക്കം 16 കേരളീയർ കൂടി നാട്ടിൽ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെട്ട 45 പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുണ്ട്. ഇവർ നേപ്പാളിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ സൌകര്യങ്ങൾ ഒരുക്കിയതായും നോർക്ക റൂട്ട്സ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം, തൃപ്രങ്ങോട്, എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ എ പി എം എസ് ബി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കെ എ പി 4 ബറ്റാലിയനിലെ 166 പേരും എം എസ് പി മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ പ്രിയങ്ക നിലവിലെ ചുമതലകൾക്ക് പുറമെ കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ 1 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന തൃശൂർ ടൈറ്റൻസിന് 20 ഓവറിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പൊന്നാനി കടവനാട്ടെ പൂക്കെയ്ത പുഴ ജലോത്സവം ഇന്ന്. മത്സരത്തിന് ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിൽ 40

ആറു പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9,808 ആയി ഉയർന്നു. ആകെ 10,581 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്.

0: പറഞ്ഞു. ഗവൺമെന്റിന് വേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, KSRTC മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മലാപ്പറമ്പ് നാലുവരിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിലും പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ബാരിക്കേഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, മതിയായ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം വൈകിട്ട് സമാപിക്കും. അവസാന ദിനമായ ഇന്ന് വൈകിട്ട് 3:00 തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്റ്റീഫൻ ദേവസ്ഥയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ നാളത്തെ കാസർകോട് ജില്ലാ സന്ദർശനം അടുത്ത മാസം 8 മാറ്റി. സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച കാസർകോട് HED കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിലും ഉച്ചയ്ക്ക് മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും. വൈകിട്ട് മഞ്ചേശ്വരം തുറമുഖത്ത് 100-ദിന കർമ്മ പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 14 കാസർകോട് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ ബോർഡ് പരീക്ഷകൾ, മറ്റു പൊതു നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഉസ്ബെക്കിസ്ഥാന ദേശസ്യ രാഷ്ട്രപതിനാ ഷവകത് മിർജിയോയേവ് ഇത്യനേന സഹ ദ്വൈപാക്ഷികം വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരൌ രാഷ്ട്രപതി പ്രാസാദേ വ്യാപാര നിവേശ, രക്ഷാ, ഡിജിറ്റൽ സമ്പർക്ക, ഊർജ, ശിക്ഷ, ജനാനാം സംബന്ധാദിഷു ക്ഷേത്രേഷു സഹകാരസ്യ സമീക്ഷാം കരിഷ്യതഃ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവപ്രഥമം ഉസ്ബെക്കിസ്ഥാന ദേശസ്യ യോഗ സംഘേന ആയോജിതേ യോഗ കാര്യക്രമേ ഭാഗം ഗ്രഹീഷ്യതി. തതഃ പരം സഹ ഉസ്ബെക്കിസ്ഥാനസ്യ രാഷ്ട്രപതിനാ ഷവകത് മിർജിയോയേവ് ഇത്യസ്യ പ്രാസാദം ഗമിഷ്യതി യത്ര ഉഭൌ ദ്വൈപാക്ഷികോപവേശനം കരിഷ്യതഃ. ബുധവാസരെ ആഗതായാഃ ആകസ്മിക് ജലാപ്ലാവന ദുർഘടനായാഃ അനന്തരം നേപാളദേശെ അദ്യ പര്യന്തം 80% യാവത് ഭാരതീയാഃ നാഗരികാഃ രക്ഷിതാഃ ഇതി വിദേശമന്ത്രാലയഃ അവദത്. സാമാജികാന്തർജാലീയ പട്ടലെ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രൺധീര ജയസവാലഃ അവദത് യത് പൂർവം സമ്പർക്കരഹിതൈഃ പ്രായഃ 50 ഭാരതീയൈഃ സഹ പുനഃ സമ്പർക്കഃ സ്ഥാപിതഃ. മന്ത്രാലയഃ അവദത് യത് 75% യാവത് ഭാരതീയാഃ നാഗരികാഃ ലുപ്താഃ ഇതി കഥ്യതെ. ഭാരതീയ മൂലസ്യ പ്രായഃ 28% യാവത് ജനാഃ അപി ലുപ്താഃ സന്തി. സ്ഥാനീയ പ്രശാസനസ്യ അനുസാരം ഗതദിനേഷു ചീനദേശാത് 98% യാവത് ഭാരതീയാഃ നാഗരികാഃ നേപാളദേശം ആഗതവന്തഃ. അത്രാന്തരെ चीनदेशात् अद्यापि निर्गन्तुं 900 भारतीयाः नागरिकाः सुरक्षिताः सन्ति। बीजिंग नगरे भारतीय दूतावासः प्रत्यक्षतया

0: अथवा स्थानीय प्रशासनस्य माध्यमेन सह तैः सह सम्पर्करतः अस्ति। मन्त्रालयः अग्रे अवदत् यत् भारतसर्वकारः जलाप्लावनेन पीडितानां शीघ्ररक्षणार्थं साहाय्यार्थं च नेपाली चीनी अधिकारिभिस्सह निकटसमन्वयेन कार्यं कुर्वन्नस्ति। विदेशमन्त्रालये चतुर्विंशतिहोरा नियन्त्रणकक्षः स्थापितः अस्ति तथा च काठमाण्डु बीजिंग नगरयोः भारतीयदूतावासयोः सहायिका सेवाः प्रचलन्ति। अत्रान्तरे विदेशमन्त्री डॉ एस जयशंकरः अवदत् यत् एकादश टन भारयुक्तेन चतुर्थं विमानं C-130J हर्क्युलिस इति अद्य काठमाण्डुनगरं प्रति प्रस्थितम्। प्रधानमन्त्री नरेन्द्र मोदी अद्य प्रातः 11 वादने आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति। मासिकस्य अस्य आकाशवाणी कार्यक्रमस्य एतत् 37-तमं संस्करणं भविष्यति। आकाशवाण्याः दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति। अयं हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च न्यूज ऑन एआईआर इति चलदूरभाषीये तन्त्रांशे अपि उपलब्धौ भविष्यति। आकाशवाणी दूरदर्शन वार्ता प्रधानमन्त्री कार्यालय सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति। हिंदी भाषायां प्रसारणस्य पश्चात् अस्य प्रसारणम् आकाशवाण्याः क्षेत्रीयासु भाषासु अपि भविष्यति। भारत ऋतु विभागेन आगामि दिनद्वयोः ओडिशा राज्ये अतिवृष्ट्यै रक्तवर्णीया संचेतना प्रसारिता। अद्य अरुणाचल प्रदेशस्य असम राज्यस्य मेघालयस्य छत्तीसगढ़स्य गांगेय पश्चिम बंगालस्य च केषुचित् स्थानेषु अपि प्रचंड वृष्टिः भविष्यति इति ऋतु विभागेन पूर्वानुमानं प्रकटितम्। अद्य बिहार पूर्वी मध्य प्रदेश पूर्वी उत्तर प्रदेश झारखंड नागालैंड मणिपुर मिजोरम त्रिपुरा उपहिमालयी पश्चिम बंगाल सिक्किम उत्तराखंड विदर्भ इत्येतेषु स्थानेषु अपि अतिवृष्टेः संभावना अस्ति। महिला क्रिकेट क्रीडायां भारतम् अद्य दुबई अन्ताराष्ट्रिय क्रिकेट क्रीडांगणे थाईलैंड देशस्य विरुद्धं स्वस्य 20-प्रति-20 एशिया कप इत्यभियानस्य आरम्भं करिष्यति इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ സമയം 1:95.78, ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 39 മിനിട്ടും 1:66.49 പരശുരാം എക്സ്പ്രസ് 5 മിനിട്ടും വൈകിയോടുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: 100,000-ൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
6: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംപ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോംപ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി, കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
7: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
0: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
0: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട് വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി കെ അനിൽകുമാർ.

പൂക്കളിൽ ഏറ്റവും ചന്തം തികഞ്ഞത് ഏതെന്ന് ചോദിച്ചാൽ എല്ലാ പൂക്കളും എന്നു തന്നെയാണ് ഉത്തരം. ഓരോ പൂവിനെയും സൂക്ഷിച്ചു നോക്കുമ്പോൾ ഓരോ പൂവും ഹൃദയത്തിനെ തൊടുന്നതാണെന്ന് തോന്നും. പൂക്കളിൽ ഏറ്റവും ചന്തമേതെന്നത് അപ്രസക്തമായ ഒരു വിചാരമാണ്. എങ്കിലും അങ്ങനെ ഒരു ആലോചനയിൽ മുത്താലങ്ങളേന്തിയ എത്രയോ ചില്ലകൾ മനസ്സിലൂടെ കടന്നുപോയി. കാലം കടന്ന് പൂക്കൾ കനം തൂങ്ങിയ ചില്ലകൾ വാക്കോടാവുകയാണ്, മിണ്ടിപ്പറയുകയാണ്. കഴിഞ്ഞയാഴ്ച നാട്ടിലായിരുന്നു, തൃക്കരിപ്പൂരിന്റെ പല വഴികളിലൂടെയും യാത്ര ചെയ്തു. ചങ്ങാതിമാരുടെ വീടുകൾ, തെയ്യക്കാരുടെ വീടുകൾ, കുടുംബാംഗങ്ങളുടെ വീടുകൾ, അങ്ങനെ പലയിടത്തും പോയി. ഇടയ്ക്ക് നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണാൻ പോകും. നാട് വിട്ടു നിൽക്കുന്നവരുടെ ആകുലതകൾ പലതാണ്, ആശങ്കകൾ പലതാണ്. മൗനം മോന്തിമയങ്ങുന്ന വിജനതയുടെ നാട്ടുവഴി പഴമകൾ, നിഴലുകൾ പിണഞ്ഞ തൃക്കരിപ്പൂരിന്റെ നാട്ടുവഴികൾ, കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ജീവിതത്തിൻ്റെ ഫോസിൽ രൂപകങ്ങളാണ്. നാട്ടിൽ കാണാൻ മിണ്ടാൻ ഏറെ പേരുണ്ട്. ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും പുറമെ പ്രിയതരമായ പലതുമുണ്ട് തൃക്കരിപ്പൂരിൻ്റെ ഊടുവഴികളിൽ. പഴയ ഇടവഴികളോ നടവഴികളോ നടവരമ്പുകളോ കയ്യാലകളോ ഒന്നും ഇന്ന് ശേഷിക്കുന്നില്ല. കയ്യാല എന്ന വാക്കുകൂടി കയ്യാല കടന്നുചാടി. തൃക്കരിപ്പൂരിലെ ഒരേ ഒരു കയ്യാലയുണ്ടായിരുന്നത് മുക്കിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും വീട്ടിലേക്കുള്ള നീണ്ട വഴിയിലായിരുന്നു. കുഞ്ഞമ്പുമാഷുടെ കയ്യാല പുരാതന ഗ്രീസിനെ ഓർമ്മപ്പെടുത്തി. ഇപ്പോ അതുമില്ല. എങ്കിലും അടർന്നു വീഴാത്ത ഓർമ്മയുടെ മണ്ണടര് പോലെ, കാലത്തിൻ്റെ ദ്രവിച്ച ചുമര് പോലെ കയ്യാലയുടെ അസ്ഥികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പണ്ടത്തെ നീണ്ട ഇടവഴി ഇപ്പോ തിരക്കുള്ള റോഡാണ്. ഇരുവശങ്ങളിലും മതിൽക്കെട്ടുകളും വലിയ വലിയ വീടുകളുമാണ്. പക്ഷേ റോട്ടിൽ നിന്നും ഇത്തവണ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. റോഡും മതിലും കവർന്ന മണ്ണിൻ്റെ ഇത്തിരി വട്ടങ്ങളിൽ നിറയെ കിളിയണ്ണികൾ പൊത്തിരിക്കുന്നു.

തഴച്ചു പടരുന്ന പച്ചയുടെ പടുതകളിൽ പൂക്കെട്ടി മുടി ചൂടിയ കിരീടമെന്ന് കിളിയണ്ണിയെ കൊതിയോടെ നോക്കി നിന്നു. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച പൂച്ചിനെ കുറേ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയതുപോലെയായിരുന്നു. നാടുവിട്ട് 10-26 വർഷമായെങ്കിലും കിളിയണ്ണി ഒറ്റ നോട്ടത്തിൽ പഴയ കളിക്കൂട്ടുകാരനെ തിരിച്ചറിഞ്ഞു. എന്തു നല്ല ചങ്ങാതിമാരായിരുന്നു ഞങ്ങൾ. കൂച്ചുകെട്ടി നടന്ന പോയ കാലം കിരീടം ചൂടി മുന്നിൽ വിളങ്ങുന്നു. തൃക്കരിപ്പൂരിന്റെ ഊടുവഴികളിൽ പലയിടത്തും ചുവപ്പിന്റെ ഗോപുരങ്ങൾ എഴുന്നു നിൽക്കുന്നത് കണ്ടു.

കിളിയണ്ണി എന്നത് തൃക്കരിപ്പൂരിലെ പഴമക്കാർ വിളിച്ച പേരാണ്. കൃഷ്ണ കിരീടം, ഹനുമാൻ കിരീടം എന്നിങ്ങനെയുള്ള കിരീടധാരണങ്ങളും പിന്നെ ഈ പൂവിനുണ്ടായി. കൃഷ്ണകിരീടത്തെ കിളിയണ്ണിയെന്ന് അപൂർവമായി മാത്രം വിളിച്ചു. കൃഷ്ണ കിരീടമോ ഹനുമാൻ കിരീടമോ അമ്മമാരുടെ തലയിൽ ഉറച്ചില്ല. കടൽ കടന്നു വന്ന കൃഷ്ണനും ഹനുമാനും സകലതും കവർന്ന കൂട്ടത്തിൽ കിളിയണ്ണി എന്ന പേരിനെയും അപഹരിച്ചു. കിളിയണ്ണി എന്ന രുചിരാങ്കി, ഓ എന്തൊരു നിർമ്മിതിയാണിത്! പുഷ്യരാഗങ്ങൾ ഒളിച്ചിന്നുന്ന എന്തൊരു രൂപകൽപ്പനയാണ്! കിളിയണ്ണിക്ക് സമം കിളിയണ്ണി മാത്രം. രുധിരവർണം കൊണ്ടിങ്ങനെയൊരു പടുത എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ശോണശൃംഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. പൂക്കാവടികൾ തലയിലേന്തിയ ഒരു കുഞ്ഞു ചെടി, നൂറുകണക്കിന് പൂക്കളെയാണ് ഒറ്റയുടലിൽ പേറി ആരാമ സൗന്ദര്യത്തിന്റെ ധാരാളിത്തത്തെ ആഘോഷിക്കുന്നത്. പൂക്കളിൽ ഏറ്റവും ഹൃദയഹാരിയായ പൂവ് കിളിയണ്ണിയെന്ന് നിസ്സംശയം പറയും. പച്ചയുടെ ഇരുണ്ട പടർച്ചകളിലെ ഈ പിരമിഡുകൾ ഓർമ്മകളുടെ കുടീരങ്ങൾ കൂടിയാണ്. ഓരോ പൂവും ഓരോ ഓർമ്മയാണ്, ഓരോ നൊമ്പരമാണ്. ചോരവീഴ്ത്തിയ രണസ്മാരകങ്ങൾ പോലെ കട്ടുപൊന്തകളിൽ കിളിയണ്ണിയുടെ അരുണസ്തൂപികകൾ. ഇനി വരില്ലെന്ന് പറഞ്ഞ് പടിയിറങ്ങിയവർ തിരികെ വന്നതുപോലെയായിരുന്നു കിരീടപ്പൂങ്കുലകളുടെ പ്രത്യക്ഷപ്പെടൽ. സിന്ദൂരമഞ്ജരികളുടെ സ്തൂപരൂപങ്ങളാൽ അത് പൂവായ പൂവുകളെയൊക്കെ നിഷ്പ്രഭമാക്കി. ആരുമെത്തി നോക്കാത്ത പറമ്പുകളുടെ മുക്കിലും മൂലയിലും കുങ്കുമരാഗങ്ങളിൽ ആറാടി നിറങ്ങളുടെ പൂങ്കാവനത്തിലെ ഏതു പൂവിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ടും ഉദ്യാനങ്ങളിൽ എന്നെ പ്രവേശിപ്പിച്ചില്ല. നിങ്ങളുടെ കാവ്യവൃന്ദാവനങ്ങൾക്ക് പുറത്ത് എന്റെ കുംഭഗോപുരങ്ങൾ ഉയർന്നു. പച്ചയുടെ ധിക്കാരങ്ങളിൽ എന്റെ പുഷ്പരാഗങ്ങൾ ഉതിർന്നു. പുറത്തായാൽ ഞാൻ ആകാശഗോപുരമാകും, അകത്തായാൽ കാടകമാകെ പടരും. കിളിയണ്ണിയുടെ ആത്മകഥങ്ങൾ കാറ്റിലുലഞ്ഞു. കിരീടപ്പൊങ്കുല പടർച്ചകളിൽ മനം നിറഞ്ഞു. കുട്ടിക്കാലത്തെ കിളിയണ്ണിക്കാടുകൾ വീണ്ടും വീണ്ടും കണ്ടു. പൊങ്കുല പൊട്ടിച്ച് കിരീടം ചൂടിയ ബാല്യം ആർത്ത് ചിരിച്ചു. എടുത്തുങ്ങാലെ ശ്രീമതിയെട്ടീരെ വീട്ടിൽ, പാലാളിലെ കണ്ടത്തിൽ, അങ്ങേ വീട്ടിന്റെ പുറകുവശത്തെ മുള്ളുകൾ പടർന്ന കൊടുക്കിൽ, പേലവമേനിയിൽ കനവുകൾ കനത്തു. കിളിയണ്ണിയുടെ തണുപ്പിൽ മണ്ടലികൾ വയറൊഴിഞ്ഞു. കിളിയണ്ണിയുടെ ചതുപ്പിൽ വളയപ്പാനുകൾ ഇണചേർന്നു. പൂക്കൾ കുരിശി കലക്കിയ മണ്ണിലെ ആഭിചാരങ്ങളെ കുട്ടികൾ ഭയന്നു. കിളിയണ്ണിയുടെ കാവടിയാട്ടങ്ങളായിരുന്നു അതിൽ താളം പിടിച്ച ബാല്യ കൗമാരങ്ങൾ.

കിളിയണ്ണിയുടെ മറ്റൊരു പ്രത്യേകത ഏകാന്തത അതിന് സഹിക്കാനാകുന്നതല്ല എന്നതാണ്. കൂട്ടമായി പടർന്ന് കൂട്ടമായി ചമഞ്ഞ് അതിൻ്റെ ഗോത്രവീര്യത്തെ സദാ ഉദ്ഘോഷിച്ചു. താഴ്വര തടങ്ങളിൽ ഉല്ലസിക്കുന്ന കരിനിഖരങ്ങൾ പോലെ, പൊയ്കയിൽ മതിക്കുന്ന സൈരിഭ സംഘങ്ങളെ പോലെ, പുൽമേടുകളിൽ മേഞ്ഞുതടക്കുന്ന മൻകൂട്ടങ്ങളെ പോലെ, ഒറ്റയായല്ല കരുത്തിന്റെ പടർച്ചകളായി കൂട്ടങ്ങളുടെ വനവീര്യമായി കിരീടപ്പച്ചകൾ നമ്മുടെ നാട്ടുവഴികളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും തെഴുത്തു. സംഘചാരുതയിൽ തങ്ങളുടെ ഗോത്രപ്പഴമകളെ കിളിയണ്ണികൾ കാത്തു. പച്ചയുടെ ഇരുണ്ട പടർച്ചകളിൽ പുരണ്ട അരുണരാജികളിൽ ഒരു കാലം തളം കെട്ടിക്കിടക്കുന്നു. തൃക്കരിപ്പൂരിന്റെ ഇരുണ്ട ഇടവഴികളിൽ ഇടറിയ ഗന്ധർവനെ പോലെ കിളിയണ്ണികൾ ഓരം പറ്റി വളർന്നു. ഇത്രയധികം ചന്തമുണ്ടായിട്ടും കവിതയുടെ ഛന്ദസ്സിൽ കൃഷ്ണകിരീടത്തിന്റെ സിന്ദൂര വർണ്ണങ്ങൾ പടർന്നില്ല. എല്ലാ കവിതകൾക്കും പുറത്ത് കിളിയണ്ണിക്കാടുകൾ പടർന്നു. കർക്കിടകത്തിൽ കനത്ത് തെഴുത്ത്, ചിങ്ങപ്പുലരികളിൽ മൊട്ടുകളുടെ മൊട്ടുമണികൾ ചൂടി കൃഷ്ണകിരീടം തലയുയർത്തി. കന്നിയിലും തുലാവരുഷ പകർച്ചകളിലും കിളിയണ്ണിപ്പൊന്തകൾ അരുണഛത്രം ചൂടിനിന്നു. എന്നിട്ടും എന്നിട്ടും കുപ്പയിലെ പട്ടാഭിഷേകത്തെ, കിരീടധാരണത്തെ വാഴ്ത്തിപ്പാടാൻ പാട്ടുകാരും വന്നില്ല. പാട്ടല്ല എനക്ക് തെഴുക്കാൻ, പടരാൻ, ഉമിടാൻ, സ്വപ്നങ്ങൾ പകർന്നു തരാൻ. വെയിലും മഴയും ഇത്തിരി കാറ്റും മതി. നിങ്ങളെപ്പറ്റിയുള്ള പാട്ടല്ലല്ലോ ചരിത്രം, നിങ്ങൾ ജീവിച്ച ജീവിതമാണല്ലോ. കിരീടത്തിന് ഇന്ന് നേരമോ കാലമോ ഇല്ല. പച്ചയുടെ ചക്രവാള സീമയിൽ പത്താമതിയെ കിരീടം ചൂടി കിളിയണ്ണി ഇളവെയിലിൽ തിളങ്ങി. പൂമുടി എന്ന വനഭംഗി തലയിൽ ചൂടി പത്താത പൊൻപുലരികളിൽ തെയ്യങ്ങൾ ഉറഞ്ഞു. നേരം തെറ്റിയ നേരത്തും പൂമുടി കമിച്ച് ഓലച്ചൂട്ട് വീശി വരുന്ന തൊണ്ടച്ചൻ തെയ്യത്തിനെ പോലെ കിളിയണ്ണികൾ മണ്ണിൽ കലാശം ചവിട്ടി. പൂമുടി ചൂടിയ ദൈവശരീരികൾ വാക്കോടായി കൈകൂപ്പി കാലങ്ങളെ മറിക്കുന്ന ദൈവരൂപിയുടെ മുന്നിൽ മൗനിയായി. മൺമറഞ്ഞു പോയവർ തൊണ്ടച്ചന്റെ പൂമേനിയിൽ ശേഷിപ്പെടുന്നു. ഒരൊറ്റ ശരീരം കൊണ്ട് പൊയ്പോയവരെയൊക്കെയും ഈ മണ്ണഴകിലേക്ക് തിരികെ വിളിക്കുന്നു. പൂച്ചൂടിയ ഒരു ചെടി മഹാവനത്തിന്റെ സന്ദേശമാകുന്നു.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: പാട്ടുപെട്ടിക്കാലം.

0: ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കെ പി എസ് സി ലളിതയും ഗ്രേസി സാമുവലും ചേർന്നു പാടിയ ഗ്രാമഫോൺ നാടകഗാനം. രചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി, നാടകം തുലാഭാരം.

0: കെ പി എസ് സി ലളിതയും ഗ്രേസി സാമുവലും ചേർന്നു പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന വയലാർ, സംഗീതം ദക്ഷിണാമൂർത്തി, നാടകം തുലാഭാരം.
1: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. പൈവളികെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9847-15-71-20. ബന്തടുക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗത്തിൽ അറബിക് പാർട്ട് ടൈം തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2:00 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9207-50-72-32. ധർമ്മടം

0: പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫുൾടൈം സ്വീപ്പർക്കം സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ HMC മുഖേന താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ PHC നടക്കും. ഫോൺ നമ്പർ 0490231611. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 10:30 ദേശീയ ആരോഗ്യ ദൌത്യം കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0467220946. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ ഒഴിവുള്ള ജനറൽ മെഡിസിൻ, ഒഫ്താൽമോളജിസ്റ്റ്, അനസ്തേഷ്യോളജിസ്റ്റ് എന്നീ സ്പെഷ്യാലിസ്റ്റ് തസ്തികളിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 11:30 NHM ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467220946. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 0499425602. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0490234607. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഡോക്ടർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത MBBS ബിരുദം. കേരള മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467220971. കുടുംബശ്രീയിൽ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കാസർഗോഡ് ജില്ലയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 30 വയസ്സ്. അപേക്ഷാ ഫോറം www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 8 വൈകുന്നേരം 5 മണിക്കകം കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 70 12 76 67 25. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ്. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത് മിർസിയോയേവുമായി ഇന്ന് താഷ്കന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ G20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാനിലെ യോഗ ഫെഡറേഷൻ നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ ശാസ്ത്രി മെമ്മോറിയലും മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26th SCU ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിൽ

0: പരിഭാഷയും കേൾക്കാവുന്നതാണ്. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ ഏകദേശം 2400 പേരെയാണ് കാണാതായത്. വിശദാംശങ്ങളിലേക്ക്.
1: നേപ്പാൾ പ്രളയത്തിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിലിനായി 15,000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4,400-ലധികം പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നേപ്പാൾ ചൈനീസ് അതിർത്തി പ്രദേശത്തും 7 പേർ മരിക്കുകയും 550-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. നേപ്പാളിന്റെ മറ്റ് ഭാഗങ്ങളുമായി കാഠ്മണ്ഡുവിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ മുഗ്ലിക് കാഠ്മണ്ഡു ഹൈവേ ഇന്നലെ തുറന്നു. തുടർച്ചയായ മഴ പെയ്യുന്നതും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലെ ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 275 ഇന്ത്യൻ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ പൌരത്വമുള്ള 128 ഇന്ത്യൻ വംശജരെയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ 11 ടൺ അവശ്യവസ്തുക്കളും കരസേനയുടെ 13 അംഗ ടണൽ റെസ്ക്യൂ ടീമിനെയും അയച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 16 പേർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം പിറവം സ്വദേശി റിനീത് മോഹനും ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽപ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 14 പേരടങ്ങുന്ന സംഘവും തിരിച്ചെത്തിയവരിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള കേരളത്തിൽ നിന്നുള്ള 4 പേർ ഉൾപ്പെടെ 7 പേരെ സംബന്ധിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. ഭോട്ടെകോസി നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി നേപ്പാൾ ഭരണകൂടം. റാസുവ, നുവകോട്ട്, ധാഡിംഗ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചതായി ദേശീയ ദുരന്ത സാധ്യത ലഘൂകരണ നിർവഹണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദിയാണ് ഭോട്ടെകോസി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ നടക്കുന്ന വ്യവസായ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി സേതു യോജനയ്ക്ക് കീഴിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലക്നൌ കന്റോൺമെന്റിൽ 101 കോടി രൂപയുടെ 12 വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. വിശാലമായ വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിപുലമായ വിപണി, സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച, വൈദഗ്ധ്യമുള്ള മനുഷ്യവിഭവശേഷി തുടങ്ങിയവയുടെ ഒത്തുചേരലാണ് ഇന്ത്യയുടെ നിക്ഷേപ ആകർഷണീയതയ്ക്ക് കരുത്തേകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഒരാഴ്ച നീണ്ടുനിന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. സമാപന ഘോഷയാത്ര ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും ആവിഷ്കരിക്കുന്ന 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് സർക്കാർ വകുപ്പുകൾ അവതരിപ്പിക്കുക. നാടൻ കലകൾ ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകൾ ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണമുണ്ട്. ഇന്നും നാളെയും കൊച്ചി

0: നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. മതപരമായ വൈവിധ്യത്തെയും വ്യക്തികളുടെ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഹിന്ദുത്വം എന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ന്യൂയോർക്കിൽ ഒരു ലോകം ഒരു മാനവികത എന്ന പേരിൽ സംഘടിപ്പിച്ച മതനേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഹിന്ദുവാകാൻ കഴിയില്ലെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. സ്മൃതി മന്ധാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് എയിൽ തായ്ലന്റ്, ഹോങ്കോങ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് ഇന്ത്യയ്ക്കൊപ്പം ഉള്ളത്. ഒഡീഷയിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഗംഗാതീര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാംസ്കാരിക നഗരിയായ തൃശൂരിനെ ആവേശത്തേരിലേറ്റിയ പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കൾ. താളമേളങ്ങളും പുലിവരയും അച്ചടക്കവും വിലയിരുത്തപ്പെട്ട മത്സരത്തിൽ കന്നിക്കാരായ ഒളരിക്കര ദേശത്തിനാണ് രണ്ടാം സ്ഥാനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനും അത്യാധുനിക റോബോട്ടിക് സംവിധാനമൊരുക്കി ദേശീയ ശ്രദ്ധ നേടി മലയാളി പെൺകുട്ടികൾ. ഹൈദരാബാദിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് ഇന്ത്യൻ നാഷണൽസിൽ ഒന്നാം സ്ഥാനം നേടിയാണ് 14-വയസ്സുകാരായ കാത്ലിൻ മേരി ജീസൺ, നവിക ഡി നായർ എന്നിവർ അന്താരാഷ്ട്ര മത്സരത്തിന് യോഗ്യത നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 ആയി. 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
3: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
3: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്താ.

അത്ര പ്രചാരത്തിലില്ലാത്തതും എന്നാൽ വളരെ പ്രചാരത്തിലുള്ളതാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിലെ രസികരഞ്ജിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാതരാഗത്തിലാണ് ഈ ഗാനം ചെയ്തിരിക്കുന്നത്. മോഹനരാഗത്തിൽ

0: ദ്വീപ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? മഡഗാസ്കർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. 587,041 ചതുരശ്ര കിലോമീറ്റർ ആണ് ദ്വീപിന്റെ വിസ്തീർണം.
1: ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൺ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം.
0: എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ദർപ്പണത്തിലേക്ക്.
2: അതെ,
0: അപ്പോ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു, ഓണത്തിന്റെ സ്പെഷ്യൽ പരിപാടികളൊക്കെ നമ്മൾ പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞു. അതിനെ കുറിച്ചൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നേരെ മെസ്സേജിൽ പോയാലോ.
2: അതെ
0: ചേച്ചി ചേട്ടാ, ഇങ്ങനെ ഒരു ഓണം മൂടി കിട്ടിയാ പിന്നെ ഒരു രക്ഷയുമില്ല. ഓണം വരുമ്പോ തന്നെ ആകാശവാണിയിലൂടെ ഓണം മനസ്സിൽ നിറഞ്ഞു നിന്നു. ആകാശവാണിയുടെ ആവണി പൊന്നു ഞാൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓണപ്പൂക്കൾ വിരിയുന്നത് പോലെയാണ്. വിശിഷ്ട വ്യക്തികളുടെ അനുഭവങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്ന ഈ പരിപാടി ഉച്ചനേരത്തിന് ഒരു പ്രത്യേക മധുരം പകർന്നു. അതോടൊപ്പം ചേട്ടന്റെയും ചേച്ചിയുടെയും സ്നേഹത്തോടെയുള്ള സംസാരങ്ങളും ഒക്കെ കൂടി ചേരുമ്പോ ഈ ഓണം വളരെ സ്പെഷ്യൽ ആയിരുന്നു എന്നാണ് വിജിത ചേരോറ എഴുതിയിട്ടുള്ളത്.
2: താങ്ക്യൂ. ഇത് മൊയ്തീൻ കുഞ്ഞ് തിരുക്കാക്കരയുടെ മെസ്സേജാണ്. സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൺസ് ജോസഫ് തന്റെ ജീവിത അനുഭവങ്ങളും മനോഹരമായ ഗാനങ്ങളും കോർത്തിണക്കി അവതരിപ്പിച്ച 21-ാം തീയതിയിലെ ആവണി പൊന്നുനാൾ വളരെ ഇഷ്ടപ്പെട്ടു.
0: രാധാകൃഷ്ണൻ പാനുടിയുടെ മെസ്സേജ്: കഴിഞ്ഞ ദർപ്പണത്തിൽ ചേച്ചി എന്നോട് വയൽക്കരയിലും തോട്ടിൻപക്കിലും ഇറങ്ങി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഉത്രാട തലേന്ന് ഞാനും മകൾ ശ്രീകുട്ടിയും കൂടി രാവിലെ തന്നെ പാനുണ്ട അമ്പലത്തിൽ പോയി വയൽക്കരയിലൂടെ നടന്നു വരുമ്പോൾ ഒരുപാട് നാട്ടുപൂക്കൾ കണ്ടു. അതല്ലേ ഞാൻ പറഞ്ഞത് പോകണമെന്ന്. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം പോലെ മൂക്കുറ്റി പൂക്കളുടെ മഞ്ഞപ്പാടം. ഒരു വെള്ളിയിൽ അതിരാണിയും തെറ്റിയും മുള്ളും പൂവും കാക്കപ്പൂവും പറിച്ച് തിരികെ വരുമ്പോൾ വഴിവക്കിലെ ഒരു വീട്ടിൽ നിന്നും അശോകത്തിന്റെ പൂങ്കുലയും കുറച്ച് അരിപ്പൂവും കിട്ടി. പക്ഷേ തുമ്പപ്പൂക്കൾ വിരിഞ്ഞത് കാണാൻ കണ്ണുകൾ വരാതെ കുരിച്ചു. ഒരിടത്തും തുമ്പ വിരിഞ്ഞത് കണ്ടില്ല. തുമ്പപ്പൂക്കൾ വിരിഞ്ഞില്ലെങ്കിലും അത്ര മുതൽ ആകാശവാണിയിലൂടെ ഒഴുകിയെത്തിയ തുമ്പപ്പൂവിന്റെ നിർമ്മാണമുള്ള ഓരോ പരിപാടികളും മനസ്സിന് ഒരു ഓണസദ്യ തന്നെയായിരുന്നു എന്നാണ് രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്.
2: വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുനാൾ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. ഗായിക എന്ന നിലയിലും സംഗീത ഉപകരണങ്ങളിലെ വിദഗ്ധ എന്ന നിലയിലും അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതായിരുന്നു ആ പരിപാടി. മാത്രമല്ല പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പ്രചോദനവും ആ പരിപാടി നൽകി. അതേ പരിപാടിയെ കുറിച്ചാണ് നായാട്ടുപാറയിൽ നിന്ന് ചീന സരിത്തും എഴുതിയിട്ടുള്ളത്. അപൂർവമായ കഴിവുകൊണ്ട് സംഗീത ലോകത്ത് തനതായ ഇടം നേടിയ അസാധാരണ പ്രതിഭയാണ് വൈക്കം വിജയലക്ഷ്മി. അവർ തന്റെ ഓർമ്മകളും അനുഭവങ്ങളും ഒപ്പം മനോഹരമായ ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ആവണി പൊന്നുനാൾ ഏറെ ഇഷ്ടമായി.
0: നമ്മുടെ ശാന്താവിളിയാങ്കോട് പതിവ് പോലെ നീണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത്തവണ വ്യത്യസ്ത ഓണം പരിപാടികളുമായി ശ്രോതാക്കൾക്ക് വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ആകാശവാണി ഒരുക്കിയത്. പല നിലയങ്ങളിൽ നിന്നായി പലരും പങ്കെടുത്ത മിക്ക പരിപാടികളും ഓണത്തിന്റെ മാറ്റുകൂട്ടി പിന്നെ ഈ ആഴ്ച പ്രക്ഷേപണം ചെയ്ത കാവ്യാഞ്ജലി എല്ലാ കവിതകളും ഓണത്തെ കുറിച്ചുള്ളതായിരുന്നു. അത് ഏറെ ഗൃഹാതുരത്വം ഉണർത്തുന്നതുമായി. അതുപോലെ വടക്കൻ പാട്ടുകളുടെ പിന്നാമ്പുറ കഥകളും വിവരണങ്ങളുമായി എത്തിയ ഗാനലോക വീഥികളിലും ഒരുപാട് ഇഷ്ടമായി. തിരുവോണനാളിൽ കിട്ടിയ ഏറ്റവും മികച്ചൊരു സമ്മാനത്തെ കുറിച്ചാണ് വി ശിവദാസൻ കണ്ണാടിപ്പുറം എഴുതിയിട്ടുള്ളത്. ജാലകത്തിൽ പ്രശസ്ത കലാകാരൻ വിനോദ് കോവൂർ അതിഥിയായി എത്തിയതിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മോസാക്കായിയായും മൊയ്തുക്കയായും പ്രേക്ഷക മനസ്സുകളിൽ ചില പ്രതിഷ്ഠ നേടിയ വലിയൊരു അഭിനേതാവാണ് അദ്ദേഹം. അദ്ദേഹം തന്റെ അനുഭവങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചത് മറക്കാനാവാത്തൊരു അനുഭവമായി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ പരിപാടിയെക്കുറിച്ച് കുറച്ചധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. 26-ാം തീയതി തിരുവോണനാളിലെ ജാലകത്തിൽ സിനിമ സീരിയൽ താരം വിനോദ് കോവൂരുമായി നടത്തി

0: അഭിമുഖം ഈ വർഷത്തെ ഓണം അതിഗംഭീരമാക്കി. കേട്ട് മതി വന്നില്ല ആ പരിപാടി എന്നാണ് സോപാനം ഷാജി മുഴക്കുന്ന് എഴുതിയിട്ടുള്ളത്. ഹരിദാസ് കൊട്ടക്കാനം കൂവേരിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: പാട്ടിന്റെയും നർമ്മത്തിന്റെയും ഓർമ്മകളുടെയും ഓണസദ്യ ഒരുക്കി അതിഥിയായി വന്നെത്തിയ വിനോദ് കോവു ജാലകം പരിപാടി അതിഗംഭീരമാക്കി. ധന്യാമുരളി വെള്ളച്ചാലും നല്ലൊരു പാൽപായസം കുടിച്ച പ്രതീതിയായിരുന്നു ആ അഭിമുഖ പരിപാടി എന്ന് എഴുതിയിട്ടുണ്ട്. രാഗപൂവത്തൂരിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: അഭിനയ ചാരുത കൊണ്ട് മലയാളി മനസ്സിൽ ഇടം നേടിയ പ്രിയ നടൻ വിനോദ് കോവൂർ 26-ാം തീയതി ജാലകത്തിലും പിന്നെ FM ഡയലിയിലും അതിഥിയായെത്തി മനസ്സ് തുറന്നപ്പോൾ ഈ കലാകാരനെ കൂടുതൽ അടുത്തറിയുകയായിരുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ ആക്ഷേപഹാസ്യത്തിന്റെ കല്ലെടുത്തെറിഞ്ഞ് ഇദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പലരുടെയും മനസ്സ് തുറപ്പിക്കുന്നതുമായി. ഇനിയും ധാരാളം അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് രാഗപൂവത്തൂര് മെസ്സേജ് അവസാനിപ്പിക്കുന്നത്.
1: ശരി, 22-ാം തീയതി ജാലകം പരിപാടിയിൽ പയ്യന്നൂർ കാങ്കോലിനെ ഫിറ്റ്നസ് അക്കാഡമിയുടെ പ്രവർത്തനം വിവരിച്ചത് ഏറെ നന്നായി. അവിടെ നടത്തി വരുന്ന ഓരോ ട്രെയിനിങ്ങും വിദ്യാസമ്പന്നരായ ഒരുപാട് ചെറുപ്പക്കാരെ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന്റെ സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ എന്ന് പുരുഷോത്തമൻ കാട്ടാമ്പള്ളി.
0: ഓണച്ചൂട്ടിനെ കുറിച്ചാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ മെസ്സേജ്. ഓണം സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ഓണം സൗജന്യങ്ങളുടെയും ഡിസ്കൗണ്ടിന്റെയും പാസ്റ്റൽ ഓണമാണ്. ഇക്കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത 23-ാം തീയതിയിലെ ഓലച്ചൂട് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയിട്ടുള്ളത്. അതുപോലെ സജീവൻ സി ചേലക്കാടും അന്നത്തെ ഓലച്ചൂട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ആഗസ്റ്റ് 21-ാം തീയതി രാത്രി 10 മണിക്ക് കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം അതീവ ഹൃദയമായി എന്ന് വിശാലാക്ഷൻ കുറ്റിക്കലം.
0: അടുത്ത മെസ്സേജ്: KP ബ്രഹ്മാനന്ദൻ എന്ന അതുല്യ ഗായകന്റെ ജീവിതം വരച്ചുകാട്ടിയ ഓർമ്മകളുടെ സംഗീതം മനോഹരമായിരുന്നു. പിന്നെ ചിങ്ങം 1-ാം തീയതി കരിവെള്ളൂരിലെ ഭാസ്കരേട്ടന്റെ കൃഷി ജീവിതം പറഞ്ഞ ഹരിതവീഥി, കൂടെ കൃഷിക്കുശലം, എല്ലാം വളരെ നന്നായി. പിന്നെ കരുതൽ കണ്ണൂർ എന്ന കൂട്ടായ്മ നമ്മൾ കണ്ണൂരുകാർക്ക് തികച്ചും ആശ്വാസവും അഭിമാനവുമാണെന്ന് ജാലകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാ പരിപാടികളും വളരെ മികച്ച നിലവാരം പുലർത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് നൈഷാജ് അഴീക്കോട് മയിലാടത്തരം. 24-ാം തീയതിയിലെ വായനയുടെ വാതായനകളെ കുറിച്ചാണ് ബിന്ദു ടീച്ചർ കണ്ണപുരം എഴുതിയിട്ടുള്ളത്. ചന്ദ്രമതി എഴുതിയ ഒഴുകാതെ ഒരു പുഴ എന്ന ജീവചരിത്ര നോവലിലൂടെ ടോൾസ്റ്റോയിയുടെ ഭാര്യയായ സോഫിയയുടെ കഥ പറഞ്ഞ് ടോൾസ്റ്റോയിയുടെ നമ്മളറിയാത്ത ഒരു മറുപുറം ഞെട്ടലോടെ കാണിച്ചു തന്നപ്പോൾ ആശ്ചര്യവും വേദനയും തോന്നി ആ നോവലിനെ പരിചയപ്പെടുത്തിയ മീരാ കൊയ്യോടിനും ആകാശവാണിക്കും നന്ദി. അടുത്തതായി ഞാൻ ഒറ്റയിരുപ്പിനെ വായിച്ചു തീർക്കാൻ പോകുന്നത് ആ നോവലായിരിക്കും. എന്റെ പുസ്തക സെലക്ഷനിൽ പലതിനും കാരണമാകുന്ന വായനയുടെ വാദായനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു എന്നാണ് ബിന്ദു ടീച്ചർ എഴുതിയിട്ടുള്ളത്. പിന്നെ ഓണം കഴിഞ്ഞെങ്കിലും നമുക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
1: മണിപാലൻ ഉറപ്പള്ളിയുടെ മെസ്സേജും ഓണാശംസകൾ അറിയിച്ചുകൊണ്ടാണ്. പിന്നെ 18-ാം തീയതി അവതരിപ്പിച്ച ഗാനലോക ഗീതികളിലെ എല്ലാ പാട്ടുകളും അവതരണവും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നാരായണൻ തലവിലും നമുക്ക് ഓണാശംസകൾ നേരിട്ടുണ്ട്. പിന്നെ 20-ാം തീയതി ജാലകത്തിൽ കതിരൂർ ആർട്സ് ഗാലറിയെ കുറിച്ച് അതിന്റെ ഭാരവാഹികൾ സംസാരിച്ചത് ഏറെ ഹൃദയസ്പർശിയെ തോന്നി.
0: അടുത്ത മെസ്സേജ് സി ദയാനന്ദൻ പയ്യന്നൂർ: തിരുവോണ ദിവസം മന്ത്രി PC വിഷ്ണുനാഥ് അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഓരോ ഗാനത്തിന്റെയും 4 വരി പാടിക്കൊണ്ട് അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചത് വ്യത്യസ്തമായി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റളി, പിന്നെ KP ജാനകി പരിപ്പായി ഇവരുടെ മെസ്സേജ്: സംഗീത സംവിധായകൻ ശരത് അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗാനങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലെ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാലും വളരെ മികച്ചതായിരുന്നു.
1: വയനാടിനുള്ള പ്രസിദ്ധ ബാലചന്ദ്രൻ 21-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ അൽഫോൺസ് ജോസഫ് പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ജീവിത അനുഭവങ്ങളും കേട്ടപ്പോൾ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല.
0: ബിന്ദുസുന്ദർ പറശ്ശിനിക്കടവിന്റെ മെസ്സേജ്: പഴയകാല അടുക്കള ഓർമ്മകളും അമ്മ മണവും ഒത്തുചേർന്ന ഓലച്ചൂട്ട്, പിന്നെ കവിതാ നേരം, പിന്നെ സംഗീത സംവിധായകൻ ശരത്, മന്ത്രി PC വിഷ്ണുനാഥ് എന്നിവർ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ, നടൻ വിനോദ് കോവൂർ പങ്കെടുത്ത ജാലകം, ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ പുറമെ എനിക്ക് ഓണത്തിന്റെ ആവേശം മൊത്തം പകർന്നു തന്നത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ കമന്ററി തന്നെയായിരുന്നു. ശരിക്കും പഴയ കാലം തിരിച്ചു കിട്ടിയ ഫീൽ ആയിരുന്നു. വള്ളം കളി കാണാൻ ടി വി വച്ചെങ്കിലും റേഡിയോ

ഷോയിലെ കമന്ററിയാണ് കൂടുതൽ ആവേശം എന്ന് തോന്നി ടി വി ഓഫ് ചെയ്തു. എന്തായാലും ആകാശവാണി ഇപ്രാവശ്യത്തെ ഓണം മൊത്തമായി കളവാക്കി എന്നാണ് ബിന്ദു സുന്ദർ എഴുതിയിട്ടുള്ളത്. ഇനി കത്തുകളും

0: ജോൺസ് ജോസഫ് അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. ഗൃഹലക്ഷ്മി പരിപാടിയിൽ സെൽഫ് ഡിഫൻസ് എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന തത്സമയ ഫോണിൻ പരിപാടിയും നന്നായി. പിന്നെ പയ്യന്നൂർ മമ്പലത്തെ വിജയന്റെ കത്ത് 18 ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നൂഞ്ഞാലിൽ വൈക്കം വിജയലക്ഷ്മി അതിഥിയായി എത്തി അനുഭവങ്ങൾ പങ്കുവച്ചത് വളരെ ഇഷ്ടപ്പെട്ടു.
1: കാർത്തിക അണ്ടലൂർ, ഗുഡ് ഇംഗ്ലീഷ് പരിപാടി ഏറെ ഇഷ്ടമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ആ പരിപാടി.
0: ലഹരിക്കെതിരെ കലയിൽ കൂടിയും സ്പോർട്സിൽ കൂടിയും സമൂഹത്തിന് പാഠമാകുന്ന സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന പെൺകൂട്ടായ്മയെ കുറിച്ച് പ്രക്ഷേപണം ചെയ്ത ജാലകം ശ്രദ്ധേയമായെന്നാണ് ശങ്കരൻ തിരക്കിനിയിൽ കോറോം എഴുതിയിട്ടുള്ളത്. പിന്നെ എ കെ മുഹമ്മദ് എടക്കാട്, അദ്ദേഹത്തിന്റെ കത്ത് സാഹിത്യ രംഗത്തെ കുറിച്ചാണ്. 14 സാഹിത്യ രംഗം ശ്രദ്ധേയമായ ഒരു സാഹിത്യ വിരുന്നാണ് സമ്മാനിച്ചത്. ആദ്യം കേട്ട കഥ ഗഗനചാരി മികവുറ്റ അനുഭൂതി നൽകി. ചില കാൽപ്പനിക സമസ്യകളിലൂടെ കടന്നുപോയ കഥയുടെ പരിണാമഗുപ്തി ഏറെ ഹൃദ്യമായി. പിന്നെ ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ കവിതകൾ ശ്രവ്യമധുരമായി. ബാബുരാജയ്യലൂരിന്റെ കഥയും സമകാലിക സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊതുബോധത്തെ നവീകരിക്കാൻ ശേഷിയുള്ളതായി തോന്നി. അഭിനന്ദനങ്ങൾ എന്നാണ് കെ കെ മുഹമ്മദ് എഴുതിയിട്ടുള്ളത്. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്ന് എഴുതുക കത്തുകൾ അയക്കേണ്ട വിലാസം:
0: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
0: 94 95 96 70 80. നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: ും
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയർ നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: ആകാശവാണി കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജുവാരി. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
9: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ: 1:95.78 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 1:22, 1:65.11 KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 30 minutes, 02:98 ജബൽപൂർ കോയമ്പത്തൂർ ജംഗ്ഷൻ സ്പെഷ്യൽ ട്രെയിൻ 5:45 വൈകിയോടുന്നു.
10: പേളശ്ശേരി നാലോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമി രോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിലിങ്ങി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പേളശ്ശേരി നാലോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
11: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റില, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111995582.
3: ഓണത്തിന് എല്ലാവരും പുതിയതും വാങ്ങുന്ന സേവനവും.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനും ഉണ്ട്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത്.

രാവിലെ 10:25 കിളിക്കൂട്ടം. കുട്ടികളുടെ പരിപാടിയിൽ ഇരുവേരി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേരി കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. രാവിലെ 10:25 കിളിക്കൂട്ടം പരിപാടി. മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം രാവിലെ 10:55. ഇതിന്റെ മലയാള പരിഭാഷ രാവിലെ 11:30. ഉച്ചയ്ക്ക് 1 മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയങ്കിലും തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആദ്യം സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലേക്ക്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: ചീര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
2: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW 1000 സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
5: മാർക്കോസും അലീനയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മലപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മലപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മലപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ചേട്ടാ, മൈതിയിലേക്ക് വിടാം.
5: ഓണർ ഷോപ്പിംഗോ?
4: ആ ഓഫറിനേക്കാളും സമ്മാനങ്ങളും മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം

0: ജി.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: അടുത്ത ഗാനം ജോളി എബ്രഹാമും മിൻമിനിയും പാടിയത്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഭക്തിഗാനങ്ങളിൽ ഇനി കുട്ടിയച്ചൻ പാടിയ ഗാനം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: വിജയനാരായണൻ പാടിയത്.

ഭക്തിഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 മണിക്ക്.

0: ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. കെ എ പി എം എസ് പി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിലെത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. മലപ്പുറം, തൃപ്പങ്ങോട്, എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു എ യിലെ ബാങ്ക് മിസർ ശാഖകളിൽ അടിയന്തര പരിശോധന നടത്താൻ യു എ ഇ സെൻട്രൽ ബാങ്ക് തീരുമാനം. ഇറാനിയൻ ഷാഡോ ബാങ്കിംഗ് ശൃംഖലകളുടെ ഭാഗമായ ചില ഇടപാടുകൾ ബാങ്ക് കൈകാര്യം ചെയ്തതായി യു എസ് ട്രഷറി സൂചിപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. കോഴിക്കോട് ജില്ലയിലെ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിൽ പൊതുജന സുരക്ഷാ സംവിധാനങ്ങൾ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്തമാസം 14-ന് കാസർഗോഡ് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി. മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ ബോർഡ് പരീക്ഷകൾ, പൊതു നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലാന്റുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.
2: ഇന്ന് ഈ പരമ്പരയിൽ സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതം.

മലയാള സിനിമാ പാട്ട് ചരിത്രത്തിൽ രണ്ടേ രണ്ടു സിനിമകളിലെ പത്തോളം ഗാനങ്ങൾക്ക് ഈണം പകർന്ന് തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ പ്രതാപ് സിംഗിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്.

ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ചെറായിയിൽ ജനനം. അമ്മ സംഗീത അധ്യാപികയായിരുന്നുവെങ്കിലും മകൻ ശാസ്ത്രീയമായി സംഗീതം പഠിക്കാൻ കൂട്ടാക്കിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ ജ്യേഷ്ഠന്റെ കൂടെ പാർട്ടി വേദികളിലെ പാട്ടുപരിപാടികൾ. സുഹൃത്തായ തമ്പിയുടെ പ്രേരണയും പ്രോത്സാഹനവും ചലച്ചിത്ര രംഗത്തേക്കുള്ള പ്രവേശത്തിന് കളമൊരുക്കി. ആദ്യ ചിത്രമായ മുൾക്കിരീടത്തിലെ ഗാനങ്ങൾ ശ്രദ്ധേയങ്ങളുമായി. പ്രത്യേകിച്ചും എസ് ജാനകി പാടിയ ഒരു പാട്ട് അതിപ്രശസ്തമായി.

0: സിനിമാ മോഹങ്ങൾ തീരെയില്ലാതിരുന്ന പ്രതാപ് സിംഗ് നാട്ടിൽ തിരിച്ചെത്തി ഔദ്യോഗിക ജീവിതത്തിൽ മുഴുകി. ആദ്യ സിനിമയായ മുൾക്കിരീടത്തിൽ നിന്ന് മുത്ത് എന്ന രണ്ടാം സിനിമയിലേക്ക് എത്തുന്നതിനിടെ കടന്നുപോയത് 9-10 വർഷങ്ങൾ.
1: സംഗീത സംബന്ധമായിട്ട് ഞാൻ കുറച്ച് പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ചെയ്തു. ശ്രീമൂലനഗരം വികേനൊക്കെ ഉള്ളൊരു തടാകം എന്ന് പറഞ്ഞൊരു നാടകം അങ്കമാലിലുണ്ടായി. അതിന്റെ മ്യൂസിക്കിന് അക്കാഡമിയുടെ എന്തോ ഒരു പ്രൈസൊക്കെ

0: കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു എട്ടോ പത്തോ ട്രൂപ്പുകൾക്ക് ഞാൻ പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ എന്നെ വിളിച്ച് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അപ്പം നമുക്ക് ജോലി തടസ്സപ്പെടാതെ പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ ഞാൻ പോകും. അങ്ങനെ ഒരു 10-12 നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങളിൽ സംഗീതം ചെയ്തതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രധാന ശ്രദ്ധ ഓഫീസാണ്. ഞാനൊരു കാലത്ത് 8 മണിയാകുമ്പോൾ ഓഫീസിൽ അങ്ങോട്ട് പോകും, ചിലപ്പോൾ രാത്രി 8 മണിയാവും. നല്ല പണിയുള്ള ഓഫീസാണ്. അപ്പോൾ ഓഫീസാണ്, ഓഫീസ് വിട്ടൊരു കളിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. 2 മാസം കണ്ടില്ലെങ്കിലും ചോദിക്കില്ലായിരിക്കും, പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പം നമ്മളതാണ് അന്ന് അങ്ങോട്ടും കാണിക്കണ്ടേ. പിന്നെ വീടിൻ്റെ അടുത്ത്, ഓഫീസിൻ്റെ അടുത്ത് വീടൊക്കെ വെച്ച് താമസിച്ച് കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നു. ഒരേ സ്ഥലത്ത് ഇത്ര വർഷം ജോലി ചെയ്യാം എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ. അപ്പം ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചൊന്നും പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ ഷാരസാറിൻ്റെ നാട് ആലുവയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരമുള്ളൂ, പെരുമ്പാവൂർ റൂട്ടിൽ. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വരികയാണ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോഴാണ് കോട്ടയത്തൊരു പാർട്ടി, 3 പേര് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണം ഇങ്ങേരെ കൊണ്ട്. അപ്പോൾ സംഗീതം ഞാൻ ചെയ്യണം, അതിങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് ഒന്ന് മീറ്റിംഗ് കൂടി തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോൾ വന്നു. അപ്പോൾ 9 വർഷം ആവുന്നു. അപ്പോൾ 9 വർഷം ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത് എന്താണെന്ന്, ഈ ആദ്യത്തെ സിനിമയ്ക്ക് അവിടെ പോയി ആ ക്യാമ്പിലിരിക്കുമ്പോൾ ആലപ്പുഴക്കാരനൊരു ജോൺ മാത്യു, ഈ ചെറിയ ചെറിയ റോൾ അഭിനയിക്കാൻ വരുന്ന ഒരാളാണ്. ജോൺ മാത്യു സമ്പന്നനാണ്, പക്ഷെ അയാൾക്ക് സിനിമാ മോഹം. അപ്പോൾ എന്തെങ്കിലും റോൾ അഭിനയിക്കാൻ വേണ്ടി വരുന്നതാണ്, കൈ നോക്കുന്ന നന്നായിട്ട്. അപ്പം ഞങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നിങ്ങനെ ഇരിക്കണ ഒരു ദിവസം ജോൺ മാത്യു ഒന്ന് സാറിൻ്റെ കൈയൊന്ന് നോക്കട്ടെ, കൈയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞേ, ഇനി ഒരു 10 കൊല്ലം ഇങ്ങോട്ട് വരാൻ നോക്കണ്ടിട്ടാന്ന്. സംഗതി ചെയ്തതൊക്കെ ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ ഒരു 10 കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട, 10 കൊല്ലത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാൻ നോക്കണം. ഞാൻ പറഞ്ഞു, ഞാനിതൊരു സിനിമ, ഒരു എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തതാണ് സംഗതി. അപ്പം ഇനി ആരും വിളിച്ചില്ലെങ്കിൽ അത്ര നന്നായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അതാണ്, ഈ 10 കൊല്ലം ആയില്ലെങ്കിലും 9 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് 2-ാമത്തെ ഓഫർ വരുന്നത്.
1: നേരത്തെ തയ്യാറാക്കിയ ഈണങ്ങൾക്ക് അനുസൃതമായി ഗാനസാഹിത്യം പിന്നീട് എഴുതുക എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് മുൾക്കിരീടം എന്ന ചിത്രത്തിലൂടെ പ്രതാപ് സിംഗ് ആയിരുന്നുവല്ലോ. 2-ാം സിനിമയായ മുത്തും സവിശേഷമായ മറ്റൊരു ആലേഖന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ചലച്ചിത്ര സംരംഭമായിരുന്നു. അമിത സാമ്പത്തിക ഭാരം വരുത്തിവെക്കുന്ന സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ നിർമ്മാതാക്കൾ പുതുവഴി തേടിപ്പോയത്.
0: അപ്പൊ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു വന്നപ്പോഴ് ഈ ആദ്യം എന്നെ വിളിച്ചുകൊണ്ടുപോയി എന്നോട് ആദ്യം തന്നെ പാട്ടെഴുതി കിട്ടുന്നതിന് മുമ്പ് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഗതി എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഇതുപോലൊരു സംഗതി ഇതിനങ്ങനെ കരുതി വെച്ചിരിക്കണം എന്താണെന്ന, സ്റ്റുഡിയോയിൽ പോകാതെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഹാളിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം.
1: പ്രതാപ് സിംഗ് തുടരുന്നു,
0: സ്റ്റുഡിയോയിൽ പോകണൊക്കെ വലിയ ചെലവല്ലേ. അപ്പോൾ ഈ 3 പേരും സമ്പന്നരാകാം, പക്ഷെ ഒരുപാട് പണമൊന്നും അവർക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാനില്ല. ഇങ്ങേരിങ്ങനെ വെറുതെ പ്രതിഭാസമ്പന്നനായ ഒരു ഡയറക്ടർ ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ എന്നുള്ള സങ്കടത്തിൽ അവരൊരു സിനിമ പിടിക്കാൻ വന്നിരിക്കണം. അപ്പം ചെലവ് ചുരുക്കി കൊടുക്കേണ്ടത് ഇങ്ങേരുടെ ഒരു ബാധ്യതയാണ്. അപ്പം ഇങ്ങേരെ ഒരു പ്രപ്പോസൽ ഇവിടെ വച്ചേക്കണം, നമുക്ക് പ്രതാപ് സിംഗിനെ കൊണ്ട് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യിക്കുന്നു. 76-ലാണ് ഈ പറയണത്. അപ്പോൾ അതെന്നോട് പറഞ്ഞു, ഇങ്ങേര് പാട്ടൊക്കെ മാസ്റ്റർ ഇഷ്ടം പോലെയൊക്കെ ചെയ്തോ, നമുക്ക് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ, നാട്ടിലൊരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു ഹാള് കണ്ടുപിടിക്കണ്ടേ, പിന്നെ എവിടെയാണ് ഒരു ടേപ്പ് റെക്കോർഡർ ഉള്ളത്, ക്യാമറ ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യണത്, അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കുന്നു. പിന്നെ നൊട്ടേഷൻ എഴുതി വെച്ച് വായിക്കണ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കേരളത്തിൽ എവിടെയുണ്ട്. അന്ന് അത് ഈ നാടകത്തിന് ഒക്കെ പോണ ആരെങ്കിലുമൊക്കെ വിളിച്ച് റിഹേഴ്സൽ ചെയ്ത് നമുക്ക് ശരിയായിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാനിത് 2-ാമത് പുലിവാലി തന്നെ നമ്മുടെ തലയിൽ വന്നല്ലോ എന്ന് സങ്കടപ്പെട്ടാണ് തിരിച്ചു പോരണത്. അപ്പോൾ ഞാനൊരാളെ മനസ്സിൽ കണ്ടു.
1: പ്രതിസന്ധി ഘട്ടത്തിൽ

0: ായി വന്നത് വോയ്സ് ഓഫ് ട്രിച്ചൂർ എന്ന ഓർക്കസ്ട്ര ട്രൂപ്പും ജോൺസൺ എന്ന സംഗീത പ്രതിഭയും.
1: ട്യൂണുകളൊക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ വെറുതെ ഇരുന്നൊക്കെ എങ്ങനെ ഉണ്ടാക്കും, ട്യൂണുകളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ രണ്ടു മൂന്നെണ്ണം പുതിയത് എഴുതിച്ചുണ്ടാക്കേണ്ടി വരും. അപ്പൊ അതെനിക്കൊരു ബോധരേഷനല്ല. അപ്പോഴും ഞാൻ മനസ്സിൽ കണ്ടു തൃശ്ശൂർ വോയ്സ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട്, ജോൺസന്റെ ആണ്. അപ്പൊ ഞാനവിടെ ആ ക്ലബിന്റെ പരിപാടികളൊക്കെ കേൾക്കാൻ ഒക്കെ പോയിട്ടുണ്ട്. അവരെ കേട്ടാണ് പോണു. ജോൺസണോട് പറയാം, ജോൺസണോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എറണാകുളത്ത് ഉണ്ടാവാം ആളുകൾ, പക്ഷെ എറണാകുളത്ത് എനിക്ക് അങ്ങനെ ആളുടെ കൂടുതൽ പരിചയമൊന്നുമില്ല. ഞാൻ ജോലി കഴിഞ്ഞാൽ ഈ ഫീൽഡിലല്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഇല്ലേ പോവുള്ളൂ. അങ്ങനെ ഞാൻ ട്യൂണൊക്കെ മനസ്സിൽ കണ്ട് ഇന്നതാവാം ഇന്നതാവാം എന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്, പക്ഷെ ഓഫ് കോഴ്സ് അത് പ്രൊഡ്യൂസർമാരും കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുള്ളൂ. എന്നാലും ഞാൻ മനസ്സിലിങ്ങനെ കണ്ടു. എന്നിട്ടൊരു ദിവസം തൃശ്ശൂർക്കങ്ങൾ വരികയാണ്. വന്ന് അവിടെ ഒരു ബാങ്കിൽ ഈ ക്ലബിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, അയാളുടെ അടുത്ത് പോയി അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞ് ജോൺസൺ മദ്രാസിലാണ്, ദേവരായ മാഷ് വിളിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. നമ്പറുണ്ടോ ജോൺസന്റെ? നമ്പർ കൊണ്ടുവന്ന് വിളിച്ചു. ഏ എന്താ പ്രതാപേട്ടാ, ജോൺസ നമുക്കൊരു കെണി വന്നിട്ടുണ്ട്, ഇങ്ങനൊരു സംഗതിയുണ്ട്, പടവണോ? ആ അത് ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ വെച്ച് ചെയ്യാനാ? ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ അതൊക്കെ നമുക്ക് ചെയ്യാൻ പ്രതാപേട്ട, അത് ഉപേക്ഷിക്കണ്ട. ആ ചെയ്യാന്ന് പറഞ്ഞാൽ ജോൺസൺ മദ്രാസിലല്ലേ, എനിക്കൊരു 10 ദിവസം താ, ഞാൻ മാഷോട് പറഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞതിന് ശേഷമേ എന്റെ ശ്വാസം നേരെ വീണുള്ളൂ, കാരണം എനിക്ക് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നേരിട്ട് പരിചയമില്ല. അവരൊന്ന് മാനേജ് ചെയ്യാനും അവർക്ക് എഴുതി കൊടുക്കാനും പഠിപ്പിക്കാനും എനിക്ക് പറ്റില്ലത്. വോയിസ് ഓഫ് തൃശ്ശൂരുടെ റിഹേഴ്സൽ നടത്തുന്നതന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആലുവയിന്ന് ഉച്ച ഒരു ഓഫീസിലിരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് മുങ്ങും തൃശ്ശൂർ വരും. തൃശ്ശൂർ വന്നിട്ട് അവിടെയുള്ളവരെക്കൊണ്ട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ച് 12 മണിയാവും രാത്രി വീട്ടിലെത്തുന്നത്. അങ്ങനെ ഒരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ 10 ദിവസം കഴിഞ്ഞ് ജോൺസൺ വന്നു. ജോൺസൺ വന്നു കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ടു.
0: പ്രശസ്തമായ വിമോഹ ശോക സ്മൃതികൾ ഉണർത്തിയുടെ ഉൽപ്പത്തി കഥ.
1: അപ്പൊ അതിനു മുമ്പ് പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോട്ടയത്തൊരു മീറ്റിംഗ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സുമായിട്ട്. അപ്പൊ ഈ വിമോഹ ശോകം എന്നുള്ള പാട്ട് ഇതിൽ വരാൻ ഉള്ളൊരു കാരണം ആ മീറ്റിംഗ് ആണ്. അപ്പൊ മീറ്റിംഗ് ഇങ്ങനെ നടക്കുമ്പോ ഒരു പ്രൊഡ്യൂസർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ട്യൂൺ ഉണ്ടാക്കിയിട്ട് പാട്ട് കഴിക്കുന്ന ആളല്ലേ? ഉഷാരി പറഞ്ഞിട്ടുണ്ട്, ആ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ കയ്യിൽ വല്ലതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, നല്ലതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം, പിന്നെ വെറുതെ അധ്വാനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഈ സ്റ്റോക്കുള്ള ചില സ്റ്റോക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാലേ, ഞാൻ ഈ ഇടയ്ക്ക് നാടകങ്ങൾക്ക് ചെയ്യുന്നതാണ്, അത് ഒന്നോ രണ്ടോ നാടകം കൊണ്ട് മരിച്ചു പോണാണ്. അപ്പൊ അത് നല്ല പാട്ടുണ്ടെങ്കിൽ ഞാനത് എന്റെ ടേപ്പിലാക്കി വെക്കും. അപ്പൊ അങ്ങനെ കേൾപ്പിച്ചു വന്ന കൂട്ടത്തിൽ വിമൂക ശോക കേട്ടവര്, അത് ഭാഗ്യവശാൽ ആ പാട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ച് ടേപ്പിലാക്കിയതാണ്. രാധാവിശ്വനാഥ്, അത് ഈ വോയിസ് ഓഫ് തൃശ്ശൂരിലെ മെയിൻ ആർട്ടിസ്റ്റ് ആയിരുന്നു രാധാവിശ്വനാഥ്, നല്ല പാട്ടുകാരിയാണ്. അവരുടെ സ്വദേശം തിരുവല്ലാമല. അവരെ ഒരു ദിവസം കിട്ടിയപ്പോൾ എൻ്റെ കുറെ ട്യൂൺസ് അവർക്ക് പറഞ്ഞു കൊടുത്തു, പാട്ടായിട്ട് ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പാട്ട് അവരെ കൊണ്ട് പാടി പഠിച്ചിരുന്നു. ഈ വികാരപുഷ്പതലങ്ങൾ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒറിജിനലങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞേ, ഇത് നമുക്ക് എടുത്താലോ, ഞങ്ങൾ 150 നാടകങ്ങൾ ചേർന്നു. അതിനെന്താ ആളുകളൊക്കെ ഇത് ഓർത്തിരിക്കാൻ പോകുന്നു, 150 നാടകങ്ങൾ ചേർന്നെന്താ, എന്നാൽ സാഹിത്യം മാറ്റിയാൽ മതി. അങ്ങനെ അവിടെ വെച്ച് എത്ര പാട്ട് വേണമെന്നും അത് ഞാൻ തിരഞ്ഞെടുത്തോളണമെന്നും പാട്ടുകാരെ ഞാൻ നിശ്ചയിച്ചോളണമെന്നും ഒക്കെ തീരുമാനമായി. അപ്പോൾ ഇതാരാ പാടിയെന്ന് എന്നോട് ചോദിച്ചു. ഇത് എസ് ജാനകിയല്ലേ പാടിയെന്ന് ചോദിച്ചു. എസ് ജാനകി എങ്ങനെ പ്രതാപിന് കിട്ടി പാടിക്കാൻ, അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഇത് നാട്ടിലൂടെ ഒരു കുട്ടി പാടിയാണ്, എന്നാൽ നമുക്ക് എന്തിനാ ജാനകിയെ വിളിക്കണം, അപ്പം അത്രയും കാശ് ലാഭം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ പാട്ടുകാരൊക്കെ ഫിക്സ് ചെയ്ത് ജയേന്ദ്രനും ജയശ്വാസിനും ഓരോ പാട്ട് കൊടുത്തു. ഈ ക്ലബിലെ ഈ രാധാവിശ്വനാഥും സതി എന്ന് പറഞ്ഞൊരു കുട്ടി, അതും മുമ്പ് പറഞ്ഞ മോഹന രാഗത്തിൽ ആകാശത്താഴ്വരെ കട്ടിൽ നിന്നും പറഞ്ഞൊരു പാട്ടുണ്ട് പ്ലെയിനായിട്ട്, അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ഒരു 7 പാട്ട്. ആറ് പാട്ട്, അത് ഈ വിമുഖ ചോര രണ്ടുപേര് പാടും, ആണും പെണ്ണും പാടും, അങ്ങനെ ഏഴ് പാട്ട്.

0: അങ്ങനെ ഫിക്സ് ചെയ്തു. ജോൺസൺ വന്നു.
1: ഗായിക രാധാ വിശ്വനാഥ്.

അപ്പോ ഞാൻ യേശുദാസിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നു, നിങ്ങൾ തരംഗിണി സ്റ്റുഡിയോ ഒക്കെ പണിയല്ലേ, ഇത് പറിച്ചു നടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു ഹാളിൽ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്, ഒരു പാട്ട് താങ്കൾക്ക് വെച്ചിട്ടുണ്ട്, വന്ന് പാടാമോന്ന് ചോദിച്ചു. പാടാന്ന് പറഞ്ഞു. തൃശ്ശൂര് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു കൊണ്ട്, അതിന്റെ ഉടമസ്ഥനൊരു കൃഷ്ണൻ, അങ്ങേർക്കൊരു നടനെന്ന ഗീതൻ എന്ന് പറഞ്ഞൊരു ഹോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ രൂപം ഭാവം എന്താണെന്ന് എനിക്ക് പിടിയില്ലാട്ട. ആ ഹോള് തിരിഞ്ഞെടുത്തു. വോയിസ് ഓഫ് തൃശ്ശൂരിൽ കുറെ സൈന്യങ്ങളുണ്ട്, ഇവരെല്ലാവരും കൂടി വന്ന് 10 ദിവസം ഒരു ഉത്സവം പോലെ ആയിരുന്നു. യേശുദാസ് അവിടെ വന്ന് പാടി.

0: നടന നികേതൻ എന്ന ഹാളിൽ വെച്ച് 10 ദിവസങ്ങളോളം നീണ്ടുനിന്ന റെക്കോർഡിംഗിൽ പിറന്നു വീണത് മികവാർന്ന 7 ഗാനങ്ങൾ.
1: അതിനു മുമ്പ് ആരും സിനിമയുടെ പാട്ടുകൾ ഹാളിൽ റെക്കോർഡ് ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല. ഞാൻ നിർബന്ധിതനായതാണ്, എന്റെ സിനിമ ആണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ഹാളിനൊരു ഗുണമുണ്ടായി, സൈഡൊക്കെ ഓപ്പൺ ആയിരുന്നു. സൈഡൊക്കെ ഇങ്ങനെ തുറന്നില്ല നമുക്ക്, ഡാൻസുകാർ പിള്ളേർ വേർക്കാതിരിക്കാനേ ഓപ്പൺ സ്പേസ് ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹാളിലിരുന്ന് വാൾ ക്ലോക്ക് ചൈം ചെയ്തിട്ട് റീപ്ലേയിൽ കേട്ടില്ല അത്. അപ്പൊ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഡെപ്ത് എന്തായിരുന്ന, കോഴിക്കോട് കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്നത്. അതൊക്കെ ജോൺസന്റെ മിടുക്കാണ്. ജോൺസൺ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. രാമന് വലിയൊരു സോണിയുടെ വലിയൊരു ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ വന്നിരുന്നു. രാമവും പാരലായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തു നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട്. രാമ നമ്മുടെ ഒരു പയ്യനെ പോലുള്ള ഒരാളായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ രാമ. രാധാവിശ്വനാഥും ഈ സതിയും തൃശ്ശൂർക്കാർ തന്നെ, വോയിസിലെ ആർട്ടിസ്റ്റുകൾ തന്നെ. അവരൊക്കെ ഒന്ന് പാടി 5 ദിവസം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഒന്നിച്ചിരുന്ന റിഹേഴ്സലാണ് അന്ന്. മറ്റത് വന്നിട്ടില്ല, ഡിജിറ്റൽ വന്നിട്ടില്ല. പക്ഷേ 16 വയലിലുണ്ടായിരുന്നു. ഇവരങ്ങോട് മൂളിക്കാൻ തുടങ്ങിയാൽ വേറെ ഒരു ശബ്ദത്തിന്റെ അകത്തേക്ക് കയറില്ല. മുറ്റത്ത് ചെയ്വീടിന്റെ ശബ്ദം വന്നാൽ ഒരു 5-6 പേര് അവിടെ പോയി വടിയായിട്ട് നിൽക്കുകയാണ് അടിച്ചമ്മ രാത്രി. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എനിക്കും ജോൺസണും ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് വിജയിക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. അപ്പോ എന്റെ അഭിപ്രായം, ഞാൻ ഈ ക്യാമറയായിട്ട് സിങ്ക് ചെയ്യണ ടേപ്പ് റെക്കോർഡർ വേണമെന്ന് പറഞ്ഞിട്ട് ചിത്രാഞ്ജലി ഇന്ന് ടേപ്പ് റെക്കോർഡർ വരുത്തി. പിന്നെ ഈ പറഞ്ഞ രാമു ഉണ്ടായിരുന്നു. രാമു നമ്മുടെ സ്നേഹിതനുള്ളതാണെങ്കിൽ ടേപ്പ് റെക്കോർഡർ വരുത്തി. പിന്നെ ഇത് ഒരു പാട്ടിങ്ങോട്ട് പാടി കേട്ട് കഴിഞ്ഞാൽ

0: അതുവരെ ടെൻഷനായിരുന്നു. അപ്പൊ റിഹേഴ്സൽ തുടങ്ങുന്നത് 9 മണിക്കാണ് കാലത്ത്. ആദ്യത്തെ പാട്ട് റെക്കോർഡിംഗ് തീർന്നപ്പോ 7 മണിയായി രാത്രി. ഈ കാലത്ത് 9 മുതൽ രാത്രി 7 വരെ ഈ ആശങ്കയാണ് മനസ്സിൽ, ഇത് എങ്ങനെയാവോ എങ്ങനെയാവോ.
1: തത്വചിന്തകൾ സ്ഫുരിച്ചു നിൽക്കുന്ന ഒരു ഗാനം കൂടി പാടാനുണ്ടായിരുന്നു യേശുദാസിന്.
0: യേശുദാസിന് വിമോഹശോകവും ഭൂഗോളം ഒരു ശ്മശാനം.
1: ആ പാട്ടിന്റെ ഈണവും മുൻപ് പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു നാടക ഗാനത്തിന്റേതായിരുന്നു.
0: അത് ഒരു നാടകത്തിൽ ഞാൻ ചെയ്തിട്ട് ഇതെടുത്ത സിനിമയിൽ, ഏതോ ഒരു നാടകത്തിന്, പേരോർമ്മില്ല, വർഷങ്ങളായി. എന്റെ വൈഫിന്റെ ഒരു കസിൻ ഒരു ഡോക്ടർ ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശശി നാടകം എഴുതും, പാട്ടുകൾ എഴുതും. അപ്പൊ ശശിയുടെ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് ഭൂഗോളം ഒരു ശ്മശാനം തുടങ്ങുന്ന ഒരു പാട്ട് എഴുതി ആ നാടകത്തിൽ പാടിയിരുന്നു. അതും എന്റെ ടേപ്പില് അന്ന് ആരോ പാടി റെക്കോർഡ് ചെയ്തിട്ടിരുന്നു. പ്രൊഡ്യൂസേഴ്സ് കേട്ടപ്പോൾ ആ പാട്ട് ഇഷ്ടമായി, അതും വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭൂഗോളം ഒരു ശ്മശാനം എന്നുള്ള ആദ്യത്തെ വാചകം മാത്രം നിലനിർത്തിയിട്ട് ബാക്കി കേസ് നമ്പൂരിയെ കൊണ്ട് വേറെ ആളെ കൊണ്ട് എഴുതിച്ചു.

0: ഈണത്തിനും ഭാവത്തിനുമനുസരിച്ചാണ് ഗായകരുടെ തെരഞ്ഞെടുപ്പ്.
1: അങ്ങനെയൊന്നുമില്ല, പാട്ട് ആദ്യം ചെയ്യുമ്പോ ഇത് ആരെക്കൊണ്ട് പഠിക്കണം എന്നുള്ളതിനേക്കാൾ പോകണം ഇത് എങ്ങനെ ഇത് കമ്പോസ് ചെയ്തത് ഒരു നല്ല സാധനമാക്കുക എന്നുള്ളതാണ്. ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ ആര് പറ്റും.
0: സംഗീത നിർവഹണത്തെക്കുറിച്ചുള്ള സ്വന്തം നിലപാടുകൾ വിശദീകരിക്കുകയാണ് പ്രതാപ് സിംഗ്.
1: അല്ലാണ്ട് അയാളുടെ ശബ്ദത്തിന് വേണ്ടി, യേശുദാസിന്റെ ശബ്ദത്തിന് വേണ്ടി എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ മാഷ് ഉണ്ടാക്കിയില്ലേ ഈ രാഗവിസ്താരമൊക്കെ കിട്ടി, അല്ലെങ്കിൽ ഇതര ഭാഷയൊക്കെ

0: അത് കച്ചേരി പോലെ ആക്കിയിട്ടുണ്ടല്ലോ പല പാട്ടും. അങ്ങനെ മോശക്കാരനല്ല കേട്ടോ, അപകാരമായ ട്യൂൺസ് തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വാർമുകില എന്ന് പറഞ്ഞൊരു പാട്ട്, ചിത്രപഠന, അത് പാടുമ്പോൾ ഹൃദയരമണ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇവിടെ എന്തോ ഫീൽ ചെയ്യണം എന്നൊക്കെ തോന്നും. അതൊക്കെ ആ ട്യൂണിങ്ങിന്റെ ഒരു ഇതല്ലേ. പക്ഷെ അതിൽ തന്നെ വേണമെങ്കിൽ പുള്ളി മറ്റേ ശൈലിയൊക്കെ കൊണ്ടുവന്നിട്ട് അപാരമായ ട്യൂൺസ് ഉണ്ടാക്കി നല്ലൊരു പ്രതിഭാശാലിയായ സംഗീത സംവിധായകനാണ്. ഓൺലി തിങ് അതില് കുറച്ച് എക്സസ് ആയിട്ട് ശാസ്ത്രീയം കയറ്റി എന്ന ഒരു പലർക്കും പല അഭിപ്രായമുണ്ട്. സന്ദർഭം, പാടുന്നയാൾ, അയാളുടെ പ്രദേശം, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സംഗീതമായിട്ടുള്ള ബന്ധം. ഒരു ഗ്രാമീണൻ പാടുമ്പോൾ, ഞാൻ കൂകാത്ത പൂങ്കുയിലെ ട്യൂൺ ചെയ്യുമ്പോൾ വളരെ പ്ലെയിനായിട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ അയാളൊരു പ്യുവർ ഗ്രാമീണനാണ്. ആ കാലഘട്ടത്തിൽ അയാൾക്ക് സംഗീതമൊന്നും കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമില്ല. അപ്പം അയാളെ കൊണ്ട് ഞാൻ അയാളുടെ വായിക്കുള്ളത്തെ സാധനം അയാളുടെ വായി കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊന്ന്. രണ്ടാമത്, നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ എന്റെ വ്യൂ ആണതാണ്, ഇത് കൂടുതൽ ആളുകൾ പാടി നടക്കുന്നതല്ലേ നമുക്ക് സന്തോഷം തരുന്നത്. അത് ചില ആളുകൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പാടാതിരിക്കുകയും ചില ആളുകൾ മാത്രം അത് പാടുകയും ചെയ്താൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം എൻ്റെ ഔട്ട്ലുക്ക് അത് പാടണം എന്നുള്ളതാണ്. ഞാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു പാട്ടിലും കൊടുത്തിട്ടില്ല.
1: ചിത്രത്തിൽ രാധാ വിശ്വനാഥ് പാടിയ

ബോംബെയിലായിരുന്നു ഈ കുട്ടി ചെറുപ്പത്തിൽ. ബോംബെയിൽ യേശുദാസിന്റെ കൂടെ ഒരു 30 ഗാനമേളയെങ്കിലും ഫ്രീ ആയിട്ട് കാശ് മേടിക്കാതെ പാടിയേക്കുന്ന കുട്ടിയാണ്. അത് കഴിഞ്ഞ് നാട്ടില് അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് നാട്ടിൽ വന്ന് നിൽക്കണം. അപ്പൊ ബോംബെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പരിചയപ്പെടുക രണ്ടു മൂന്ന് പ്രാവശ്യം പോവുകയോ ആ കുട്ടിയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ വേറെ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിലെ പാട്ടുകാരിയായിരുന്നു. അപ്പോൾ അവിടുത്തെ പാട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത്, അപ്പോൾ ആ കുട്ടി പാടിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് ആശങ്ക എനിക്കില്ല. അപ്പം അങ്ങനെ നിത്യചൈതന്യദായക രാധയുടെ ശബ്ദത്തിൽ മൈക്കിലിങ്ങോട്ട് സ്പീക്കറിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഉള്ളു തണുത്ത ആളുകളെല്ലാം.

0: പിന്നെ ഒരു ക്ലബ്ബ് സോങ് പോലെ പാടി, ജീവിതം പ്രണയമധുരം. അതാളാരും കേട്ടുകണമില്ല.
1: രാധാ വിശ്വനാഥ് പാടിയ ക്ലബ് സോങ് ഗണത്തിൽപ്പെടുന്ന ഒരു ഗാനം
0: ജീവിതം പ്രണയമധുരം.

ഒരു ഗുരുത്വദോഷമോ ഒരു തലയിലെഴുത്തോ ഈ നമ്മുടെ ഡയറക്ടർക്ക് വേണ്ടി അങ്ങനെ പറയുന്ന ആശയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ഗംഭീരമാണല്ലോ തോന്നും. പക്ഷേ അത് അതുപോലെ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സാവകാശം നിനക്ക് കിട്ടാറില്ല, അതിൻ്റെ കുറവുകൾ മൊത്തം നമ്മൾ കഥ കേൾക്കുമ്പോൾ കോരി തിരിച്ചു പോകും, എമ്മുൾക്കിരീടം. പക്ഷെ പടം ഫെയിലിയറായില്ല. അതുപോലെ ഒരു അനുഭവമായിരുന്നു മുത്തിന് ഉണ്ടായത്. ഓൺലി തിങ് അതിൽ ജീവിച്ചിരിക്കുന്നത് പാട്ടുകൾ മാത്രം. ഇപ്പം എവിടെ പോയാലും എന്നെ അറിയും ഈ പാട്ട് പറഞ്ഞാൽ.

പിഷാരടി സംവിധാനം ചെയ്ത് 1976 പുറത്തുവന്ന മുത്ത് എന്ന ചിത്രത്തിൽ മധു, റാണിചന്ദ്ര, അടൂർ ഭാസി, ശങ്കരാടി തുടങ്ങിയ താരങ്ങൾ അണിനിരന്നു. പ്രതീക്ഷിച്ച രീതിയിൽ വാണിജ്യ വിജയം നേടാനാവാതെ പോയ ഈ സിനിമ ഇന്ന് ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ മാത്രം അനുസ്മരിക്കപ്പെടുന്നു.

പിന്നെ കണ്ണുനീരിൻ കടലിലേക്ക് ആരും ആരും അറിയാതെ വിണ്ണിൽ നിന്നൊരു സ്വപ്ന ബിന്ദു അടർന്നു വീണു ജയേന്ദ്രൻ. അത് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അത് ടൈറ്റിൽ സോങ്ങാണ്. ടൈറ്റിൽ സോങ് ആളുകൾ ഇങ്ങനെ വിട്ടുകളയും.

വിഷാദമധുരമായ ഒരു ഗാനത്തിന് ഭാവാത്മകമായ ആലാപനത്തിലൂടെ ജീവനേകിക്കൊണ്ട് ജയചന്ദ്രനും ഈ ചിത്രത്തിൽ സാന്നിധ്യം.

0: ഒരു പാട്ടൊഴികെ എല്ലാ പാട്ടുകളുടെയും ഈരടികൾ എഴുതിയത് കെ എസ് നമ്പൂതിരി എന്ന സർഗധനനായ നാടകപ്രവർത്തകൻ. കെ നാരായണപിള്ള എന്ന എഴുത്തുകാരൻ ഈ ചിത്രത്തിൽ ഒരു പാട്ടെഴുതി തന്റെ പ്രതിഭ തെളിയിച്ചു.
1: ഒരു എഴുത്തുകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡ്യൂസറുടെ ഒരു ഫ്രണ്ട്. ഈ നിത്യ ചൈതന്യദായകം എന്നുള്ള പാട്ടെഴുതിയത് ഒരു നാരായണപിള്ളയാണ്. അത് പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഫ്രണ്ടാണ്. ബാക്കിയൊക്കെ കെ എസ് നമ്പൂതിരിയാണ്. അത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, അത് വായിച്ചു നോക്കിയോ, ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോട്ടോ എന്ന്. ഞങ്ങളത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് അവര് ഭാഗത്താണ്. ഒരു മനുഷ്യനാണ്, അത് നമ്മൾ ചെയ്യണ്ടല്ലോ, ഒരു ഒബ്ലിഗേഷൻ നമുക്കുണ്ടല്ലോ. സംവിധായകനും നമ്മുടെ എൻ എൻ പിഷാരടി തന്നെ. നിർമ്മാതാക്കൾ മൂന്ന് പേര് കോട്ടയത്തുകാരാണ്. പേരൊക്കെ മറന്നുപോയി. ബിസിനസ്സുകാരും കേട്ടു. അവിടെ ഈ കോട്ടയത്തിൽ മൂസക്കില്ലേ, ആ കുടുംബത്തിലൊരു

0: സിനിമ തന്റെ തട്ടകമല്ലെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നതിനാൽ, പിന്നീട് അവസരങ്ങൾ വരാത്തതിനാൽ ഖിന്നനല്ല, നിരാശനുമല്ല. പ്രതാപ് സിംഗ് തുടരുന്നു.
1: പെരുമ്പറ അടിച്ച് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനുണ്ട് അതിന്റെ ആളൊന്നും ഞാൻ പോയി പറയില്ല. ബാബുരാജിന്റെ പാട്ടാണെന്നും പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ അനൗൺസ്

0: എന്നത് ഞാൻ കേട്ടിരുന്നു. അവർക്കറിയില്ല. അപ്പോ പുള്ളിയഴിഞ്ഞു ഓടി മാറ്റിയപ്പോ അവരതിന്റെയായിരിക്കും, അവരത് അനൗൺസ് ചെയ്തു. ഞാനപ്പോ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ പരിചയപ്പെടണം, അങ്ങനെ ശീലമല്ല എനിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആളല്ല ഞാൻ.
1: നടക്കാതെ പോയ മറ്റൊരു സിനിമ യക്ഷിക്കാവ്.
0: നമ്മുടെ സത്യൻ മുൾക്കിരീടത്തിലെ നായകനായിരുന്നു. സത്യന്റെ മകൻ സതീഷ് സത്യനുണ്ട്. സതീഷ് സത്യനും ചിലരും കൂടി, ഈ തമ്പിയും കൂടി, നമ്മുടെ സ്നേഹിതൻ തമ്പിയുണ്ടല്ലോ, ഒരു പ്ലാൻ ചെയ്തതാണ് യക്ഷിക്കാവ്. അപ്പൊ അതിന് പാട്ട് വേണമെന്ന് പറഞ്ഞ് നാല് പാട്ട് ശരിയായി കൊടുത്തു. അത് എഴുതിയത് തിരുവനന്തപുരത്ത്. ഇപ്പൊ വേറൊരു കുഴപ്പമുണ്ട്, മനസ്സിലെന്റെ പേര് നാക്കിൽ വരില്ല. ചിണക്കര രാമൻകുട്ടി, അദ്ദേഹം ഒരു സാലുവിൽ എന്റെ വീട്ടിൽ വന്നു എന്നെ പരിചയപ്പെടാൻ. അപ്പൊ തന്നെ ഒരു പാട്ട് എനിക്ക് എഴുതി തന്നു. ഞാൻ കുളിക്കാൻ കയറി ഇറങ്ങിയപ്പോ ഞാനത് പാടിക്കൊടുത്തോണ്ട്. ശിശിര മനോഹര രാത്രിയിൽ ശശികല പോലൊരു സുന്ദരിയെ ദീപാരാധന തൊഴുതു മുടങ്ങാൻ ഇങ്ങനെ പോണതായിട്ട് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ട്യൂൺ വന്ന് കൊടുത്തു. അങ്ങനെ നാല് പാട്ട് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തത് സ്റ്റുഡിയോയിലല്ല, പൈലറ്റ് ട്രാക്ക് ഫോർ ഷൂട്ടിംഗ് പർപ്പസ്. കാരണം ഈ പാർട്ടിയൊക്കെ ദരിദ്രങ്ങളാണ്, അപ്പോൾ ഷൂട്ടിംഗ് പർപ്പസിന് പൈലറ്റ് ട്രാക്ക് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അന്ന് രാമായിരുന്നു റെക്കോർഡ് ചെയ്തത്. പക്ഷെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് പടം പിടിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കാതെ നിർത്തിയ കാലമായിരുന്നു. അതുകൊണ്ട് അത് പെട്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പിന്നെ ആ ട്യൂണൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് വേറെ ലിറിക്കൊക്കെ എഴുതി ഈ 2005 ഒരു 50-60 പാട്ട് റെക്കോർഡ് ചെയ്ത് കൂട്ടത്തിപ്പെടുത്തി. ഞങ്ങൾ റെക്കോർഡ് കുറേ കാശൊക്കെ ചിലവാക്കി, 10-12 ലക്ഷം രൂപ പറഞ്ഞു. അത് മോനാണ് അത് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്ക് കാനഡയിൽ നിന്ന് കാശ് വെച്ച് തന്നത്. ആ പാട്ട് ഇറങ്ങുമ്പോഴുള്ള ദുര്യോഗം എന്താണെന്ന, CD വിൽപ്പന ഇല്ലാതായ കാലമാണത്. ഒരു കാലഘട്ടം വരെ CD വിൽപ്പന കേമമായിട്ട് നടന്നിരുന്നു. അപ്പോൾ CD വിൽപ്പന വളരെ കുറഞ്ഞ കാലമായിരുന്നു. എന്നാലും എൻ്റെ സുഹൃത്തുക്കൾ അതിലൊരു CD ഇറക്കി. അപ്പോൾ ഡിവോഷണൽ സോങ്സിന് മാർക്കറ്റുള്ള കാലമാണ്. അപ്പോൾ കൂടുതലും ഡിവോഷണൽ സോങ്സാണ് ഇറക്കിയത്. അത് സാധാരണ അമ്പലത്തിൽ കേൾക്കുന്ന ടൈപ്പ് ഡിവോഷണൽ സോങ്സ് അല്ല, സിനിമ കേൾക്കുന്ന ഡിവോഷണൽ സോങ്സ് പോലെ ലൈറ്റ് ട്യൂണുമായിട്ട് ബന്ധപ്പെടുത്തി. അതിനിടയ്ക്ക് ഒരു സിനിമയിൽ 3 പാട്ട് കയറിയിട്ടുണ്ട്. ശ്രീമൂലാനം വിജയന്റെ മകൻ ഒരു ശ്രീമൂല നഗരം പൊന്നനുണ്ട്. പൊന്നൻ്റെ ഒരു പടം പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ എന്നോട് വന്ന ചേട്ടാ, അച്ഛൻ്റെ നാടകത്തിലെ പാട്ട് ചേട്ടൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൽ ഒരു മോണ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയ സിനിമയിൽ ഇട്ടിട്ടുണ്ട്, ഇറങ്ങിയിട്ടില്ല. ആ അടുത്തറിയാണ് അക്കരയ്ക്കുണ്ടോന്നാണ് പേരിട്ടേക്കണത്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, റീ റെക്കോർഡിങ് അതും ഒരു 90% കഴിഞ്ഞു വേണം. എന്നാ ഇറങ്ങണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് വേറെ ഒന്നുണ്ട്, ഈ തലയിൽ വരെ എന്ന് പറഞ്ഞ സംഗതിയില്ലേ, ഇത് ചെയ്ത അതിന്റെ അനുഭവിക്കാനുള്ള യോഗം വേറെ യോഗമല്ലേ, ചെയ്യാനുള്ള യോഗം ഒന്ന്, അനുഭവിക്കാനുള്ള യോഗം വേറെ ഒന്ന്. അത് ദൈവം എന്റെ തലയിൽ എഴുതി വെച്ചിട്ടില്ല, ഇനി അവരുടെ തലയിൽ എങ്ങനെയാണ് എനിക്കറിയുള്ള. മാത്രമല്ല 9 വർഷം കൊണ്ട് 14 പുസ്തകം എഴുതി. ഇപ്പൊ ഇവിടുത്തെ എല്ലാ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഞാനാണെന്ന് അശോകൻ ചെരുവിൽ തന്നെ തൃശ്ശൂരോടത്ത് പ്രസംഗിച്ചിരുന്നു.
1: സിനിമയിൽ അവസരങ്ങൾ ഇല്ല എന്നതുകൊണ്ട് പാട്ടിനെ അതിന്റെ പാട്ടിന് വിട്ടില്ല പ്രതാപ് സിംഗ്. ഔദ്യോഗിക കാര്യങ്ങളിൽ എന്ന പോലെ സംഗീതരംഗത്തും ആത്മാർത്ഥമായ സമർപ്പണ ബുദ്ധിയോടെ അദ്ദേഹം കർമ്മോത്സുകനായി. ഭക്തിഗാനരംഗത്തും നാടകഗാനരംഗത്തും അദ്ദേഹം സജീവത എന്നും നിലനിർത്തി. പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു ഭക്തിഗാനം.

0: പ്രതാപ് സിംഗ്.
1: ഈ ഗ്രാമങ്ങളിലൊക്കെ വടക്കേന്ത്യയിൽ നിന്ന് ചില വൈദ്യന്മാർ വരും. തോളിൽ ഇങ്ങനെ രണ്ടു മൂന്ന് ഭാണങ്ങളുണ്ടാവും, അതിൽ മുഴുവൻ മരുന്നുകളായിരിക്കും.

0: പുറത്തുനിന്ന് ഒരാൾ വന്നില്ലെങ്കിൽ അത് സുഖമായിട്ട് തിന്നില്ല. വീട്ടിലുള്ള ആളുകൾ മാത്രം ഇരുന്ന് തിന്നാൽ സുഖവുമില്ല. അപ്പോൾ ഒരു അതിഥി വേണം. അങ്ങനെ ഒരു മനസ്സിലാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഞങ്ങളുടെ ആളെ എല്ലാവരും. അപ്പം ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ് സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പം അവർ ഒരു ചികിത്സ കഴിഞ്ഞ് ഞങ്ങൾ പോകും, പിന്നെ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് വരും. അങ്ങനെ ഒരു വരവിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു തുടങ്ങുന്നു. അപ്പം എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമുണ്ട്. ഞാൻ അഞ്ചാമത്തെ ആളാണ്. അപ്പോൾ കുട്ടിക്ക് പേരിട്ടോന്ന് ചോദിച്ചു. അയാള് കുട്ടിക്ക് പേരിട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനൊരു പേരിട്ടെ? ഓ, പ്രതാപസിംഹൻ എന്നാണ് അയാൾ എനിക്ക് പേരിട്ടത്. നാട്ടിലെ രീതി അന്ന് ഞങ്ങളൊക്കെ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, മേവാറാണ് ആ പ്രതാപസിംഹൻ, വലിയ വീര ജാൻസി കിറാണി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ആ കാലത്ത് മേവാറാണ് ആ പ്രതാപസിംഹൻ. രജപുത്രന്മാർ അങ്ങനെയാണല്ലോ, വീരന്മാരല്ലേ. അപ്പോൾ പ്രതാപസിംഹൻ എന്ന് പേരിട്ടു. പേരിട്ട് പിന്നെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് നമ്മളാ വാലൊന്നും ഇങ്ങനെ വിളച്ചതാണ്, സിംഗാക്കിയ. ഇനി പേരിൻ്റെ ചരിത്രം ഒരു സംഗതിയും കൂടി പറയാം ഞാൻ. ഈ 2005 പാട്ട് കുറെ പാടിക്കാം, ഇന്നത് ഇത്ര മെയിൽ വോയിസ്, ഇത്ര ഫീമെയിൽ വോയിസ് എന്ന് തീരുമാനിച്ചപ്പോൾ, പിന്നെ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചപ്പോൾ തൃശ്ശൂർ കുട്ടിയുടെ ഗായത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലില് നമ്മുടെ പാട്ടുകൾക്ക് അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഗായത്രിയെ പരിചയപ്പെടാൻ രണ്ടുമൂന്ന് പേരായിട്ട് ഞാൻ പറഞ്ഞൊരു ശൈലിയാണ്. അങ്ങനെ പാട്ടൊക്കെ നേരിട്ടെന്ന് പറയുമ്പോൾ കയ്യിലുള്ള എല്ലാം കൂടി ഒരു സീഡിയിൽ ഇങ്ങനെ ഒരു കൈ ചെയ്യണ കാര്യം. അപ്പം ഞാൻ ഇതൊന്ന് അങ്ങനെ ഇട്ട് ഓൺ ചെയ്യുന്ന പറഞ്ഞ സീഡി കണ്ടു. സീഡി ഓൺ ചെയ്ത് കഷ്ടകാലത്തിന് ആദ്യം വന്ന പാട്ട് കുടി കഴിഞ്ഞ് പോയി മാറ്റിയ. ഇത് സിനിമ പാട്ടില്ല, ഇത് ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഇത് ഞാൻ എത്ര ശൈലി പാടിയെന്ന് പാട്ടാണ്. അയ്യോ, ഇത് ഇതേ ശൈലി പാടിയ പാട്ടില്ലേ? ഇത് വളക്കേരി സിംഗ് ചെയ്തതാണ്. ഞങ്ങളുടെ പേരുടെ കൂടെ വന്നവരെ നോക്കിക്കണം കാണിച്ച് ഇപ്പൊ പറയണ്ടായിരുന്നു.
1: എന്നാൽ പേരിലേ ഉള്ളൂ ഈ പറയുന്ന പ്രതാപം എന്നത് ഈ സംഗീത സംവിധായകനുമായി ഇടപഴകിയ ആരും പറയും. അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത, പ്രശസ്തി തേടി പോകാത്ത ഈ

സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതത്തെ കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. വിവരണം വിനീതാസുമം, സഹകരണം ഋതുൽ മോഹൻ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ സ്വീകരിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കോട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശാല വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിനും അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലേതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട്ടെ ഓണാഘോഷ പരിപാടികളുടെ സമാപനം വൈകിട്ട് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും.

തുടർന്ന് സ്റ്റീഫൻ ദേവസിയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. ഓണം വാരാഘോഷ സമാപനത്തിന്റെ ഭാഗമായി കാസർഗോഡ് തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് വൈകിട്ട് 3 ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ 16 കേരളീയർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഹെൽപ്പ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. വിശ്വകർമ്മ ഐക്യവേദി പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഇന്ന് കദളീവനം ഓഡിറ്റോറിയത്തിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. FIH വനിതാ ഹോക്കി ലോകകപ്പ് കിരീടം അർജന്റീനയ്ക്ക്. ആംസ്റ്റർഡാമിൽ 3-1 നെതർലാൻഡ്സിനെ കീഴടക്കിയാണ് അർജന്റീനയുടെ കിരീട നേട്ടം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് ജാനകി പാടിയത് ചിത്രം സൂര്യവംശം. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം MK അർജുനൻ.

0: ആത്മവിശ്വാസത്തോടെ വളരും, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്.
2: എന്താ ഇത്ര അത്യാവശ്യം ഒരു റെഫ്രിജറേറ്ററും?

0: വാഷിംഗ് മെഷീൻ വാങ്ങണം, ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്
1: എന്ന് ഞാനും വരുന്നില്ല.
2: രുചികരമായ ഓണസദ്യയിൽ പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSAI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം. ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈജി തൂക്കി.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: Kerala-thoril prayapoorthiyaagatha penkuttiye nagari nalki peedipichu kadaniya
5: ningal mayakku marinil edirayi adishaktamaya nilavaadu edukkanam.
6: Operation Tufan, the NATO hand enna peril oru pathadi Kerala police aarambikkunnu. Kerala-thile mayakku marinilinte vere arakkuka ennulla lakshyathode Operation Tufan.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സഹകരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
9: യേശുദാസും വാണിജ്യവും പാടിയത് ചിത്രം സിന്ധു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MK അർജുനന്റെ സംഗീതം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലോ, മൈജിയിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സന്തോഷം
2: കൂടാതിരിക്കുക?
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കും. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ പണിതു നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്ക് മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരും, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയില്ലേ?
6: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലോ, മൈജിയിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സന്തോഷം
2: കൂടാതിരിക്കുക?
7: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSC ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
8: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
7: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വ്യക്തിശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ, നമ്മുടെ വേണം.
9: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-400-5.

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അബ്ദുൽ കബീർ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ സ്വീകരിച്ചു. തുടർന്ന് കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി ആലപ്പുഴയിലേക്ക് പോയി. പത്മഭൂഷൺ ബഹുമതി ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ആദരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതിയുടെ തലസ്ഥാന സന്ദർശനം, സാംസ്കാരിക ഘോഷയാത്ര എന്നിവ കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 5 മുതൽ 9 മണിവരെ ഡൊമസ്റ്റിക് എയർപോർട്ട് ശംഖുമുഖം ഭാഗത്തുനിന്ന് ചാക്കയിലേക്കും ചാക്കയിൽ നിന്ന് ആശാൻ സ്ക്വയർ ലോക്ഭവൻ ഭാഗത്തേക്കും വാഹന ഗതാഗതം നിരോധിച്ചു. എയർപോർട്ട്, തമ്പാനൂർ, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ യാത്രകൾ മുൻകൂട്ടി ക്രമീകരിക്കേണ്ടതാണ്. ആംബുലൻസുകളും എമർജൻസി വാഹനങ്ങളും ഘോഷയാത്രാ റൂട്ട് ഒഴിവാക്കി സഞ്ചരിക്കണം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട, ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 മത്സരവള്ളംകളി. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയൊരുക്കി. സുരക്ഷയുടെ ഭാഗമായി ചെങ്ങന്നൂർ, ആറന്മുള, കോഴഞ്ചേരി റോഡുകളിൽ വാഹനങ്ങൾ തിരിച്ചുവിടും. പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയ്ക്കൊപ്പം 1200 പോലീസുകാരും സുരക്ഷയൊരുക്കും. എ ബാച്ചിൽ ഉൾപ്പെട്ട 35 ബി ബാച്ചിലെ 16 ഉൾപ്പെടെ 51 പള്ളിയോടങ്ങളാണ് പമ്പാനദിയിലെ ജലമേളയിൽ അണിനിരക്കുക. മത്സര വള്ളംകളിയിൽ ഓരോ പള്ളിയോടത്തിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന സമയം ആധുനിക ഡിജിറ്റൽ സംവിധാനത്തിൽ കൂടി രേഖപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ സമയത്തിലെത്തുന്ന 4 പള്ളിയോടങ്ങളെയാകും ഫൈനൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സാംസ്കാരിക നഗരിയായ തൃശൂരിനെ ആവേശത്തേരിലേറ്റിയ പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കളായി. താളമേളങ്ങളും പുലിവരയും പുലിക്കോട്ടും അച്ചടക്കവും വിലയിരുത്തപ്പെട്ട മത്സരത്തിൽ കന്നിക്കാരായ ഒളരിക്കര ദേശമാണ് 2 സ്ഥാനത്തെത്തിയത്. യുവജനസംഘം പുലിക്കളി സമിതി 3 അച്ചടക്കത്തിൽ അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി 1 സ്ഥാനം നേടി. 2 സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിച്ച യോഗ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഖനനം, ആരോഗ്യം, കൃഷി, നൈപുണ്യ വികസനം, കണക്ടിവിറ്റി സാധ്യതകൾ കണ്ടെത്തൽ എന്നിവയും ചർച്ചയിൽ വിഷയങ്ങളാകും. 10 ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിൽ 300% വർധന ഉണ്ടായിട്ടുണ്ട്. നിലവിലെ $1 ബില്യൺ വ്യാപാരം വരും വർഷങ്ങളിൽ ഇരട്ടിയാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന കരാറുകളിൽ ഇന്ന് ഒപ്പുവച്ചേക്കും.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് അല്പസമയത്തിനകം ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാം. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675-ആയി ഉയർന്നു. 320 വിദേശ പൌരന്മാരടക്കം 2,400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4,400-ലധികം പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തിവച്ച തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50-ഓളം ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. 275 ഇന്ത്യൻ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിലെ പൌരന്മാരായ 128 ഇന്ത്യൻ വംശജരെയും കാണാതായെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും ഇന്നലെ ഇന്ത്യയിൽ നിന്ന് 11-അംഗ സാങ്കേതിക സംഘം ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്തി. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, തുരങ്ക നിർമ്മാണ വിദഗ്ധർ തുടങ്ങിയവർ സംഘത്തിലുണ്ട്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ ഇൻഡസ്ട്രി കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. പിഎം സേതു യോജനയ്ക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നൈപുണ്യ വികസനം, സംരംഭകത്വം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിലെ ഫിറ്റ് ഇന്ത്യ സൺഡേയ്സ് ഓൺ സൈക്കിൾ പരിപാടിയുടെ 88-ാം പതിപ്പിൽ പങ്കെടുത്തു. ബ്രിക്സുമായി സഹകരിച്ച് സംഘടിപ്പിച്ച പരിപാടി ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ചൊരുക്കിയ പ്രത്യേക പതിപ്പായിരുന്നു. ഡിജിറ്റൽ അറസ്റ്റ് പോലെ പുതിയതരം തട്ടിപ്പുകൾക്കെതിരെ നീതിന്യായ വ്യവസ്ഥ ശക്തമായി പ്രതികരിച്ചതായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ലണ്ടനിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് 43-ാമത് അന്താരാഷ്ട്ര സിംബോസിയത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ദളിത് സമൂഹത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പാരമ്പര്യത്തെ ആദരിച്ച് ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് തീർത്ഥാടന പദവി നൽകിയതായി പാർട്ടി ദേശീയ വക്താവ് ഗുരുപ്രകാശ് പാസ്വാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കെ എ പി എം എസ് പി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കെ എ പി 4-ാം ബറ്റാലിയനിലെ 166 പേരും എം എസ് പി മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന 2,50,000-ത്തോളം ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ 50,000 തീർപ്പാക്കാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം, തൃപ്രങ്ങോട്, എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. കെഎസ്ആർടിസി ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പുനൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഗവൺമെന്റിനുവേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. NIT കാലിക്കറ്റ് 22-ാമത് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിച്ച് പുറത്തിറങ്ങിയ ചടങ്ങെന്ന സവിശേഷതയോടെയാണ് ഇത്തവണത്തെ കോൺവൊക്കേഷൻ ശ്രദ്ധേയമായത്. വിവിധ കോഴ്സുകളിലായി ആകെ 2,134 വിദ്യാർത്ഥികളാണ് ഇത്തവണ ബിരുദം നേടിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പ് കിരീടം അർജന്റീന സ്വന്തമാക്കി. ആംസ്റ്റൺവീലിൽ 3-1 നെതർലൻഡ്സിനെ കീഴടക്കിയാണ് അർജന്റീനയുടെ കിരീട നേട്ടം. പുരുഷ ഹോക്കി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി സ്പെയിനിനെ നേരിടും. രാത്രി 8:00 മത്സരം. പൊന്നാനി കടവന

0: കുട്ടനാട്ടെ പൂക്കൈതപ്പുഴ ജലോത്സവം ഇന്ന്. മത്സര ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീർസ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളും പങ്കെടുക്കുന്ന മത്സരം ഉച്ചകഴിഞ്ഞാണ്. പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടെ ജനകീയ കമ്മിറ്റിയാണ് വള്ളംകളി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. വടക്കേ വായാട് വേലിയേരി സുനിലാണ് മരിച്ചത്. ആലപ്പുഴയിൽ കോടതിയിൽ ജീവനക്കാരനായിരുന്ന സുനിൽ അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ അതിജീവിതരുടെ സംഘം സംഘടിപ്പിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടിയവരും കുടുംബാംഗങ്ങളും അതിജീവിതത്തിന് പ്രാപ്തരാക്കിയ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 2500 പേർ പങ്കെടുത്തു. എലിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലിനജലവുമായി സമ്പർക്കം പുലർത്തുന്ന എല്ലാവരും എലിപ്പനി പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും എലിപ്പനി പ്രതിരോധ ഗുളിക സൌജന്യമായി ലഭിക്കുമെന്നും DMO അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ കൂട്ടുകാരി, ഓരോ ഓണവും ഓർമ്മകളുടെ സുഗന്ധമാണ്, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, സ്നേഹത്തിന്റെ പങ്കുവയ്ക്കലാണ്. നിറവോടെ, നൈർമല്യത്തോടെ, ആമോദത്തോടെ, പ്രത്യാശയോടെ നാം ഓണത്തെ വരവേറ്റ് കഴിഞ്ഞു. ഇന്ന് കിളിക്കൂട്ടത്തിൽ ഇരിവേരി ബ്ലാക്ക് മീഡിയ നാടകവീട് നാട്ടുമാങ്ങാ ബാലവേദിയിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഓണപ്പാട്ടുകൾ

0: പങ്കെടുക്കുന്ന കൂട്ടുകാർ സുഷിൻ സി സുമേഷ്, ഇഷവ് വി കെ, അവാൻ എൻ കെ, അനന്തിക എൻ, ദീപ്ത വിജിൻ, പഞ്ചമി എം, നക്ഷത്ര ഷോം സി പി, വേദാപ്രകാശ് എന്നിവർ.
1: വാടി നിൽക്കുന്ന പൂക്കൾ പോലും ഉത്രാട നിലാവിന്റെ പ്രകാശമേറ്റ് ഉണർന്നു നിൽക്കും. ഓണം ആഘോഷിക്കാനാവാത്തവരെ കൂടി ചേർത്തു നിർത്തി ഓണസന്തോഷങ്ങൾ പകർന്നു നൽകണമെന്ന് എല്ലാവരോടും പറയുന്ന ഗാനമാകാം.

പൊന്നോണക്കാലത്തെ പൂക്കൾ പാട്ടുകൾ പാടുന്നു. പൂക്കളും കിളികളുമൊക്കെ ചേർന്നുല്ലസിക്കുന്ന ഓണനാളുകളെക്കുറിച്ചുള്ള ഒരു പാട്ടാകാം.

മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഓണപ്പാട്ടുകാരൻ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓണമുറ്റത്ത് എന്ന കവിതയിൽ ഓണത്തെ വരവേൽക്കുന്ന പ്രകൃതിയെ കാണാം. നന്മയുടെ കിനാവുകൾ നൽകിയ ഓണത്തപ്പനെ ആർപ്പുവിളികളോടെ സ്വീകരിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്.

മലയാളത്തിലെ പുതുകാല കവികളുടെയും ഹൃദ്യമായ അനുഭവമാണ് ഓണം. പുതുകാല കവികളിൽ ശ്രദ്ധേയനായ കവി മുരുകൻ കാട്ടാക്കട ഓണം എന്ന കവിതയിൽ ഓണത്തെ ആവിഷ്കരിക്കുന്നു.

0: കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015, 0497295600.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
9: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
10: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
9: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
7: പോവാം.
11: 30 കോടി രൂപയുടെ
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി. ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
0: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി കേൾക്കാം ഡൽഹി റിലേ.

0: आपसे वोकल फॉर लोकल का आग्रह दोहराऊंगा और वोकल फॉर लोकल का मतलब केवल मिट्टी के दिए खरीदना नहीं है, इसका विजन बहुत बड़ा है। हम अपने घर के लिए जो भी सामान खरीदते हैं उसे एक बार जरूर देख लें कि वो भारत में बना हो। भारत के आत्मनिर्भर बनने का मार्ग भारत में बनी चीजों पर गर्व करने से ही प्रशस्त होगा। इस संदेश को ज्यादा से ज्यादा लोगों तक पहुंचाना भी हमारी जिम्मेदारी है। हमारे क्रिएटिव वर्ल्ड के साथियों, इन्फ्लुएंसर्स और सेलिब्रिटीज की भी इसमें बहुत बड़ी भूमिका है। मेरा आपसे आग्रह है कि स्वयं भी वोकल फॉर लोकल को अपनाएं और दूसरों को भी इसके लिए प्रेरित कीजिए। साथियों, आपके आसपास भी ऐसे अनेक लोग होंगे जो अपने छोटे छोटे प्रयासों से समाज में बड़ा बदलाव ला रहे हैं। आप उनके बारे में मन की बात के लिए जरूर लिखिए। आपका भेजा हुआ अनुभव देश के किसी कोने में किसी के लिए नई प्रेरणा बन सकता है। मुझे आपके सुझावों और अनुभवों की प्रतीक्षा है। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज़ और FM गोल्ड 100.1 मेगाहर्ट्ज़ पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण FM रेनबो 102.6 मेगाहर्ट्ज़ पर किया जाएगा।
2: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
1: ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: मन की बात प्रधानमंत्री श्री नरेंद्र मोदी ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
4: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
5: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യം എന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
6: നമസ്കാരം സർ. നമസ്കാരം
5: സഹോദര. നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ്

0: ബാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സാർ, അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സാർ, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
0: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
1: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
0: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
1: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തന്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ, ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം AD 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിന്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി, ത്രിഭുവന മഹാദേവി, ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
0: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
1: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് 2 തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ 2 തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്,

0: ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപ്ലോയികളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അത് ഒരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൌൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷന്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റ് ആകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്ട് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമെ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്. ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോള

തലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും റോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ 1000 കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു.
ശുചീകരണം.

പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ത്തിലധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ത്തിലധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തന്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിന്റെ 1000-ക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ത്തിലധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ത്തിലധികം സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന് ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള 1,000-ക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായ ഒരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു.
ഈ ശ്രമം

പഠനത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നൊവേഷൻ

യുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത് റേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത് റേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാന്ത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക.

0: നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.

0: എന്തിനാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിൽ പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ.
7: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ഓണ ഷോപ്പിംഗോ?
1: ആ, ഓഫറിനേക്കാൾ സമ്മാനങ്ങളും മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
11: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
10: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനുമുണ്ട് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടോക്കീസ്.
2: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിലെ വാർത്തകൾ ഡൽഹിയിലേക്ക്.

കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കാസർഗോഡ് ജില്ലയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് അപേക്ഷ ചിന്തിച്ചു. പ്രായപരിധി 30 വയസ്സ്. അപേക്ഷാ ഫോം www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 8 വൈകുന്നേരം 5 മണിക്കകം കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 70 12 76 67 25. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഡോക്ടർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത MBBS ബിരുദം. കേരള മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04 67 22 09 7 11. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 04 90 2 34 60 2 7. കല്ലാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് 4 രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റിൽ സഹിതം ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 04 90 9 4 2 5 6 0 2 7. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ ഒഴിവുള്ള ജനറൽ മെഡിസിൻ, ഒഫ്താൽമോളജിസ്റ്റ്, അനസ്തേഷോളജിസ്റ്റ് എന്നീ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 11:30 NHM ജില്ലാ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04 67 22 09 4 6 6. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 10:30 ദേശീയ ആരോഗ്യ ദൗത്യം കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. വെബ്സൈറ്റ് www.aarogyakeralam.gov.in. ഫോൺ നമ്പർ 04 67 22 09 4 6 6. ധർമ്മടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫുൾ ടൈം സ്വീപർഗം സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ HMC മുഖേന താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ PHCയിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04 90 2 3 1 6 2 1. ബന്ധപ്പെട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ അറബിക് പാർട്ട് ടൈം തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 92 07 50 72 32. പൈവള്ളിയെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 98 47 15 71 20. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി

0: കുറത്തിയാട്ടമാണ് നിങ്ങൾ കേട്ടത്. പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ചത്. ആകാശവാണി കണ്ണൂർ.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്ന കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ഹർലിക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: नशा मुक्त युवा फॉर विकसित भारत ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
0: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരിമുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पीएम स्वनिधि योजना की लाभार्थियों में करीब 46% महिलाएं हैं, यानी देश भर में लगभग 35 लाख महिलाएं इस योजना से जुड़कर अपने कारोबार को आगे बढ़ा रही हैं। जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है.
0: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു.

0: ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തി സാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट.
0: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഉപസംഹരിച്ചത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മണി മുതൽ 9 മണി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2,500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 പേരെക്കുറിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെകിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തി സെറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ

0: മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രാജീവ് പാടിയത്, നാടകം തിടമ്പ്.

നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂവെന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
1: One big problem is coming for Kerala. The deep of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the deep of the river should be maintained. Otherwise, where the water will go?
0: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ് ടാഗിനൊപ്പം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: नशा मुक्त भारत के लिए क्या आप कोई पावरफुल स्लोगन बना सकते हैं कि हमारे यंग म्यूजिशियंस ऐसे सॉन्ग्स बना सकते हैं जिनमें ड्रग फ्री लाइफ का मैसेज हो क्या स्टूडेंट्स और थिएटर ग्रुप दिल को छू लेने वाले शॉर्ट प्लेज लिख सकते हैं हमारे देश में बेहतरीन कंटेंट क्रिएटर्स की कमी नहीं है मेरा आग्रह है कि वे अलग अलग भाषाओं में ऐसा कंटेंट बनाएं जिससे इस दिशा में समाज को मदद मिले.
0: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം

സൂര്യപഥ് തിരങ്കയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരങ്ക സെൽഫികൾ ഇത്തവണ

0: और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया।
1: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
0: മേരെ പ്യാരെ ദേശവാസിയോ, സ്വച്ഛതാ കി ഏക് ബഹുത് ബഡി ഖൂബി ഹോതി ജബ് കിസി ജഗഹ് കോ സ്വച്ഛ രഖ്നേ കാ സങ്കൽപ്പ് വഹാ കേ ലോഗോ കാ അപ്നാ സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹീ രഹതാ। इससे उस जगह की पूरी पहचान ही बदल जाती है। देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं।
1: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 ആയി. 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പിഎം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 ആയി. മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി കണ്ണൂർ. സമയം 1:00.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ്
6: താരണ്യം. തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, പ്രിയ ഗാനവും ആസ്വദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. മറ്റൊരു നമ്പർ 9495909015. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവിനെ പരിചയപ്പെടുകയാണ്. ഹലോ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതമാണ്. ആരാണിത്? കാസർഗോഡ് നിന്ന് മണികണ്ഠനാണ് ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവാണ്. അപ്പൊ ആദ്യം തന്നെ പാട്ട് പറഞ്ഞോളൂ മണികണ്ഠ.
1: ആദ്യം പാട്ടൊക്കെ ഒരു ഭക്തിയാണ് പാട്ടത്. ഭക്തിയാണ് പ്രഭാതമായിട്ട്
0: പ്രഭാതമായി. മണികണ്ഠൻ എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഒന്നും ചെയ്തില്ല, വീട്ടിൽ തന്നെയാണ്.
0: ഒന്നും ചെയ്യുന്ന എന്താ? ഇതുവരെ നേരത്തെ ഒന്നും ചെയ്തിരുന്നില്ലേ? നേരത്തെ ഒന്നും ചെയ്തിരുന്നില്ലേ? ഇപ്പൊ
1: നേരത്തെ ഒന്നും പഠിക്കുന്നില്ല.
0: എന്ത് പറ്റിയ മണികണ്ഠ? മണികണ്ഠൻ ഒരു കാര്യം പറയട്ടെ. മണികണ്ഠൻ പറഞ്ഞ ആ പാട്ട് പ്രഭാതം, അത് ഇവിടെ നമ്മുടെ വേറൊരു പാട്ട് പറയൂ, ഒരു സിനിമ പാട്ട് പറയൂ. പറയൂ.
2: ഞാൻ
0: അമ്മയുടെ പേരെന്താ?
2: കാർത്യായനി.
0: പറയമ്മേ, മണികണ്ഠൻ ഒരു പാട്ട് ചോദിച്ചു, അത് കാണുന്നില്ല. നമ്മുടെ വേറൊരു പാട്ട് പറയൂ. മണികണ്ഠൻ അല്ലോ.
1: ഹലോ.
0: പറയൂ മണികണ്ഠ.
1: കറുത്ത നാട്ടുമാക്കുന്ന സിനിമയിലെ ഇളവന്നൂർ മഠത്തിലെ
0: ഇനക്കുയിലെ ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ,
1: ഫ്രണ്ടിനോട്ട്
0: അപ്പൊ മണികണ്ഠന്റെ പാട്ടും കേൾപ്പിക്കാം. അതിനുശേഷം
1: പട്ടുടുത്തുന്ന പൗർണമിയിൽ എന്നെ പൊട്ടുണർത്തും തുളർവേ, അത് വെക്കുവാ.
0: ഞാൻ പാട്ടെടുത്ത് വെച്ചു, കടത്തനാട്ടുമാക്കത്തിലെ പാട്ട് പറഞ്ഞു, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ പറഞ്ഞു, അതെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കേൾപ്പിക്കട്ടെ. ഈ ഫ്രണ്ടിന്റെ പേരെന്താണ് പറഞ്ഞില്ലല്ലോ?
1: നന്ദകുമാർ.
0: എന്ത് ചെയ്യുന്നു നന്ദകുമാർ? ഓക്കെ ഓക്കെ. ഇവരെ വീടിന്റെ അടുത്താണോ? അതാണ് പാട്ട്.
1: അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇറക്ക് വേണ്ടി
0: ഈ പാട്ട് തൽക്കാലം കേൾക്കാം കേട്ടോ. ഓക്കെ, ഇനിയൊരു അവസരത്തില് മണികണ്ഠനല്ല, നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ ശരി, പാട്ട് കേൾപ്പിക്കട്ടെ. ഓക്കെ ശരി.

ചിര വേണ്ട, പിഴിയണ്ട. പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്. ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.

0: பந்தலிட்டொரு மண்டபம்.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനും ഉണ്ട് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടോക്കീസ്.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരനും തളിരനും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിശ്വ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതമാണ്. ഹലോ ഹലോ
1: ഹലോ,
0: ഹലോ, പറയൂ, ഇതാരാണ്?
1: ഞാൻ സന്ധ്യ ആണേ.
0: സന്ധ്യയാണ്, എളയാപൂര്.
1: അതെ,
0: സന്ധ്യ എന്ത് ചെയ്യുന്നു? സന്ധ്യ,
1: ഞാൻ ഒരു മെഡിസിന്റെ ഹോൾസെയിൽ വർക്ക് ചെയ്യാം.
0: മെഡിസിന്റെ ഹോൾസെയിൽ വർക്ക് ചെയ്യാണ്. എവിടെ?
1: കണ്ണൂർ പ്ലാസ.
0: കണ്ണൂർ പ്ലാസ. കുറേ വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ടോ?
1: അവിടെ ഇപ്പൊ 9 വർഷമായി.
0: 9 വർഷമായി. ഏതാണ് സെക്ഷൻ?
1: ഞാൻ ഇവിടെ ബില്ലിംഗിലാണ്.
0: ബില്ലിംഗിലാണ്. ജോലി സുഖാണോ? തിരക്കുണ്ടാവോ?
1: തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല.
0: ഞായറാഴ്ചയൊക്കെ ലീവാണ് അല്ലേ? ഓണം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? കുഴപ്പമില്ലാണ്ട് പോയി. പൂക്കളെല്ലാം ഒരുക്കിയില്ലേ?
1: പൂക്കളെല്ലാം
0: നല്ല സദ്യ ഉണ്ടാക്കി. കുടുംബക്കാരെ വീട്ടിൽ അങ്ങോട്ടേക്ക് പോയോ, അല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വന്നു?
1: അവരിങ്ങോട്ടേക്ക് വന്നു. ഹസ്ബൻഡിന്റെ ഏച്ചിമാര് രണ്ടാളും ഇങ്ങോട്ടേക്ക് വന്നു. ഇവര് ഏച്ചി ഒരു അനിയത്തി ഇങ്ങോട്ടേക്ക് വന്നു.
0: ഓ, അപ്പോ ഒരു
1: ശേഷമാണ് വന്നത്.
0: എന്നാലും ഉച്ചയ്ക്ക് ശേഷം ആയാലും നമുക്ക് രാവിലെ വന്ന ഒരു പ്രതീതി ആയിരിക്കുമല്ലേ?
1: അതെ അതെ,
0: നല്ല രസമായിരിക്കും. എന്നിട്ട് അവര് പോയോ? എത്ര ദിവസം താമസിച്ചു?
1: അവര് കുറച്ച് സമയം നിന്നിട്ട് വന്നിടുന്നു.
0: അപ്പൊ തന്നെ പോയി. എന്തായിരുന്നു ഇന്നത്തെ ഈ വർഷത്തെ ഓണ സദ്യ? ആയിരുന്നു സ്പെഷ്യൽ
1: ഓണസദ്യ.
0: ഓണസദ്യ. പിന്നെ ഇന്നത്തെ ഫുഡായോ?
1: ഇന്നത്തെ ഫുഡായി.
0: ആയി, കഴിച്ചില്ല?
1: കഴിച്ചില്ല.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ,
1: വീട്ടില് അച്ഛൻ, അമ്മ, ഭർത്താവ്, മോൻ.
0: മോൻ ഭർത്താവ്
1: മെക്കാനിക്കാണ്.
0: ഇന്ന് അവിടെ ഉണ്ടോ?
1: അവിടെയുണ്ട്.
0: മോനും? മോന് പഠിക്കുമായിരിക്കും അല്ലേ?
1: മോൻ
0: ഐടിഐയിൽ പഠിക്കാണ്. മോന്റെ പേര്?
1: സായന്ത്.
0: ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് പോകാം. പാട്ട് ഏതാണെന്ന് പറയൂ.
1: ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം.
0: ചന്ദ്രകളഭം ചാർത്തി കൊട്ടാരം വിൽക്കാനുണ്ട്. രണ്ട് യേശുദാസ് പാടിയ പാട്ടുണ്ട്, അതുപോലെ മാധുരി പാടിയ പാട്ട്. ഏത് വേണം?
1: യേശുദാസ്
0: പാടിയ പാട്ടാണ് വേണ്ടത്. വേറെ എന്തൊക്കെയുണ്ട് സന്ധ്യ? മഴയൊന്നും ഇല്ലല്ലോ അവിടെ? ഉണ്ടോ?
1: ഇല്ല, മഴയില്ല. നല്ല വെയിലാണ്.
0: നല്ല വെയിലാണ്. ഒരു ആശങ്കയുണ്ടോ സംസാരത്തില്? ഇല്ലല്ലോ. ആദ്യമായിട്ടാണോ പരിപാടിയിലേക്ക്?
1: വിളിച്ചിട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലോ. എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങളുണ്ടോ പങ്കുവെക്കാനായിട്ട്?
1: പ്രത്യേകിച്ച് വിശേഷങ്ങളോ?
0: ഒന്നുമില്ല അല്ലേ. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം കേട്ടോ. ഇനിയൊരു ഇടവേള കൊടുത്ത് വിളിക്കാം കേട്ടോ.
1: ഓക്കെ,
0: ശരി, താങ്ക് യു.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മിഴികളിൽ നിറയും നിറമായി കസവിൻ നിഴകൾ നെയ്യും പെണ്ണേ നിന്നിൽ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മിഴികളിൽ നിറയും നിറമായി കസവിൻ നിഴകൾ നെയ്യും പെണ്ണേ നിന്നിൽ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയിലേക്ക് പങ്കെടുത്ത് നിങ്ങൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം പ്രിയഗാനവും ആസ്വദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. മറ്റൊരു നമ്പർ 9495909015. ഇനി അടുത്ത ശ്രോതാവിലേക്ക്. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതമാണ്. ഹലോ
4: ഹലോ
3: ഹലോ, പേര് പറയൂ.
4: പേര് ബിന്ദു.
3: പേര് ബിന്ദു. സ്ഥലം?
4: സ്ഥലം വടകര.
3: സ്ഥലം വടകര. വടകരയിലുള്ള ബിന്ദു ആദ്യമായിട്ടാണോ? അതിന്റെ ടെൻഷൻ ഉണ്ട് എന്നാല് ഞാൻ പറയാം, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ടെൻഷൻ വന്നാ പിന്നെ നമ്മളെ പാട്ട് ഏതെന്ന് പോലും മറന്നുപോകും അല്ലേ? പാട്ട് ഓർമ്മയിലുണ്ടോ?
4: കുരുനിളം തോവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിൽ നീളെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും.
3: ഓക്കെ, ഏതായാലും നന്നായിട്ടുണ്ട്. പാട്ട് പറയാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടിത്തന്നു. ഓക്കെ ബിന്ദു, എന്താ ചെയ്യുന്നത് ബിന്ദു?
4: ഞാനൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളെ വീട്ടിലാ.
3: ഇന്നാണ് കിട്ടിയത്?
4: എല്ലാ ഞായറാഴ്ചയും നോക്കൂ.
3: സാരല്ലേ, ഇന്ന് കിട്ടിയില്ലേ? അല്ലേ,
4: ഇന്ന് കിട്ടി. ഒരു ദിവസം രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായി, പക്ഷേ കട്ടായി പോയി.
3: അയ്യോ, സാരല്ല, അത് ചില സമയം അങ്ങനെയാണ്. അപ്പൊ ഏതായാലും ബിന്ദുവിന്റെ ദിവസം ഇന്നാണെന്ന് പറയാ അല്ലേ? ഭാഗ്യം, ഇന്നത്തേക്കാണ് ഭാഗ്യത്തെ വെച്ചത്.
4: അപ്പൊ
3: മായാമയു
4: വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്.
3: അപ്പൊ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷെ അപ്പോഴത്തേക്കും മനസ്സിൽ പാട്ടുണ്ടായിരുന്നു. എപ്പോ വിളിച്ചു കിട്ടിയാലും ഈ പാട്ട് തന്നെ പറയുന്നത് നേരത്തെ വിചാരിച്ചിട്ടുണ്ട്.
4: അല്ല, നേരത്തെ വിചാരിച്ചിട്ടില്ല.
3: ഇഷ്ടാണ്. അപ്പൊ ഒരു സംശയം ഉണ്ടായില്ല, കിട്ടിയപ്പോ തന്നെ അല്ലേ?
4: പാട്ട്
3: മനസ്സിലുണ്ട്. ഓ, അപ്പൊ കിട്ടുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ?
4: അപ്പൊ
3: ഓക്കെ,
4: ഉണ്ട്
3: ഉണ്ട്. അപ്പൊ സന്തോഷമായി അല്ലേ? ബിന്ദു ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്താണ് വീട്ടില് വേറെ പരിപാടി? ഭക്ഷണമൊക്കെ ആരൊക്കെ ഉള്ളത് ബിന്ദു വീട്ടില്?
4: അമ്മയും ചേച്ചിയും ഉണ്ട്.
3: ഓക്കെ, വേറെ ആരുമില്ല. അപ്പൊ വിശേഷങ്ങൾ വേറെ ഒന്നും പങ്കുവെക്കാനില്ലല്ലോ.

0: ഞായറാഴ്ച കഴിഞ്ഞു
1: ഓണുഷാറായിട്ട്
0: കഴിഞ്ഞു.
1: കഴിഞ്ഞു.
0: കഴിഞ്ഞു. ആ
1: അപ്പോൾ ഏതായാലും
0: ഇപ്പൊ
1: പാട്ട്
0: കേൾക്കട്ടെ
1: കേൾക്കാം.
0: വീട്ടില്.
1: ഓക്കെ ഓക്കെ.
0: അന്നേരം ഒന്നും ഓണസമയത്തൊന്നും വിളിക്കാൻ പറ്റിയില്ലല്ലോ, കിട്ടുമില്ലല്ലോ.
1: അതെ, അത് പറയാൻ പറ്റില്ല, ഇപ്പോഴാണ് നമ്മളെ സമയം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ.
0: ഇല്ല ഇല്ല ഇല്ല.
1: ബിന്ദു ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? എസ് ജാനകിയുടെ
0: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ, പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് മനസ്സ് സൂക്ഷിച്ചത് ഈ പാട്ടാണ്.
1: അപ്പോ ഈ പാട്ടിന്റെ രചനയും സംഗീതവും ഒക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടോ, ആരാണെന്ന് അറിയോ ബിന്ദു?
0: അത് പെട്ടെന്ന്
1: ഓക്കെ. അപ്പൊ അത് ഏതായാലും ബിന്ദുവിന്റെ ഇഷ്ടഗാനം കേൾപ്പിക്കാം. ഓക്കെ
0: ഓക്കെ,
1: ശരി. ഓക്കെ, പാട്ട് കേട്ടോളൂ.

0: താരനും തളിരനും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് താരനും തളിരനും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്. ഹലോ രാജീവൻ, ഏച്ചൂർ. രാജീവ, ഇന്ന് വിശേഷങ്ങൾ എന്തുണ്ടോ പുതുതായിട്ട് പറയാൻ?
1: ഒന്നുമില്ല.
0: ഏതാണ് പാട്ട് കേൾക്കാം അല്ലേ? മണികണ്ഠൻ വിളിച്ചു, കടത്തനാട്ട് മക്കത്തിലെ പാട്ട് ചോദിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഒരു പാട്ട് ചോദിച്ചു. പക്ഷെ നമുക്ക് ഒരു സമയം രണ്ടു പാട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ.
1: നല്ലൊരു പാട്ടാണ്.
0: അതെ, ജാതകത്തിലെ പാട്ടാണ് ചോദിച്ചത്. ആ പാട്ടാണ് ഇപ്പൊ രാജീവിന് വേണ്ടത്. പുളിയിലക്കാരൻ നല്ല പാട്ടാണ്. ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ സങ്കടവും മാറും അല്ലെ? ഒരു നല്ല പാട്ടും. അതെ അതെ, അതെ അതെ. പാടിയിട്ടുണ്ട്, പാടിയിട്ടാണ് പാട്ട് പറയുന്നത്. ഈ പാട്ട് കൂടി ഒന്ന് കൊടുക്കും. പക്ഷെ നമ്മുടെ ഒരു എന്താ വെച്ചാൽ ഒരേ സമയത്ത് രണ്ട് പാട്ടി പറയുന്നത് പോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു പാട്ടിലേ കൊടുക്കാൻ പറ്റൂ.
1: അപ്പൊ
0: അതെ അതെ. രാജീവ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞു? പ്രത്യേകിച്ച് ഹലോ ചെയ്തുള്ളത്. ആ നല്ല പാട്ടുകളാണല്ലോ അല്ലേ? ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കാം അല്ലേ? മതി വരാത്ത ഗാനങ്ങളാണ്. അതെ, ആവണി പൊന്നുഞ്ഞാൽ എല്ലാ ദിവസവും കേട്ടിട്ടുണ്ടാവും അല്ലേ?
1: അതിലും ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന മുമ്പോണിന്റെ ഗാനാവൃതത്തിലുണ്ട്. അതെല്ലാം ഒന്ന് ഒരു ദിവസം തന്നെ മൂന്നാഴ്ചയും കഴിഞ്ഞു വന്നാലും അതെല്ലാം നല്ല പാട്ടല്ലേ?
0: എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളാണ് അല്ലേ? രാജീവനോട് പ്രത്യേകിച്ച് ചോദിക്കുന്നു മടി, പാട്ട് ആരെഴുതി, ആര് സംഗീതം നൽകി, ആര് പാടി എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ പിന്നെ വേറെ വിശേഷം?
1: അങ്ങനെ എന്നാലും ഞാൻ പെട്ടെന്ന് പറയുമ്പോ മറന്നു
0: പോണപ്പാ. അതെല്ലാവർക്കും ഉണ്ടാവും. പെട്ടെന്ന് ചോദിച്ചു, നമുക്ക് അറിയുന്നതായിരിക്കും. പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോ നമ്മള് മേലോട്ട് നോക്കിപ്പോവും അല്ലേ?
1: പഴയത് ഒന്നാം ക്ലാസ് പാഠം ചേച്ചു, രണ്ടാം ക്ലാസ്സിൽ 38 പാഠമുണ്ട്. ഒന്നു മുതൽ അങ്ങോട്ട് ഇപ്പം തന്നെ നിങ്ങൾ ചോദിച്ചാലും
0: അത് സാരില്ലപ്പ. ചില സമയത്ത് അങ്ങനെയാണ്, എല്ലാവർക്കും ഉണ്ടാവും. അത് പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ, പുതിയ കുട്ടികൾക്കാർ, എല്ലാവർക്കും ചില സമയത്ത് ഓർമ്മ പ്രശ്നം വരും. സാരില്ല. ഇപ്പൊ ഓണമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിച്ചോ രാജീവൻ? ഉഷാറിനെ. അപ്പൊ അടുത്ത വർഷം ഉഷാറാവട്ടെ അല്ലേ? മഴയുണ്ടോ? ഓക്കെ, അപ്പൊ എന്നാ പാട്ടിലേക്ക് പോകാൻ രാജീവൻ. കൊടുക്കട്ടെ. ഓക്കെ ശരി, ഇനിയൊരു ഇടവേള കൊടുത്ത് വിളിക്കുമല്ലോ അല്ലേ? രാജീവൻ ആവശ്യപ്പെട്ട പാട്ട് ജാതകത്തിലെ ഗാനമാണ്.

0: ശീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: ഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ്
2: താരനും തളിരടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്. ഹലോ,
1: ഹലോ,
0: ആ പറയൂ, ഇതാരാണ്?
1: ഞാൻ ശ്രേയ.
0: ശ്രേയ, എവിടുന്നാ ശ്രേയ?
1: ഞാൻ കല്ലൂരിൽ പെരുമ്പടവ്. അവിടെ
0: പെരുമ്പടവാണ്, കണ്ണൂര് പെരുമ്പടവ്. എന്തോ ഒരു പേടിയോ സംശയമോ ഒക്കെ ഉണ്ടല്ലോ, എന്താണ് കാര്യം? ആദ്യമായിട്ടാണോ പരിപാടിയിലേക്ക് ശ്രേയ? ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണോ പേടി? പേര് പറയാൻ പോലും പേടിച്ചു അല്ലേ? ഇനിയിപ്പോ പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടാവോ? ആവോ,
1: ഉണ്ടോ?
0: പാട്ട് ഏതാണെന്ന് പറയൂ.
1: കായലും കയറും എന്ന സിനിമയിലെ ചിറ്റിയത്തോണി അക്കരെ പോവാൻ.
0: എത്തിയിട്ടാമോ പെണ്ണെ, അതാണ് വേണ്ടത്. ഇത് ആരെ സെലക്ഷൻ ആശ്രയ?
1: ഇത് എന്റെ അല്ല, ഇത് അച്ചാച്ചന്റെ സെലക്ഷൻ ആണ്.
0: അച്ചാച്ചനാണ് ഈ പാട്ട് വേണ്ടത്. അപ്പൊ ശ്രേയയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: എന്റെ എനിക്ക് ഈ പാട്ട് ഇഷ്ടമുള്ളതാണ്. ഞാനും അച്ചാച്ചനും അങ്ങനെ തീരുമാനിച്ചത്.
0: രണ്ടുപേരും തീരുമാനിച്ചിട്ട് വിളിച്ചതാണല്ലേ?
1: ആ,
0: അച്ചാച്ചന്റെ മോളുടെ ഇഷ്ടഗാനം. അപ്പൊ ശ്രേയ എന്താ ചെയ്യുന്നത്?
1: പാട്ട് വെക്കണം.
0: പാട്ട് എന്തായാലും വെക്കും. കായലും കയറും സിനിമയിൽ ചിത്തിരത്തോണി പാട്ട് വെക്കും. ഇനിയിപ്പൊ ശ്രേയയുടെ വിശേഷം പറയൂ, എന്താണ് ചെയ്യുന്നത് ശ്രേയ?
1: ഞാന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്.
0: എവിടെയാ?
1: പെരിങ്ങോ.
0: പെരിങ്ങോ. ഏതാണ് സബ്ജക്ട് ശ്രേയ?
1: കൊമേഴ്സ്.
0: കൊമേഴ്സ്.
1: ഫിനാൻസ് എടുത്തത്.
0: ബികോം ഫിനാൻസ്. ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ?
1: ഫസ്റ്റ് ഇയർ.
0: ഫസ്റ്റ് ഇയർ ആണ്. പഠിപ്പൊക്കെ ഉഷാറായി പോകുന്നു അല്ലേ? ഓണത്തിന് എങ്ങോട്ടാണ് പോയത് ആഘോഷിക്കാൻ?
1: ഓണത്തിന് ആഘോഷിക്കാൻ എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെ ആഘോഷിച്ചു.
0: വീട്ടിൽ നന്നായിട്ട് ആഘോഷിച്ചു.
1: വീട്ടിലോട്ടേക്ക് എല്ലാരും വന്നു.
0: എല്ലാരും വന്നു അല്ലേ? ഓ, അടിപൊളിയായി. അപ്പൊ ആരാണ് പൂക്കളം? പൂക്കളം ഒരുക്കിയതാരാ?
1: പൂക്കളം ഞാനും അച്ഛനും. ഞാനച്ഛനും വേറെ ബാക്കി ചേർക്കൽ അടുക്കളയിലുള്ള പണിയാണ്. ഞാനും അച്ഛനും രാവിലെ എണീച്ച് 7 മണിക്കുള്ള എണീച്ച് ഇരുന്ന് കളയെല്ലാം വെച്ചിട്ട് ഒരുക്കി.
0: എത്ര മണിയായി ഈ കളം തീരുമ്പോ?
1: തീരുമ്പോ ഒരു 9:30.
0: 9:30 ആയി. പിന്നെ അതിലിടയിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, പൂക്കളം പൂക്കള് വാങ്ങിയതാണോ അതോ വീട്ടിലുള്ള പൂക്കളാണോ ഇട്ടത്? വാങ്ങിയത് അല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ, നമുക്ക് നാട്ടിലെ പൂക്കള് കുറഞ്ഞു, നാടൻ പൂക്കളുടെ ലഭ്യത കുറഞ്ഞു അല്ലേ? വീട്ടിലാറ്റേക്ക്
1: പോവില്ല.
0: അതായൊരു പ്രശ്നമുണ്ട് അല്ലെ? ഒരേ മഴയായതുകൊണ്ട് നമ്മള് പൂക്കള് വിചാരിച്ചതുപോലെ നമുക്ക് കിട്ടൂല. പോയിപ്പോ മുട്ടിടുമ്പോ തന്നെ അത് ഉതിർന്ന് വീണ് പോവും അല്ലേ? ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ശ്രേയ.
1: ഇപ്പം ഞാൻ എന്റെ വീട്ടിലല്ല, അച്ഛന്റെ വീട്ടിലാ. എന്റെ വീട്ടിൽ ഞാനും അച്ഛനും അനിയനും. ഞാനും അച്ഛനും അമ്മയും അനിയനും.
0: അനിയനും
1: ഇവിടെ ഇപ്പൊ അച്ഛനുണ്ട്, അമ്മമ്മയും ഉണ്ട്, ഞാനും ഉണ്ട്, അനിയനും ഉണ്ട്. പിന്നെ എന്റെ അച്ഛന്റെ അനിയന്റെ മോൻ, എന്റെ അപ്പന്റെ മോനുണ്ട്.
0: കൊറേ ആൾക്കാരുണ്ട്. എല്ലാരും റേഡിയോ കേൾക്കുന്നുണ്ട് അല്ലേ? എല്ലാരും റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണ്.
1: കേൾക്കുന്നുണ്ട്.
0: അപ്പൊ ശ്രേയ ഇങ്ങോട്ടാ ഓണൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്? സ്കൂൾ കുട്ടിയപ്പാടും. അപ്പൊ ഓണം അവിടെ നിന്നാണോ ആഘോഷിച്ചത്? എല്ലാരും
1: ഇങ്ങോട്ടേക്ക്
0: അവിടെ നിന്ന് ആഘോഷിച്ചു. എന്നിട്ട് അച്ചാച്ചന്റെ കൂടെയൊക്കെ താമസിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ? അപ്പൊ ശ്രേയ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ ശ്രേയ?
1: വേറെ വിശേഷമൊന്നുമില്ല.
0: അപ്പൊ അച്ചാച്ചനെത്ര തന്നെ 10 ദിവസം ആഘോഷിച്ചു. അതിനുശേഷം നാളെ ഒരു മടിയുണ്ടോ നാളെ പോകാൻ? 10 ദിവസം അനങ്ങാണ്ട് വന്നിട്ട് ഇനിയിപ്പോ പഠിപ്പോട് പഠിപ്പാണല്ലോ അല്ലേ? കൊറേ വായിക്കാനുണ്ടാവും, പഠിക്കാനുണ്ടാവും. ബസ്സിൽ എങ്ങനെയാണോ, അടുത്താണോ കോളേജ്?
1: പെരുമ്പടവാണ്. പെരുമ്പടവ് അടുത്തല്ല.

0: രണ്ട് ബസ് കയറിയിട്ട് പോകുന്നുണ്ട്. രാവിലെ ഒരു 7 മണിക്ക് തന്നെ എണീക്കൊരു 8 മണിയാകുമ്പോ ബസ് വിടും. 8 മണിയാകുമ്പം പോണം.
1: ഓക്കെ, സാരല്ല, അതൊക്കെ ഇതിന്റെ ലൈഫിന്റെ ഭാഗമല്ലേ അല്ലേ. അപ്പൊ നമുക്ക് ഇനി പാട്ട് കേട്ടാലോ ശ്രേയ, കൊടുക്കട്ടെ.
0: ഓക്കെ,
1: താങ്ക് യു
0: ശ്രേയ.
1: ഓക്കെ ബൈ, പാട്ട് കേൾക്കാം. ശരി
0: ബൈ.

0: താരനും തളിരനും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ. താരനും തളിരനും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: വിദ്യാഭ്യാസ സ്ഥാപനം.
1: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരനും തളിരടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ, ഗീതമാണ്. ഹലോ ഹലോ ഹലോ, ആരാണ്?
1: ഹലോ,
0: കേൾക്കുന്നുണ്ട്?
1: മോളി.
0: മോളി എവിടുന്നാണ്? പയ്യോളി. റേഡിയോ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടോ? അടുത്ത് ഒന്ന് മാറി നിൽക്കോ. മാറി നിൽക്കണേ. ഇനി പറയൂ, ഏത് പാട്ടിന് വേണ്ടിട്ടാണ് വിളിച്ചത് മോളി?
1: സർഗത്തിലെ പാട്ട്.
0: ചിത്രപാടിയ കണ്ണാടി ആണോ?
1: കണ്ണാടി ആദ്യമായി.
0: കണ്ണാടി ആദ്യമായ ആദ്യമായിട്ടാണോ പരിപാടിയിലേക്ക് മോളി? ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതെയോ? പേടിച്ചിട്ട്, ടെൻഷൻ കൊണ്ട്? അപ്പൊ കൊറേ കാലമായി വിളിക്കുന്നു. ഇന്ന്
1: ഒരുപാട് കാലായി.
0: സന്തോഷായി?
1: സന്തോഷം. ചെറുതിലേ നമുക്ക് റേഡിയോ ഉണ്ട് വീട്ടില്.
0: കണ്ണൂർ ആകാശവാണിയാണോ കേൾക്കാറ്?
1: കേൾക്കലുണ്ട്. കണ്ണാടി ആകാശവാണിയാണ്.
0: കണ്ണൂർ ആകാശവാണി. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ചേച്ചിയും ഞാനോ.
0: രണ്ടുപേര് മാത്രമേ ഉള്ളൂ. എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇവിടെ അടുത്തൊരു ജോലിക്ക്
0: പോകുന്നുണ്ട്. രണ്ടുപേരും പോകുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ?
1: രണ്ടുപേരും പോകുന്നുണ്ട്.
0: ഓണൊക്കെ എങ്ങനെ ഉണ്ടായി?
1: ഓണൊക്കെ ഉഷാറായി.
0: അപ്പൊ ഞായറാഴ്ച ലീവ് ആയിരിക്കും അല്ലേ?
1: ഞായറാഴ്ച ലീവ്. ഇനി തിങ്കൾ നാളെ തൊട്ടിട്ടാ പോകുള്ളൂ.
0: ഓക്കെ ഓക്കെ. ഭക്ഷണമൊക്കെ റെഡി ആയിട്ടാണ്? ഇനി പാട്ട് കേട്ടതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ.
1: അതെപ്പോഴും
0: ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? പാട്ട് കൊടുക്കട്ടെ. ശരി, ഇനി ഒരു ഇടവേള കൊടുത്തിട്ട് വിളിക്കണം കേട്ടോ.
1: ഓക്കെ.
0: ശരി, പാട്ട് കേൾക്കാം കേട്ടോ. താങ്ക് യു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്. ഹലോ,
1: ഹലോ
0: ആ ആരാണിത്?
1: അനിൽ.
0: അനിൽ എവിടുന്നാ?
1: ചക്കരക്കല്ല്.
0: ചക്കരക്കല്ല്. ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചത് അനിൽ? പെട്ടെന്ന് പറയണേ, സമയം അത്രയേ ഉള്ളൂ.
1: അങ്ങാടിയിലെ പവാട് വേണം.
0: വിച്ചു തിരുമലയുടെ വരികളാണ്, ശ്യാമിന്റെ ഈണാണ്, യേശുദാസ് പാടിയ പാട്ടാണ്. അനിൽ എന്ത് ചെയ്യുന്നു? അപ്പൊ നേരത്തെ എന്തോ ചെയ്തു, എന്താണത്? എന്ത് പറ്റി പിന്നെ ഒന്നും ചെയ്യാതെ ഇപ്പം? അതെയോ?
1: ആകാശവാണിയില് വർക്ക് ചെയ്യുന്ന നിഷേച്ചിയില്ലേ,
0: അനിൽ, നമുക്ക് സമയം അത്രയേ ഉള്ളൂ. ഞാൻ പാട്ട് കേൾപ്പിക്കട്ടെ, മുഴുവൻ കേൾക്കണ്ടേ പാട്ട്? സമയമില്ല അനിൽ, സമയമില്ല, പാട്ട് മുഴുവനായിട്ട് കേൾക്കണ്ടേ? ഓക്കെ ശരി, പാട്ട് കേട്ടോളൂ.
2: ഹലോ.

സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, കൂടെ ജന്യ. അവതരണം ശീപ പുഷ്പരാജ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നിരന്തര പ്രചോദനം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. വരുന്ന ഉത്സവകാലങ്ങളിൽ കരകൌശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ സ്വയം പര്യാപ്തമാകണമെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങളിൽ അഭിമാനം കൊള്ളണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കലും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആലപ്പുഴയിൽ കേരള കൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ ഇന്ന് സമാപനം. വൈകിട്ട് 5 മണിക്ക് ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 4 ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിലേക്ക് തിരിക്കുന്ന ഉപരാഷ്ട്രപതി കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പൊന്നാനി കടവനാട്ടെ പൂക്കൈതപ്പുഴ ജലോത്സവം അല്പസമയത്തിനകം. മത്സര ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹിറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലന്റുമായി ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi holds talks with Uzbekistan's President Shavkat Mirziyoyev in Tashkent today. In his Mann Ki Baat program, Prime Minister Modi highlights women empowerment through PM Swanidhi, says 35 lakh women benefiting from the scheme. Prime Minister highlights Mission Shakti Sat as a platform for 12,000 girl students from 108 countries to learn satellite technology and pursue innovation. Prime Minister Modi appeals youth, musicians and content creators to develop jingles, slogans and content for Nasha Mukt Bharat campaign, says campaign gaining momentum across the country. Death toll from flash floods in Nepal rises to 734, nearly 2,500 people still missing. India sends fourth relief flight carrying 11 tons of humanitarian aid to Nepal. Red alert for heavy to very heavy rainfall issued for Odisha today, and defending champions Germany to take on Spain in the men's FIH Hockey World Cup 2026 final in Vavra

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനുമുണ്ട് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടോക്കീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: செஞ்சுரி வெட்டிங்ஸ் என்ற பிரதேச வார்த்தைகள் எல்லா திவசங்களிலும் രാവിലെ 6:30 செஞ்சுரி வெட்டிங் சென்டர் உத்தர கேரளத்தின் ஏகஸ்தரீஸ் மையம்.
1: ഒരു ലക്ഷത്തിൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെരട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി ഉത്തരമലബാറിൽ NABH ന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.

0: ചലച്ചിത്രഗാനങ്ങളിൽ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തായ്മ കേൾക്കാം. കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘം അവതരിപ്പിച്ചത്.
1: ആകാശവാണി കണ്ണൂർ കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക ഇപ്പോൾ കേൾക്കാം.

കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ഇതുവരെ കേട്ടത്.

0: ஒரு மண்டபம்.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനുമുണ്ട് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടോക്കീസ്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം

0: முல்லப்பந்தலிட்டொரு மண்டபம்.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനും ഉണ്ട് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടോക്കീസ്.
3: ഒരു ലക്ഷത്തിൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ.

0: വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്.

0: അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: മൂന്ന് മണിക്ക് കേൾക്കാം ആകാശവാണി ടെലിക്യൂസ് പുനഃപ്രക്ഷേപണം. 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്, 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കോൽക്കളി കേൾക്കാം കെ വി കുഞ്ഞിക്കണ്ണനും സംഘവും അവതരിപ്പിച്ചത്. ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ,

6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ.

0: 8 മണിക്ക് മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്ത പ്രതിമാസ റേഡിയോ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: ആകാശവാണി കണ്ണൂർ.

0: ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 175 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ശ്രീ മുരളീധരൻ PO. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3. ഈ 3 ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോ സർ, നമുക്ക് ആദ്യത്തെ പ്രവേശന ചോദ്യത്തിലേക്ക്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നമുക്കറിയാം, കേരളത്തിനകത്ത് 2026 ജൂൺ 15 മുതൽ പ്രിയദർശിനി പദ്ധതി

0: നടപ്പാക്കിയിട്ടുണ്ടായി കെ എസ് ആർ ടി സി. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യത്തെ ബസ് ഓടിച്ച ഡ്രൈവർ ആരാണ്? പ്രിയദർശിനി പദ്ധതി ഈ 2026 ജൂൺ 15 കെ എസ് ആർ ടി സി നടപ്പാക്കി. അപ്പൊ ആ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി, അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യ ബസ് ഓടിച്ച ഡ്രൈവർ ആരാണ്?
1: ആകാശവാണി ടെലിക്വിസ് അധ്യായം 175 ആദ്യത്തെ മത്സരാർത്ഥിയാണ്. സ്വാഗതം.
2: നമസ്കാരം മാഡം.
1: നമസ്കാരം. ഇതാരാണ്?
2: സന്തോഷ് ചെറുവത്തൂർ.
1: സന്തോഷ് ചെറുവത്തൂര്. ആദ്യമായിട്ടാണോ സന്തോഷ് വിളിക്കുന്നത്?
2: ഇല്ല, സെക്കൻഡ് ടൈം ആണ് വിളിച്ചിട്ട് കുറേയായി.
1: ഓക്കെ. എന്താണ് ചെയ്യുന്നത്? ജോലി എന്താണ്?
2: ജോലി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഞാനൊരു ആക്സിഡന്റ് വെച്ചിട്ട് കിടക്കാം.
1: ആ ഓക്കെ ഓക്കെ. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ സന്തോഷ്.
2: എന്റെ ഓർമ്മയിൽ ഷീബ എന്ന ഒരു ആലപ്പുഴ ഡിപ്പോയിൽ ഉള്ള ഒരു ഡ്രൈവർ ആയിരുന്നു എന്റെ നിഗമനം.
0: ആ ചെറിയ ഉത്തരം കറക്റ്റ് ആയിട്ടില്ല, ഏകദേശം അടുത്തെത്തി, ഇനി കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. അത് രണ്ടും അല്ല. ഓക്കെ,
1: അങ്ങനെ ഒരു തിരുത്തില്ല, ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഒരു ക്ലൂ കിട്ടി കഴിഞ്ഞു അല്ലേ. ഓക്കെ സന്തോഷ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മത്സരാർത്ഥികൾക്കുള്ള ആദ്യ ചോദ്യം ഇതാണ്. 2026 ജൂൺ 15 മുതൽ കെ എസ് ആർ ടി സി പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയുണ്ടായി. ആ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യ ബസ് ഓടിച്ച ഡ്രൈവർ ആര് എന്നാണ് ആദ്യത്തെ ചോദ്യം.
1: നമസ്കാരം.
2: ഹലോ. നമസ്കാരം മാഡം.
1: നമസ്കാരം. ഇതാരാണ്?
2: പവിത്രൻ മുണ്ടവട്ട. ശീല.
0: ആരാണ്?
2: പവിത്രൻ മുണ്ടവട്ട. ശീല.
0: വി പി ഷീല ശരിയായ ഉത്തരമാണ്. വി പി ഷീല എന്ന് പറയുന്ന അവര് മറ്റൊരു റെക്കോർഡ് കൂടിയാണ്, കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഡ്രൈവർ, പി എസ് സി അപ്പോയിന്റ് ചെയ്ത ആദ്യ വനിതാ ഡ്രൈവർ കൂടിയാണ് വി പി ഷീല. അവരാണ് ഈ പറയുന്ന കെ എസ് ആർ ടി സി നടപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി ആദ്യ ബസ് ഓടിച്ചത്. അതുപോലെ തന്നെ ആ ബസ്സിന്റെ മറ്റൊരു പ്രത്യേകത, അതിൽ കണ്ടക്ടറായിട്ടുണ്ടായിരുന്നത് ജയകുമാരി എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയായിരുന്നു. അപ്പോ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യ ബസ് ഓടിച്ചത് പി എസ് സി മുഖാന്തരം ആദ്യമായി കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറായി അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ടുള്ള വി പി ഷീലയാണ്. ഓക്കെ. അപ്പോ നമുക്കറിയാലോ മത്സരത്തിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാലോ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഇപ്പോ ഇന്ന് നമ്മുടെ മലബാറിനെ സംബന്ധിച്ച് ഇന്നാണ് ചിങ്ങം ഒന്ന്, എന്നാൽ തിരുവിതാംകൂറിൽ ഇന്നലെ തന്നെ തുടങ്ങി. അപ്പോ നമ്മുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതിന്റെ കാര്യത്തില്. അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത്, ദേശീയ പഞ്ചാംഗം എന്ന് പറയുന്നത് ശകവർഷമാണ്. എന്റെ ചോദ്യം ഇതാണ്, ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചത് എന്ന്? പെട്ടെന്ന് ഉത്തരം പറയണം, നമുക്ക് സമയം അധികമില്ല. ഓക്കെ. അപ്പോ
1: പവിത്രൻ ചേട്ടൻ പോയോ?
2: പോയി പോയി പോയി. കിട്ടില്ല മാഡം.
0: ഓക്കെ ഓക്കെ. യെസ്. അപ്പോ പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ കലണ്ടർ അഥവാ ദേശീയ പഞ്ചാംഗം എന്നറിയപ്പെടുന്നത് ശകവർഷമാണ്. AD 78 ശകവർഷം ആരംഭിക്കുന്നത്, അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. എന്റെ ചോദ്യം ഇതാണ്, ശകവർഷത്തെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചത്, നമ്മുടെ രാജ്യത്ത് അംഗീകരിച്ചത് എന്നു മുതൽക്കാണ്?
1: ആകാശവാണി ടെലിക്വിസ് 175 എപ്പിസോഡാണ്. സ്വാഗതം. ഇതാരാണ്? പേര് പറയൂ.
3: ഷനിക.
1: ഷനിക അല്ലേ? ഷനിക എവിടെയാണ് സ്ഥലം?
3: കാസർഗോഡ്.
1: കാസർഗോഡാണ്. എന്താണ് പഠിക്കുന്നത്?
3: ഞാൻ പ്ലസ് ടുവിന്
1: പഠിക്കുകയാണ് അല്ലേ. ഓക്കെ. അപ്പോ ഉത്തരത്തിലേക്ക് പോകാം അല്ലേ ഷനിക?
0: പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
3: 1987 മാർച്ച് 22.
0: ശരിയായ ഉത്തരമാണ്, 1957.

0: മാർച്ച് 22, 1957 മാർച്ച് 22 മുതലാണ് ഇസഹക വർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചിട്ടുള്ളത്.
1: ഷനിക, ആരാണ് ഉത്തരം പറഞ്ഞു തന്നത്?
2: അത് എന്റെ മൂത്തമ്മ.
1: മൂത്തമ്മയെ പറഞ്ഞല്ലേ, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു.
0: അല്ല, എന്നാ മൂത്തമ്മക്ക് എന്നെ നേരിട്ട് പറഞ്ഞുകൂടെ മോളെ?
1: മൂത്തമ്മ പറഞ്ഞു മോള് പങ്കെടുക്കും, ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു തരാം അല്ലേ. അപ്പോ അടുത്ത ചോദ്യം മൂത്തമ്മ കേൾക്കുമല്ലോ അല്ലേ, അടുത്തുണ്ടല്ലോ. ഓക്കെ,
0: അപ്പൊ നമ്മളെ അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കാണ്. നമുക്കറിയാം മമ്മൂട്ടി, നമ്മുടെ പ്രശസ്തനായ മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ നടൻ മമ്മൂട്ടി, നാലാം തവണയും അദ്ദേഹത്തിന് ദേശീയ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു അല്ലേ. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നാലാം തവണ മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്. എന്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്തത് ഏതൊക്കെ സിനിമകളാണ്? യെസ്, ഭ്രമയുഗത്തിലൂടെ നാലാം തവണ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. എന്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചത് ഏതൊക്കെ സിനിമകളിലെ അഭിനയത്തെ മുൻനിർത്തിയാണ്? ഓക്കെ, അപ്പോ സമയം തീർന്നു എന്നാണ്.
1: എല്ലാരും കേട്ടല്ലോ അല്ലേ ഷനിക, നിബന്ധനകളൊക്കെ നന്നായി അറിയാവുന്നതാണല്ലോ. ഷനിക ആദ്യമായിട്ടാണോ ഇന്ന് പങ്കെടുത്തത്? ഓക്കെ, പലതവണ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം വീണ്ടും പങ്കെടുക്കുക അടുത്ത എപ്പിസോഡിൽ. ഓക്കെ ഷനിക.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ശ്രോതാവിനുള്ള മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ഭ്രമയുഗത്തിലൂടെ നാലാം തവണയും മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയിരിക്കുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ദേശീയ പുരസ്കാരം ഏതൊക്കെ സിനിമകളിലൂടെയാണ് മമ്മൂട്ടിക്ക് ലഭിച്ചത്?
1: നമസ്കാരം. ആരാണ്, പേര് പറയൂ. പത്മ അല്ലേ, നമ്മുടെ സ്ഥിരം മത്സരാർത്ഥിയാണ്. ഉത്തരം പറഞ്ഞോളൂ.
3: വടക്കൻ വേഴഗാഥ.
0: യെസ്, പിന്നെ
3: പൊന്തൻ വിധേയൻ.
0: ഇല്ല, കുറെ എണ്ണം പറഞ്ഞിട്ട് തെറ്റിക്കരുത് കേട്ടോ. അത് കറക്റ്റ്.
3: പിന്നെ
0: ഓക്കെ, ഉറപ്പിച്ചോ? ഓക്കെ ഓക്കെ. അപ്പൊ വടക്കൻ വീരഗാഥ, മതിലുകൾ, ഈ രണ്ട് സിനിമകൾ ആണ് സിനിമകളിലെ പെർഫോമൻസ് ആണ് മമ്മൂട്ടിക്ക് ആദ്യമായിട്ട് ഈ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തത്. അപ്പോ ഇപ്പോ ഭ്രമയുഗത്തിലൂടെയാണ് നാലാം തവണ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള ഒരു വളരെ പ്രിയപ്പെട്ട കവിതയാണ് ഈ

0: മേൽക്കുമേലിങ്ങവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി എന്ന് പറയുന്ന ആ കവിത വളരെ പ്രശസ്തമായ ആ വരികള് എഴുതിയിട്ടുള്ളത് മറ്റാരുമല്ല കുമാരനാശാനാണ്. എന്റെ ചോദ്യം ഇതാണ്, കുമാരനാശാന്റെ ഏത് കവിതാ സമാഹാരത്തിലാണ് ഈ കവിത വരികൾ ഉൾപ്പെട്ടിട്ടുള്ളത്? കാവ്യാഞ്ജലി. കാവ്യാഞ്ജലി ശരിയായ ഉത്തരമല്ല. ഓക്കെ, അടുത്ത ശ്രോതാവിനോട് ചോദിക്കാം കേട്ടോ.
1: ഓക്കെ പത്മചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, നമ്മുടെ വളരെ പ്രശസ്തമായ ഒരു കവിതയുടെ ശകലം ഞാൻ നേരത്തെ ചൊല്ലുകയുണ്ടായി.

0: ഇത് കുമാരനാശൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മഹാകവിയുടെ വരികളാണ്. ഈ വരികൾ ഏത് കവിതയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് കാവ്യ സമാഹാരത്തിൽ നിന്നാണ്, ഏത് കവിതാ സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്?
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആ ഇതാരാണ്, പേര് പറയൂ.
0: ആ തമ്പമാഷ് ശരിയായ ഉത്തരമാണ്. പുഷ്പവാടിയിൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ കുട്ടിയും തള്ളയും എന്ന് പറയുന്ന തലക്കെട്ടില് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിതയാണ് ഈ വല്ലിയിൽ നിന്ന് ചെമ്മെ എന്ന് തുടങ്ങുന്ന ഈ വരികള്. ഓക്കെ, താങ്ക് യു. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ ഈ വർഷത്തെ കർഷക ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഹരിതമിത്ര അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? രജീഷ് കല്ലമ്പള്ളി തളിപ്പറമ്പ് ആണ് ഈ വർഷത്തെ കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള ഹരിതമിത്ര അവാർഡ് നേടിയിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ,
2: ആകാശവാണി കിസാൻവാണിയിലെ അദ്ദേഹത്തിന്റെ ശബ്ദം
0: കേട്ടിനി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഇതൊക്കെ അധിക ഉത്തരങ്ങളാണ്.
0: ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തമ്പമാഷ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ആമുഖമൊന്നും
1: ആവശ്യമില്ല.
0: അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ ലാൻഡ് ഷെയ്ഡ് വാർണിംഗ് സമ്പ്രദായം അഥവാ ശാസ്ത്രീയ മണ്ണിടിച്ചൽ മുന്നറിയിപ്പ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് അത് എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ളത്?
2: കണിച്ചാർ ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ല, മാടശ്ശേരി മല.
0: കറക്റ്റ് ഉത്തരമാണ്, കണിച്ചാർ, കണ്ണൂർ, മാടശ്ശേരി മല. അപ്പോ ഇന്നത്തെ ആദ്യത്തെ വിജയി ഉണ്ടായിരിക്കുകയാണ്, മറ്റാരുമല്ല നമ്മുടെ സ്വന്തം തമ്മ മാഷ്.
1: പക്ഷേ അതിന് മറ്റൊരു വശമുണ്ടല്ലേ മാഷേ, കമ്പനിക്ക് ലാഭമാണ്. ഓക്കെ മാഷെ, ഏതായാലും ആകാശവാണി ടെലിഗസിന്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ, ചോദ്യത്തിനൊരു ഗ്യാപ്പ് വന്നിട്ടില്ല ഉത്തരം പറയാൻ, പെട്ടെന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആണെങ്കിൽ ഇതിന്റെ മേൽവിലാസം സഹിതം പറഞ്ഞു ഉത്തരം അല്ലേ?
0: മൊത്തം പറഞ്ഞു.
1: ഓക്കെ മാഷെ, താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും നിയമസഭയിലെയും എല്ലാം അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയുടെ നേതൃത്വം വഹിക്കുന്ന സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്റെ ചോദ്യം ഇതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: ആകാശവാണി ടെലിഗ്രേസ് 175-ാമത്തെ അധ്യായമാണ്. സ്വാഗതം. ആ ഇതാരാണ്, പേര് പറയൂ.
3: രാഗിണി.
1: രാഗിണി, രാഗിണി എവിടുന്നാണ് വിളിക്കുന്നത്? കാഞ്ഞങ്ങാട് നിന്നാണ് അല്ലേ? എന്താ പഠിക്കുകയാണോ?
3: അല്ല അല്ല
1: അല്ല. എന്താ ചെയ്യുന്നത്, ജോലി ചെയ്യണോ?
3: ഞാൻ ഇപ്പൊ വീട്ടിൽ തന്നെ, ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെ.
1: ആ എന്താണ് പഠിക്കുന്നത്?
3: ഞാന് പ്ലസ് വൺ.
1: സംശയമുണ്ടോ രാഗിണിക്ക്? സംശയമുണ്ടോ എന്താണ് പഠിക്കുന്നതെന്ന്?
3: പ്ലസ് വൺ.
1: പ്ലസ് വൺ അല്ലേ? ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ രാഗിണി.
0: നിർവാചൻ സദൻ. ശരിയായ ഉത്തരമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ശരിയായ ഉത്തരമാണ്. അപ്പൊ ഇനിയുള്ള രണ്ട് ചോദ്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പോ അതിലേക്ക് കടക്കാണ്.
1: രാഗിണി ആദ്യമായിട്ടാണോ ഇന്ന് വിളിക്കുന്നത്? രാഗിണി ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
3: അല്ല, കുറെ മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: രാഗിണിക്ക് എന്തോ പേടിയുണ്ടോ സംസാരിക്കുമ്പോ?
0: അതിങ്ങനെ ഇതില് സംസാരിക്കുമ്പോ ഉള്ള പേടിയായിരിക്കും തോന്നുന്നു.
1: ഓക്കെ, പേടിക്കണ്ട കേട്ടോ, ആസ്വദിച്ച് പങ്കെടുക്ക
3: കേട്ടോ.
0: യെസ്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ ലോകകപ്പ് ഫുട്ബോൾ ഒക്കെ കണ്ടിരുന്നോ? ഈ വർഷം ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചത്? ഇത് മത്സരത്തിന്റെ ചോദ്യമല്ല കേട്ടോ. ആർക്കാണ് ലോകകപ്പ് ലഭിച്ചത്? സ്പെയിന്. എന്റെ ചോദ്യം ഇതാണ്, ഈ സ്പെയിന് മുമ്പ് എപ്പോഴാണ് ഈ ലോകകപ്പ് ലഭിച്ചിട്ടുള്ളത്?
3: സ്പെയിനിന് മുമ്പ് എപ്പോഴാണ് ലോകകപ്പ്?
0: അതെ അതെ, ഇപ്പൊ ഈ വർഷം കിട്ടി. അതിന് മുമ്പ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏത് വർഷമാണ് കിട്ടിയത്?
3: 2014 ആണോ?
0: അല്ല, 2014 അല്ല, ശരിയായ ഉത്തരമല്ല. പിന്നെ നമ്മുടെ സമയം കഴിഞ്ഞുപോയി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ രാഗിണി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും.
0: പ്രിയ ശ്രോതാക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. ഈ വർഷം നമുക്കറിയാം ഫിഫ വേൾഡ് കപ്പില് വിന്നേഴ്സ് ആയത് സ്പെയിനാണ്. എന്റെ ചോദ്യം ഇതാണ്, സ്പെയിൻ ഇതിനു മുമ്പ് ഏത് വർഷമാണ് ഇതുപോലെ ലോകകപ്പ് സ്വന്തമാക്കിയത്?
1: ആകാശവാണി ടെലിക്യൂസ് 175-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.

0: ഓ പറഞ്ഞോ,
1: ആരാണ്?
2: രണ്ടായിരത്തി പത്ത്.
0: അല്ല ആരാണെന്ന്
1: പറഞ്ഞില്ല.
2: വത്സലൻ അഞ്ചരക്കണ്ടി.
1: വത്സലൻ ചേട്ടനാണ് അല്ലേ? ഒരു ഇടവേളക്ക് ശേഷമാണ് ചേട്ടൻ വിളിക്കുന്നത്.
2: അതെ അതെ അതെ അതെ.
1: ഓക്കെ.
0: യെസ്, എപ്പോഴാണെന്നാ പറഞ്ഞത്?
2: 2010.
0: ആ എവിടെ വെച്ചാണ് അന്ന് മത്സരം നടന്നത്?
2: ഓർമ്മയില്ല.
0: ഓർമ്മയില്ല. ആരെയാണ് തോൽപ്പിച്ചത്? അതൊന്നും ഓർമ്മയില്ലല്ലോ. ഓക്കെ, സാരില്ല. അതായത് 2010 ശരിയാണ്. 2010 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് മത്സരം നടന്നത്. നെതർലാൻഡ്സിനെ തോൽപ്പിച്ചാണ് സ്പെയിന് അന്ന് വിന്നേഴ്സ് ആയത്. അപ്പോ അതാണ് ശരിയായ ഉത്തരം. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അറിയാലോ
1: ഉത്തരം? അറിയാവുന്നതാണോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കണ്ടെത്തിയാണോ?
2: ഓ,
1: ഉത്തരം ഗൂഗിൾ ചെയ്ത് കണ്ടെത്തിയാണോ അല്ല അറിയാവുന്നതാണോ?
2: അല്ലല്ലേ,
0: ഓര്
1: ഓക്കെ.
0: ഈ അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ കേരളത്തിലെ ശാസ്താ ക്ഷേത്രങ്ങൾ അതുപോലെ അയ്യപ്പൻ കാവുകൾ അവിടങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലാണ് അവിടങ്ങളിലൊക്കെ അവതരിപ്പിച്ചു വരുന്ന പ്രാചീനമായ ഒരു അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ട് എന്നറിയപ്പെടുന്നത്. അയ്യപ്പൻ തീയാട്ട്. ഈ അയ്യപ്പൻ തീയാട്ട് സാധാരണ പുരുഷന്മാർ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ. എന്നാൽ ആ രംഗത്ത് ഒരു വനിത തന്റേതായ ഒരു പ്രതിഭ തെളിയിച്ചുകൊണ്ട് ആദ്യമായിട്ട് അയ്യപ്പൻ തീയാട്ട് അവതരിപ്പിച്ചു. ആരാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അയ്യപ്പൻ തീയാട്ട് അവതരിപ്പിച്ച വനിത?
2: അറിയില്ല സാർ.
0: ആ സോറി, സാറിയില്ല, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. ഓക്കെ
1: ഓക്കെ ചേട്ടാ.
0: ആ പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. കേരളത്തിൽ, വിശിഷ്യ തെക്കൻ കേരളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ശാസ്താ ക്ഷേത്രങ്ങളിലും അയ്യപ്പൻ കാവുകളിലും അവതരിപ്പിച്ചു വരുന്ന പ്രാചീനമായ ഒരു അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തീയാട്ട് എന്നറിയപ്പെടുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഇത് പുരുഷന്മാർ മാത്രം അവതരിപ്പിക്കുന്ന, പുരുഷന്മാർക്ക് മാത്രം മേധാവിത്വമുള്ള ഒരു മേഖലയായിരുന്നു? ആ മേഖലയിൽ ആദ്യമായിട്ട് ഈ കലാരൂപം, ഈ അനുഷ്ഠാന കലാരൂപം ഒരു സ്ത്രീ അവതരിപ്പിച്ചു. ആരാണ് ആദ്യമായിട്ട് ഈ അയ്യപ്പൻ തീയാട്ട് എന്ന് പറയുന്ന കലാരൂപം അവതരിപ്പിച്ച ആ വനിത ആരാണ്?
1: സ്വാഗതം.
3: ഹലോ.
1: ഹലോ, സ്വാഗതം. പേര് പറയാമോ?
3: ഹരിദാസ് ആണ്.
1: ഓ, ഹരിദാസ് ചേട്ടനാണോ? സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നോ?
3: ആ കിട്ടിയിരുന്നല്ലോ.
1: ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
3: അല്ല, ഇതിപ്പോ ഒരു മുന്നേ ഉള്ളു. നമ്മളിങ്ങനെ തേച്ചു വിരിക്ക് ഇതിപ്പോ പറഞ്ഞ തേച്ചു വിരിക്ക് തേച്ചു വിരിക്ക് കൊണ്ടിരുത്തല്ലേ, മറന്നുപോയല്ലോ.
0: അതെ അതെ അതെ. എന്നാ ഉത്തരം പറഞ്ഞോളൂ.
3: ഉത്തരം ആര്യദേവിയാണ്. ആര്യദേവി.
0: ആര്യദേവി. RLV ആര്യാദേവി എന്ന് പറയുന്ന വനിതയാണ്, സ്ത്രീയാണ്. ആദ്യമായിട്ട് പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചിരുന്ന ഈ കലാരൂപം, അയ്യപ്പൻ തീയാട്ട് എന്ന് പറയുന്ന കലാരൂപം ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ച വനിതയുടെ പേരാണ് RLV ആര്യാദേവി എന്ന് പറയുന്ന. RLV എന്ന് പറയുന്ന അവരുടെ പഠിക്കുന്ന ഇടവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. നമുക്കറിയാം, ഗാന്ധിജി 1869 ഒക്ടോബർ 2 പോർബന്ദറിൽ ജനിച്ചു അല്ലേ. ആ ഗാന്ധിജിയുടെ 100 ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി ഇന്ത്യയിൽ. എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ പേര്? വിദ്യാർത്ഥികളുടെയും യുവജനങ്ങൾക്കും എല്ലാം പ്രാമുഖ്യം നൽകുന്ന ഒരു സാമൂഹ്യ സേവന പ്രസ്ഥാനം 1969 ഒക്ടോബർ 2 നിലവിൽ വന്നു. എന്താണ് അതിന്റെ പേര്? അല്ലല്ല, സോറി. ഓക്കെ, അടുത്ത ആൾ. ഓക്കെ
1: ഓക്കെ ചേട്ടാ, താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. ഗാന്ധിജിയുടെ 100 ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നമ്മുടെ രാജ്യത്ത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ, പ്രത്യേകിച്ചും കലാലയങ്ങളോടും വിദ്യാലയങ്ങളോടും ചേർന്ന് കുട്ടികളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ സാമൂഹ്യ സേവന മനോഭാവം വളർത്തുന്നതിന് ഒരു സാമൂഹ്യ സേവന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. എന്താണ് അതിന്റെ പേര്?
1: നമസ്കാരം. നമസ്കാരം, ഇതാരാണ്?

0: ആരാണ് ഇന്ദിര? എവിടുന്നാണ് ഇന്ദിര ചേച്ചി വിളിക്കുന്നത്? സ്ഥലം എവിടെയാണ്?
1: അട്ടേങ്ങാനം അല്ലേ, കാസർഗോഡ് ജില്ലയിലെ.
0: ഓക്കെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? കേൾക്കാറുണ്ടായിരുന്നോ പരിപാടി? ഉണ്ട്, സ്ഥിരമായി കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് വിളിക്കുന്നത് അല്ലേ? എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, ജോലി
0: വീട്ടിലെ ജോലിയെ ചെയ്യുന്നുള്ളൂ, പുറത്ത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ എപ്പിസോഡിലും മിക്ക ശ്രോതാക്കളോടും മത്സരാർത്ഥികളോടും ചോദിക്കാറുണ്ട് സ്ഥലനാമ ചരിത്രം. അതേപോലെ ഈ അട്ടേങ്ങാനം എന്ന ഒരു സ്ഥലം കേട്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നിയോണ്ട് ചോദിക്കുകയാണ്, അതിന്റെ ഒരു ചരിത്രം അറിയാമോ? അതിന്റെ ഒരു ഉത്ഭവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ?
1: അതല്ല ചോദിക്കുന്നത്, ഈ അട്ടേങ്ങാനം എന്നുള്ള പേര് എങ്ങനെ വന്നു?
0: വന്ന വഴി. നമ്മുടെ എപ്പിസോഡുകൾ കേൾക്കുന്നവർക്ക് അറിയാം, അറിയാമെങ്കിൽ പറഞ്ഞാ മതി, നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാം അറിവാണല്ലോ.
1: അറിയില്ലെങ്കിലും
0: ഉത്തരത്തിലേക്ക് പോകാം, അതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഇന്നലെ ചേച്ചിക്ക് അതിന്റെ ശരിക്കൊന്നും മനസ്സിലായില്ല ഞങ്ങൾ ചോദിച്ച ചോദ്യമെന്ന്. ഉത്തരം പറഞ്ഞോളൂ.
1: NSS 1969 ഒക്ടോബർ 2 വിദ്യാർത്ഥികളുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനമായിട്ട് നിലവിൽ വന്നത് NSS അഥവാ നാഷണൽ സർവീസ് സ്കീം. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വർഷത്തെ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങുവാനക്കോണില് എന്ന് പറയുന്ന ഗാനത്തിലൂടെ, എന്റെ ശബ്ദം ശരിയായില്ല, അങ്ങുവാനക്കോണില് എന്ന ഗാനത്തിലൂടെ മികച്ച ഗായികയായി വൈക്കം വിജയലക്ഷ്മിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വൈക്കം വിജയലക്ഷ്മി ഈ വർഷത്തെ മികച്ച ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടു അങ്ങുവാനക്കോണില് എന്ന് പറയുന്ന ഗാനത്തിലൂടെ. ഏത് സിനിമയിലെ ഗാനമാണിത്?
0: ട്രൈ ചെയ്തോടായിരുന്നോ പാടാൻ?
1: അത് ഞാൻ കുറച്ച് ചെയ്തിട്ട് പാടാം, അത് നന്നായിട്ട് ഞാൻ പാടുന്നതാണ്, പക്ഷെ പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്ന
0: സമയമാണല്ലോ, ടെൻഷനിൽ ഈണം നഷ്ടപ്പെടും.
1: ഓക്കെ, പറഞ്ഞോളൂ. ഏത്? AARM. എന്താണ് AARM എന്ന് പറഞ്ഞാല്? AARM എന്ന് പറഞ്ഞാൽ എന്താണ്? അജയന്റെ രണ്ടാം മോഷണം, അതാണ് AARM. AARM എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടി, അജയന്റെ രണ്ടാം മോഷണം എന്നുള്ള AARM എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടിയാണ് അങ്ങുവാനക്കോണിലെ എന്ന ഗാനം ഈ വൈക്കം വിജയലക്ഷ്മി പാടിയത്. അപ്പൊ അതിനാണ് മികച്ച ഗായികയായിട്ട് അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ശരിയായ ഉത്തരമാണ്.
0: ഇന്നലെ ചേച്ചി പാട്ട് പാടാറുണ്ടോ?
1: രണ്ടു വരി പാടാൻ അങ്ങുവാനക്കോണില്. ഇല്ല,
0: ക്രിസ് മാസ്റ്റർ പാടിയില്ല എന്നാ പിന്നെ ചേച്ചിയെങ്കിലും പാടൂ.
1: എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. നമ്മുടെ 22 വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡ്, അതായത് വനിതാ ലോങ് ജമ്പ് മേഖലയിലുള്ള ഒരു റെക്കോർഡാണ്. 22 വർഷമായിട്ട് അഞ്ജു ബോബി ജോർജിന് ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ആ റെക്കോർഡ് ഒരു മലയാളി താരം, മറ്റൊരു മലയാളി താരം ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. ആരാണ് ആ മലയാളി താരം? കഴിഞ്ഞോ സമയം?
0: സമയം കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ.
1: ഓക്കെ, പോട്ടെ. അപ്പൊ അടുത്ത ശ്രോതാവിനോട് ചോദിക്കാം. അപ്പൊ സമയം കഴിഞ്ഞതുകൊണ്ടാണ്.
0: ഇന്നലെ ചേച്ചിക്ക് നമ്മുടെ നിബന്ധനകളൊക്കെ നന്നായി അറിയാമല്ലോ അല്ലേ?
1: അതെല്ലാം അറിയാം. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. അഞ്ജു ബോബി ജോർജ് വനിതാ ലോങ് ജമ്പ് രംഗത്ത് സൃഷ്ടിച്ച ഒരു റെക്കോർഡ് 22 വർഷത്തിന് ശേഷം മറ്റൊരു മലയാളി താരം ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അഞ്ജു ബോബി ജോർജിന്റെ 22 വർഷം പഴക്കമുള്ള ആ റെക്കോർഡ് തിരുത്തിയ ആ മലയാളി താരത്തിന്റെ പേര് എന്താണ്?
0: സ്വാഗതം.
3: സനീഷ് മാഷാണ്.
0: ഓക്കെ, ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, എന്തേ സനീഷ് മാഷ വിളിച്ചില്ലല്ലോ എന്ന്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
3: ആൻസി സോജൻ.
1: ആൻസി സോജൻ. എവിടെ വെച്ചാണ് ഈ മത്സരം നടന്നത്?

0: അറിയില്ല അല്ലേ. ഭുവനേശ്വറിൽ വെച്ചാണ് ഈ മത്സരം നടന്നത്. നേരത്തെ അഞ്ജു ബോബി ജോർജിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 6.83 മീറ്റർ ആയിരുന്നു. പുതിയ റെക്കോർഡ് 6.88 മീറ്റർ ആണ്. ഭുവനേശ്വർ വെച്ചാണ് മത്സരം നടന്നത്. ആൻസി സോജൻ ആണ് മത്സരത്തിൽ വിജയിയായത്. അപ്പോ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്കറിയാലോ, മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ. ഓക്കെ,
1: സനീഷ് മാഷ്ക്ക് പിന്നെ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണല്ലോ, ഇനി നിബന്ധനകൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരൂ മാഷ്.
0: ഈ 2026 ജൂലൈ 1 നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി പുതിയ പേരിൽ, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ആരംഭിച്ചു. ബിബിജി റാംജി പദ്ധതിയാണ് ഈ 2026 ജൂലൈ 1 മുതൽ ആരംഭിച്ചത്. എന്റെ ചോദ്യം ഇതാണ്, ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് എവിടെയാണ്, ഈ പദ്ധതി എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? തമിഴ്നാട് തെറ്റായ ഉത്തരമാണ്. ഓക്കെ, അടുത്ത ആളോട് ചോദിക്കാം. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, 2026 ജൂലൈ 1 മുതൽ നമ്മുടെ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി പുതിയ ഭാവത്തിൽ, പുതിയ പേരിൽ നടപ്പാക്കപ്പെടുകയാണ്. പുതിയ പേരെന്ന് പറയുന്നത് വിബിജി റാംജി പദ്ധതി എന്നാണ്. ആ പദ്ധതി, എന്റെ ചോദ്യം ഇതാണ്, വിബിജി റാംജി പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ, ഇന്ത്യയിൽ എവിടെയാണ്?
1: സ്വാഗതം, ആരാണ്, പേര് പറയൂ.
2: ലത.
1: ലത, എവിടെയാണ് സ്ഥലം?
2: ചെറുകുന്ന്.
1: ചെറുകുന്ന്. ലത ചേച്ചി, ഒരു ഇടവേളക്ക് ശേഷമാണ് വിളിക്കുന്നത് അല്ലേ?
2: ഞാൻ കഴിഞ്ഞതില് വിജയിയായിരുന്നു, അപ്പൊ പിന്നെ വിളിക്കാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഇപ്പം ചോദിച്ചപ്പോ വിളിച്ചോ.
1: വിജയിയായിരുന്നോ? ഓക്കെ, സാറല്ല, വിജയികൾ തന്നെ വിളിക്കുമ്പോ കമ്പനിക്ക് ലാഭാണ്.
2: അല്ല, അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല.
1: ഓ, അത് ശരി, അതുകൊണ്ടാണ് ഇപ്പൊ വിളിക്കുന്നത് അല്ലേ.
2: അപ്പൊ ഒന്ന് വിളിച്ചോന്ന് പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചു. കുറച്ചുനാളായി ശ്രമിക്കുന്ന കിട്ടുന്നുണ്ടായിട്ടില്ല.
1: ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
2: മുക്കാവരിപ്പള്ളി.
0: അതെവിടെയാണ് മുക്കാവരിപ്പള്ളി?
2: ആന്ധ്ര.
0: ഓക്കെ, ആന്ധ്രയില് തിരുപ്പതിക്കടുത്തുള്ള മുക്കാവരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന 2026 ജൂലൈ 1 പുതിയ തൊഴിലുറപ്പ് പദ്ധതി, അതായത് വിബിജി റാംജി പദ്ധതി ഔപചാരികമായി ആരംഭിക്കപ്പെട്ടത്, ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ,
1: ലത ചേച്ചി, വീട്ടമ്മയാണോ?
2: അതെ.
1: PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടോ?
2: ഇല്ല ഇല്ല.
1: ഓക്കെ,
2: ട്രൈ
1: ചെയ്തിട്ടുണ്ടായിരുന്നോ ആദ്യം? ഓക്കെ,
0: യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാറില്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തെ ട്രെയിനില് ഒരു പുതിയ ഒരു സംവിധാനം വരികയാണ്, ഹൈഡ്രജൻ ട്രെയിൻ. അപ്പൊ ഈ ജൂലൈ 17 ഇന്ത്യയിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടാൻ തുടങ്ങിയിരിക്കുന്നു. കേട്ടോ, അറിഞ്ഞോ? ആ, എന്റെ ചോദ്യം ഇതാണ്, ഏത് പാതയിലൂടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിയത്? അപ്പോ സമയം, ശരി, ഇനിയിപ്പോ നമുക്ക് അടുത്തതില് നോക്കാം. സമയം കഴിഞ്ഞു,
1: സമയബന്ധിതമായ ഉത്തരം പറയണം.
0: യെസ്,
1: രണ്ടാമത്തെയും
0: മൂന്നാമത്തെയും ചോദ്യം വേഗം ഉത്തരം കിട്ടണം അല്ലെ.
1: അതാണ് നമ്മുടെ നിബന്ധനകൾ വരുന്നത്.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം, പ്രവേശന ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ജൂലൈ 17 ഓടിത്തുടങ്ങി, ഏത് പാതയിലൂടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയത്?
1: ഇടവേളയ്ക്ക് ശേഷം 11-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
3: ഹലോ.
1: ഹലോ, ഇതാരാണ്, പേര് പറയാമോ?
3: സുജാത മുണ്ടമുട്ട.
1: സുജാത മുണ്ടമുട്ട, എന്ത് ചോദിക്കാനാണ് അല്ലേ?
0: ഒരു മുണ്ടമുട്ട നേരത്തെ വിളിച്ചല്ലോ.
1: സനീഷ് മാഷ്.
0: സനീഷ് മാഷ.
1: സനീഷ് മാഷയുടെ അമ്മയാണ് സുജാത ചേച്ചി.
0: ഓക്കെ,
1: ഇന്ന് വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇന്ന് നല്ല റേഞ്ചിലൊക്കെ അല്ലേ നിക്കുന്നത്? പുറത്തല്ലേ ഉള്ളത്? ഓക്കെ, അവിടുന്ന് മാറരുത് കേട്ടോ, ഇപ്പൊ നല്ല റേഞ്ചിലാണ് ഉള്ളത്. അപ്പൊ ഇന്ന് സമ്മാനമായിട്ട് പോകണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
0: അപ്പോ ഉത്തരം പറഞ്ഞോളൂ.
3: ജിന്ദ് സോനിപത്ത്.
0: ഏത്?
3: ജിന്ദ് സോനിപത്ത്.
0: എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്.

0: വണക്കം നിനക്ക്.
1: ഞാൻ
0: എവിടെയാണ് ഇത് സ്ഥലം? ഏത് സംസ്ഥാനത്തൂടെയാണ് ഓടിയത്?
1: ഹരിയാന, ഹരിയാന.
0: അപ്പൊ ഹരിയാനയിലെ സിന്ധ് സോനിപത് പാതയിലൂടെയാണ് ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓട്ടം ആരംഭിച്ചത്, ജൂലൈ 17. അപ്പൊ അതാണ് ഉത്തരം. അപ്പൊ ഇനിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നതെന്ന് അറിയാറ്.
2: അപ്പൊ മാഷോട് അവിടെ മാറണ്ടെന്ന് പറഞ്ഞേ കേട്ടോ.
0: അതെ അതെ അതെ,
2: മാഷിന്റെ സഹായം കിട്ടിയല്ലോ
0: അല്ലേ. അതെ,
2: ഞങ്ങൾ കേൾക്കുന്നുണ്ട്.
0: ഇതൊന്ന് ഇതിലൊന്ന് ഈ പണ്ടരണ്ട പറഞ്ഞ മാതിരിയാണ്, മേലെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ മാതിരി അല്ലേ,
2: എല്ലാം അറിയുന്നു.
0: അതെ അതെ അതെ,
2: റേഞ്ച് പോവണ്ട, അന്ന് വഴുതി പോയിന്നല്ലേ പറഞ്ഞത് ഉത്തരം.
1: ഉത്തരം പറയുമ്പോഴും
2: ആകെ ടെൻഷനിലാണല്ലോ ചേച്ചി അല്ലേ, ടെൻഷനൊന്നും വേണ്ട.
0: അടുത്ത ചോദ്യം ഇതാണ്, കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു പോർട്ടൽ ഉണ്ട്, എന്താണ് അതിന്റെ പേര്? കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് വിൽക്കാൻ സഹായിക്കുന്ന ഒരു പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു, എന്ത് പേരിലാണ് ആ പോർട്ടൽ അറിയപ്പെടുന്നത്?
1: അറിയില്ല സാറേ,
0: അറിയില്ല. ഓക്കെ, അപ്പൊ അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം.
2: രാജിവെച്ചു അല്ലേ സുജാത ചേച്ചി, ഇന്ന് ഞങ്ങള്
0: വിട്ടുതരുമൊന്നുമില്ല, അവർ അങ്ങനെ വിട്ടുതരുന്ന ടൈപ്പ് അല്ല.
2: വിടരുത്, വിടാൻ പാടില്ല അല്ലേ ചേച്ചി. ഓക്കെ, ഇനി നമുക്ക് ധാരാളം എപ്പിസോഡുകൾ നമ്മുടെ മുന്നിലുണ്ട്, അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ. ആണ് അല്ല, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുക, നമുക്ക് ഒരു ദിവസം എന്തായാലും വിജയമാവാൻ കഴിയും. വഴുതിപ്പോ സാരമില്ല, അതൊക്കെ ഓരോ പാഠങ്ങളാണ് ചേച്ചി നമുക്ക്.
1: ആരോ
2: പറഞ്ഞതുപോലെ വിജയത്തെക്കാളും നമുക്ക് പാഠങ്ങൾ സമ്മാനിക്കുന്നത് പരാജയമാണെന്നല്ലേ. അപ്പൊ ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്, കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന ഒരു പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയുണ്ടായി, എന്ത് പേരിലാണ് ഈ പോർട്ടൽ അറിയപ്പെടുന്നത്?
3: ആകാശവാണി ടെലിക്രിസ് അധ്യായം 175 ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം. ആരാണ്? ആഹാ, രാധ ചേച്ചി എവിടെയായിരുന്നു?
1: വിളിക്കുന്നുണ്ട്, എല്ലാഴ്ച വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല.
2: കിട്ടുന്നില്ല, ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളെ രാധ ചേച്ചി എവിടെ പോയി എന്ന്.
1: എവിടെയും പോയിട്ടില്ല,
2: ഇവിടെ തന്നെ ഉണ്ടെന്നല്ലേ.
1: ഇവിടെ തന്നെ ഉണ്ട്.
2: ഓക്കെ, അപ്പൊ ഏറെ സന്തോഷം. പ്രത്യേകിച്ച് നല്ല വിശേഷങ്ങളൊന്നും പങ്കുവെക്കാനില്ലല്ലോ.
1: ഇല്ല.
2: അപ്പൊ ഉത്തരത്തിലേക്ക് പോകാം.
1: കർഷക തിലകം.
0: കർഷക
1: തിലകം
0: അല്ലല്ല, അങ്ങനെ ഒന്നല്ല. എന്റെ ചോദ്യം ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ലേ? ചോദ്യം ഇതായിരുന്നു, കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ ഏതായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോ രാജചേച്ചി പറഞ്ഞ ഉത്തരം ശരിയല്ല കേട്ടോ. ഏതായാലും മത്സരത്തിൽ പങ്കെടുത്ത് വീണ്ടും ശബ്ദം കേട്ടതിൽ ഏറെ സന്തോഷം.
2: പക്ഷെ കിട്ടുന്നില്ല അല്ലേ, കണക്ട് ആവുന്നില്ല. ഓക്കെ, അത് മിക്ക മത്സരാർത്ഥികളും പറയുന്നു അങ്ങനെ.
0: എല്ലാരും ഒരേ സമയം വിളിച്ചാ കിട്ടുമോ?
2: ഇല്ല, കിട്ടില്ല. ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. ഓക്കെ,
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്, കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന ഒരു പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയുണ്ടായി, എന്താണ് ആ പോർട്ടലിന്റെ പേര്?
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി ടെലിക്വിസ് 175 അധ്യായം. സ്വാഗതം, പേര് പറയാമോ?
4: സജിയാണ്, കൊല്ലം
3: സജി. സജി ചേട്ടൻ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ, കിട്ടാഞ്ഞിട്ടാണോ?
4: ഞാനില്ല, ചെയ്തില്ല. പിന്നെ സാർ ഇവിടെ ഇല്ലായിരുന്നു,
2: കേരളത്തിലില്ലായിരുന്നോ?
4: നാടിനുണ്ടായിരുന്നു, പക്ഷേ വർക്ക് ആയതുകൊണ്ട് സമയം കിട്ടിയില്ല.
2: ഓക്കെ, എന്തായിരുന്നു ജോലി ചെയ്യുന്നത്?
4: ഞാൻ ഫാബ്രിക്കേഷൻ.
2: അലൂമിനിയം ഫാബ്രിക്കേഷൻ അല്ലേ. ഓക്കെ ഓക്കെ, പറഞ്ഞത് ഓർക്കുന്നു. ഓക്കെ, ഉത്തരത്തിലേക്ക് പോവാം.

0: പി എം കിസാൻ ആപ്പ്. അത് പി എം കിസാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അതല്ല, ഏതായാലും ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഇതല്ല, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമല്ല കേട്ടോ. ഓക്കെ ഓക്കെ
1: ഓക്കെ, കുഴപ്പമില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന ഒരു പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. എന്താണ് ആ പോർട്ടലിന്റെ പേര്?
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
1: നമസ്കാരം. നമസ്കാരം, ഇതാരാണ്?
3: തോമസ് കൂത്തോറമ്പ്.
1: കഴിഞ്ഞ ആഴ്ച വിളിച്ചല്ലോ, എന്ത് പറ്റി?
3: കഴിഞ്ഞ ആഴ്ച വിളിച്ചല്ലോ.
1: ഓക്കെ, ശരി ശരി, ഉത്തരം പറയാം അല്ലേ?
3: എയിംസ് കേരള പോർട്ടലാണോ?
0: എയിംസ് അല്ല, അത് കേരളത്തിന്റെ, അതായത് എയിംസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പോർട്ടലാണ്. നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച ഒരു പോർട്ടലാണ്. ഓക്കെ,
1: ശരി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ, ഓൺലൈനായിട്ട് വിൽക്കാൻ, നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കാലമാണ്. നമ്മുടെ വ്യാപാരത്തിനെല്ലാം ഓൺലൈൻ ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പൊ അങ്ങനെ കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന ഒരു പോർട്ടല് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിക്കുകയുണ്ടായി. എന്താണ് ആ പോർട്ടലിന്റെ പേര്?
1: നമസ്കാരം.
0: കർഷകമിത്രയല്ല, കർഷകമിത്ര എന്നുള്ളത് അല്ല അതിന്റെ ഉത്തരം. പോർട്ടലിന്റെ പേരാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ.
1: ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാണ് അല്ലേ, ഒരു ഉത്തരവുണ്ട്
0: അല്ല? അത് കർഷകമിത്ര പേരുണ്ടല്ലോ.
1: ഓക്കെ അഷ്കർ.
0: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്. പ്രവേശന ചോദ്യം: കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന ഒരു പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയുണ്ടായി. എന്ത് പേരിലാണ് ഈ പോർട്ടൽ അറിയപ്പെടുന്നത്?
1: നമസ്കാരം, ഇതാരാണ്? പേര് പറയാമോ? ഹിജാസ്. ഹിജാസ് എവിടുന്നാണ് വിളിക്കുന്നത്?
4: കോഴിക്കോട്.
1: എവിടുന്നാണ്? കൊയിലാണ്ടി നിന്നാണ്. ഓക്കെ, ഹിജാസ് ജോലി ചെയ്യാണോ?
0: വിദേശത്താണ്.
1: വിദേശത്ത് ജോലി ചെയ്യാണോ? ഇപ്പൊ നാട്ടില് വന്നിട്ടുണ്ട് അല്ലേ. എത്ര ദിവസത്തെ അവധിക്കാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലോ ഹിജാസേ. ഡ്രൈവ് ചെയ്യാണോ ഹിജാസ്? ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
0: ഇവാനല്ല, സോറി. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന ഒരു പോർട്ടൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയുണ്ടായി. എന്താണ് ആ പോർട്ടലിന്റെ പേര്?
1: സ്വാഗതം.
5: ഹലോ,
1: പേരെന്താണ്? മുഴപ്പിലങ്ങാട്. ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ. ചോദ്യം കേട്ടില്ലേ ചേട്ടാ?
0: കുഴപ്പമില്ല, അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം.
1: സാരമില്ല ചേട്ടാ, ഓക്കെ, അടുത്ത എപ്പിസോഡിൽ ശ്രമിക്കാം കേട്ടോ. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. കർഷകർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പോർട്ടൽ ഏത്?
1: സ്വാഗതം. ആരാണ്? പേര് പറയാമോ? പേര് പറയൂ. ജീഷ്ണ. രേഷ്മ. എവിടെയാണ് സ്ഥലം? ഓക്കെ. കഴിഞ്ഞ സ്റ്റുഡിയോ കേസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ല അല്ലേ? മറക്കൂ.
2: ഓക്കെ.
1: രേഷ്മ എന്താണ്, പി എസ് സിക്ക് പഠിക്കുന്നു അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റിയോ?
2: ഇല്ല.
1: ഇനി ഏതാണ് മുമ്പിലുള്ള പരീക്ഷ? ഏതാണ്? എൽ ഡി സി അല്ലേ? ഓക്കെ. എല്ലാവിധ ആശംസകളും നേരുന്നു രേഷ്മ.
2: താങ്ക് യു.
1: ഉത്തരം പറഞ്ഞോളൂ.
0: ഈ നാം ശരിയായ ഉത്തരമാണ്. ഈ നാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
2: അത് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്ക് അല്ലേ?
0: ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്, ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് ഈ നാം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ശരിയായ ഉത്തരമാണ് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, പൈനാപ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്?
2: പൈനാപ്പിൾ സിറ്റിയോ?
0: പൈനാപ്പിൾ സിറ്റി. അവിടെ ഭയങ്കര പൈനാപ്പിളാണ്. സമയം കഴിഞ്ഞോ?
1: സമയം കഴിഞ്ഞു.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്.
1: ഓക്കെ രേഷ്മ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്, പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്?
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ആകാശവാണി ടെലിക്വിസ് അധ്യായം 175. ആരാണ്? പേര് പറയാമോ?
2: കാർത്തിയനി.
1: എവിടെയാണ് സ്ഥലം?
2: കാസർഗോഡ്.
1: കാസർഗോഡ്. കാസർഗോഡ് എവിടെയാണ് ചേച്ചി?
2: കാസർഗോഡ് കാഞ്ഞങ്ങാട്.
1: കാസർഗോഡ് കാഞ്ഞങ്ങാട്. ഓക്കെ. ചേച്ചി എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ?
2: തൊഴിലുറപ്പ്.
1: ഓക്കെ. കാസർഗോഡൊക്കെ എങ്ങനെയാ, ഇന്ന് മഴയുണ്ടോ? പെയ്യുന്നുണ്ടല്ലേ. ഓക്കെ. അപ്പോ ചേച്ചി കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആദ്യമായിട്ടല്ലല്ലോ അല്ലേ? എപ്പോഴും കേട്ടതായിട്ട് ഓർക്കുന്നു പേര്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ ചേച്ചി.
0: വാഴക്കുളം. ശരിയായ ഉത്തരമാണ്. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രവും അവിടെയാണ്, വാഴക്കുളത്താണ്. അപ്പോ ദ പൈനാപ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വാഴക്കുളമാണ്. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കൂടി സ്ഥിതി ചെയ്യുന്ന വാഴക്കുളം ശരിയായ ഉത്തരമാണ്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള വിപ്ലവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ ഹരിത വിപ്ലവം. എന്റെ ചോദ്യം ഇതാണ്, റൗണ്ട് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? സമയം കഴിഞ്ഞു തോന്നുന്നു.
1: ചേച്ചി കേട്ടോ? അലാറം കേട്ടല്ലോ. വസ്ത്രകാരൻ നമ്മളെ കൺട്രോളിലല്ല. ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും പങ്കെടുക്കുക. താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യം ഇതായിരുന്നു, റൗണ്ട് വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ്, ഏതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതായിരുന്നു. അപ്പോ റൗണ്ട് വിപ്ലവം എന്നറിയപ്പെടുന്നത് നമ്മളൊക്കറിയാം, ഹരിത വിപ്ലവം പോലെ കാർഷിക രംഗത്ത് ഉരുളക്കിഴങ്ങ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള

0: തീവ്ര പരിപാടിയുടെ പേരാണ് റൌണ്ട് വിപ്ലവം. ഉരുളക്കിഴങ്ങ് ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ടേം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഒട്ടേറെ പേർ മത്സരത്തിൽ പങ്കെടുത്തു, വളരെ സക്രിയമായി പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ഈ മത്സരാർത്ഥികളെയും ക്വിസ് മാസ്റ്റർ എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്യൂസിന്റെ 175-ാമത്തെ അധ്യായം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് ക്യൂസ് മാസ്റ്റർ എത്തിയ ശ്രീ മുരളീധരൻ പി ഒയ്ക്ക് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. കൂടാതെ ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. ഒപ്പം അതുൽ, ജന്യ മുരളി. നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം കെ ദീപ.
2: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുജാത, ജോത്സ്ന, സ്മിത എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം പ്രണയമണിത്തൂവൽ. വരികൾ കൈതപ്രം, ഈണം മോഹൻ സിതാര.

അടുത്ത ഗാനം സ്വപ്നഹള്ളിയിൽ ഒരു നാൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയതാണ്. വിഷ്ണുദാസിന്റെ വരികളാണ്. ഈണം കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ആകാശവാണി കണ്ണൂർ,
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

സിനിമ എന്നത് കേവലം വിനോദോപാധി മാത്രമല്ല, സമൂഹത്തിന്റെ പ്രതിഫലനത്തെയും ചിന്തകളെയും സ്വാധീനിക്കുന്ന ശക്തമായ ഒരു മാധ്യമമാണ്. അതിനാൽ തന്നെ സിനിമയുടെ ധാർമ്മികത എന്നത് സർഗാത്മക സ്വാതന്ത്ര്യത്തിനും സാമൂഹിക ഉത്തരവാദിത്തത്തിനും ഇടയിലുള്ള സൂക്ഷ്മമായ ഒരു ബാലൻസിംഗ് ആണ്. കല പൂർണമായും സ്വതന്ത്രമായിരിക്കണം എന്ന് പറയുമ്പോഴും അത് ജനസമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാകുമ്പോൾ ആ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമുള്ള ഒന്നായി മാറേണ്ടതുണ്ട്. സിനിമ കലയാണ്, പക്ഷേ അത് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരിലേക്കെത്തുമ്പോൾ ഒരു സാമൂഹിക ശക്തിയായി മാറുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു.

0: നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് രേഷ്മയല്ലേ?
2: അതെ.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കസിൽ നിന്നാണ് വിളിക്കുന്നത്. വിളിച്ചത് എന്തിനാന്ന് അറിയായിരിക്കും അല്ലേ? കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങൾക്ക് ലഭിച്ച മെസ്സേജിന്റെ ആദ്യത്തെ മെസ്സേജ് രേഷ്മയുടേതായിരുന്നു.
2: സന്തോഷം.
3: അപ്പോ രേഷ്മയുടെ ശബ്ദത്തിൽ തന്നെ അത് പറയൂ രേഷ്മ, എന്താണ് ഉത്തരം?
2: കഴിഞ്ഞ ആഴ്ച ചോദിച്ചതിന്റെ ഉത്തരം വേദ്പാൽ വർമ്മ.
1: വേദ്പാൽ വർമ്മ
2: കാടെന്ന സിനിമയില്.
3: പാട്ട് പാടുന്ന ആളാണോ രേഷ്മ?
2: പാട്ട് അങ്ങനെ പാടലൊന്നും ഇല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് രണ്ട് വരികള് പാടാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ സ്റ്റേജിൽ പാടിയിട്ടില്ല. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
3: ഈ പാട്ടിന്റെ രണ്ടുപേര് പാടാൻ പറ്റുമോ?
2: ഇതിന്റെ
1: രണ്ടിലേന് പാടുന്ന

0: കൊള്ളാലോ,
1: ഒന്നാമത് പാട്ടിനോടുള്ള ഇഷ്ടം
0: ഇഷ്ടം.
1: റേഡിയോ. കാരണം
0: അതെ,
1: നമുക്ക് ഇതിലൂടെയല്ലേ കൂടുതൽ പാട്ടുകൾ കേൾക്കണമെങ്കിൽ അത് റേഡിയോ
0: റേഡിയോ
1: വലിയ
0: തന്നെ
1: അതാണ് എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നാലും
0: ഈ പാട്ട് ഏഴിലം പാലപൂത്തു പൂമരങ്ങൾ കുടപിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ അല്ലേ. ഇതിന്റെ ഗാനരചന ശ്രീകുമാരൻ തമ്പിയാണ്. അതിലെ ഓരോ ഓരോ വരികളും അത്രയ്ക്കും മനോഹരമായ വരികളാണ് അല്ലേ.
1: അതെ,
0: എത്രയോ നല്ല നല്ല
1: പഴയ പാട്ടുകൾ ഇപ്പോഴും കേട്ടിരിക്കാൻ നല്ല പാട്ടാണ്.
0: അതെ, ആ കാലത്തേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പാട്ട് അല്ലേ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലവും. കാണാൻ കൊതിച്ച നേരം കവിത പോലെ മുന്നിൽ വന്നു ആത്മസഖി നീ.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ പിന്നെ നമുക്ക് പറയാനൊന്നുമില്ല.
1: അതെ,
2: ഈ സിനിമയിലെ എല്ലാ പാട്ടും രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്.
1: അതുപോലെ
2: സംഗീതം നൽകിയതും വേദ്പാൽ വർമ്മയാണ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ രേഷ്മ?
1: കണ്ടതായിട്ടില്ല, തോന്നിയില്ല, സാധ്യത ഇല്ലാന്ന് തോന്നുന്നില്ല.
2: 1973
1: പാട്ട് പക്ഷെ ഓർമ്മയിലൊന്നുണ്ട്. സിനിമ ഇല്ല, കാണാൻ സാധ്യതയില്ല.
0: വേദ്പാൽ വർമ്മ മലയാളത്തിൽ ഈ ഒരു സിനിമയിലെ ഗാനങ്ങൾക്ക് മാത്രമേ സംഗീതം നൽകിയിട്ടുള്ളൂ. അദ്ദേഹം ഹിന്ദി സിനിമകളുടെ സംഗീത സംവിധായകനും അതുപോലെ ഗാനരചയിതാവും ഒക്കെ ആയിരുന്നു. ഹിന്ദി സിനിമകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? പാട്ടുകൾ പരിചയ് എന്ന സിനിമ, അതുപോലെ ഭൂതനാഥ്, അതിലൊക്കെ സംഗീത സംവിധാനം ചെയ്തത് വേദ്പാൽ
1: വർമ്മയായിരുന്നു.
2: രേഷ്മ എങ്ങനെ സിനിമ കാണാൻ പോകലുണ്ടോ?
1: അത്യാവശ്യം മക്കളെ കൂട്ടിയിട്ട് അത്യാവശ്യം. ഇപ്പൊ ലാസ്റ്റ് കണ്ടത് ദൃശ്യാണ്, ദൃശ്യം ശ്രീയാണ്.
2: രേഷ്മ എന്താ ചെയ്യുന്നത്?
1: ടീച്ചറാണ്.
2: ടീച്ചർ എവിടെയാണ്?
1: വെങ്ങര, പഴയങ്ങാടി സൈഡ്, വെങ്ങര പ്രിയദർശിനി യു പി സ്കൂളില്.
2: പ്രിയദർശിനി യു പി സ്കൂളിൽ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് രണ്ട് മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവ്, ഏട്ടൻ,
2: എല്ലാവരും. ചെറിയൊരു കൂട്ടുകുടുംബാണ് അല്ലേ?
1: അതെ.
2: അതിന്റെ സുഖമൊന്ന് വേറെ തന്നെയാ കൂട്ടുകുടുംബം.
1: അതെ അതെ.
2: എല്ലാരും റേഡിയോ കേൾക്കുവോ വീട്ടില്?
1: എല്ലാരും കേൾക്കും. ഇനിയിപ്പോ എന്തെങ്കിലും പരിപാടി, പ്രത്യേകിച്ച് നല്ല പരിപാടി ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അമ്മ വിളിക്കും. ഇതെപ്പോ ഓണാക്കി വെക്കും, രാവിലെ മുതലേ ഓണാക്കി വെക്കും. ഒന്നാമത് ഞാനധികം ഈ ഒരു സമയം ഞായറാഴ്ച ആയതുകൊണ്ട് കണ്ണൂട്ടാക്കീസിലെ സിനിമേന്റെ ഓരോ ഭാഗം ചോദിച്ചു ചോദിച്ചു പോകുന്ന പരിപാടിയില്ലേ, അതെല്ലാം എന്തായാലും ആ ഒരു സമയത്ത് എന്തായാലും എല്ലാരും ആ ഒരു ടൈം ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ഉച്ചയൂണെല്ലാം കഴിഞ്ഞ്
0: ഫ്രീ
1: ആയിട്ട് വന്ന് ഇരിക്കുന്ന സമയം. ഇനി ക്വസ്റ്റ്യൻ എന്താന്ന സമയത്ത് മറന്നുപോയി അമ്മ ആർന്ന് വിളിക്കും. ഇപ്പൊ ലാസ്റ്റ് ഫ്രീ ആയിട്ട് ഹുസ്റ്റൻ തന്നെ എവിടെയായിട്ട് ഉണ്ടായത്, അപ്പൊ ഓടി വന്നോ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചതാണ്. നമുക്ക് ഭയങ്കര കുറച്ചും കൂടി റേഡിയോ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു.
2: അപ്പൊ അമ്മയാണോ ഇതിന്റെ ഉത്തരം പറഞ്ഞു തന്നത്?
1: ഇതിന്റെ ഉത്തരം പറഞ്ഞത് അമ്മയാണ്. പാട്ടറിയാന്നല്ലാതെ ഇപ്പൊ പറഞ്ഞില്ലേ.

0: സംവിധായകൻ വേപ്പാൽ വർമ്മനെന്ന് അങ്ങനെ നമുക്ക്
1: അറിയില്ല,
0: ഒരു അറിയുന്നില്ല. ആ
1: അമ്മ ഇതൊക്കെ കേട്ട് കേട്ട് അമ്മ ഇതൊക്കെ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടാവും.
0: അമ്മ എല്ലാം ഏകദേശം അറിയുന്ന കൂട്ടത്തിൽ തന്നെയാണ്. നമ്മൾ റേഡിയോന്റെ ടിവിയേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് റേഡിയോ ആണ്.
1: എന്നാലും ഈ പാട്ടിന്റെ സംഗീത സംവിധാനമൊക്കെ ഓർത്ത് വെച്ചല്ലോ അമ്മ അല്ലേ.
0: അതെ അതെ,
1: അമ്മയുടെ ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം അറിയിക്കാണ് കേട്ടോ.
0: ആദ്യത്തെ എപ്പിസോഡ് ഇതിന്റെ ഇതില് വിളിച്ചത് അമ്മേനെയായിരുന്നു.
1: അതെയോ?
0: ഒരു നവംബർ ഡിസംബർ ഒരു പരിപാടി തുടങ്ങിയത്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യ കിരീടം എന്നുള്ള സിനിമേന്റെ ഭാഗമാണ്
1: തോന്നുന്നത്.
0: അപ്പൊ അതിന്റെ ഉത്തരം പറഞ്ഞത് അമ്മയാണ്.
1: അപ്പൊ
0: അമ്മയെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
1: അമ്മയുടെ പേരെന്തായിരുന്നു?
0: അമ്മേന്റെ പേര് പ്രസന്ന.
1: അപ്പൊ കണ്ണൂർ ടാക്കീസിലെ ആദ്യത്തെ വിജയി ആണ് അല്ലേ അമ്മ.
0: അമ്മ
1: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
0: വേറെ
1: ഓണം,
0: ഓണം ഓണാഘോഷ പരിപാടി എല്ലാം കഴിഞ്ഞു. അതിന്റെ ഒറ്റങ്ങളായി കുറച്ച് ദിവസം മുന്നേ. ഇനിയിപ്പോ സ്കൂൾ തുറക്കാനായി.
1: അതെ, തിങ്കളാഴ്ച ഓപ്പൺ ആവും അല്ലേ?
0: ഓപ്പൺ ആവും.
1: സ്കൂളിലെ ഓണാഘോഷ പരിപാടി ഉണ്ടായിട്ടില്ലേ?
0: ആ ഉണ്ടായിന്. ലാസ്റ്റ് ദിവസം പൂട്ടുന്ന ദിവസം വെള്ളിയാഴ്ച വിപുലമായ ഓണസദ്യയും ഓണപ്പൂക്കളും എല്ലാം നല്ലതായിട്ട് ആഘോഷിച്ചു.
1: എന്തായാലും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു. അതിനിടയിൽ ഇങ്ങനെ ഒരു അവസരം കൂടി
0: കിട്ടിയില്ലേ, വളരെ സന്തോഷം.
1: പിന്നെ റേഡിയോയില് വേറെ ഏതൊക്കെ പരിപാടികളാണ് ഇഷ്ടമുള്ളതുള്ളത്?
0: റേഡിയോയില് വേറെ ഓലച്ചൂട്ട് പരിപാടി ഞാൻ കേൾക്കലുണ്ട്.
1: ഞായറാഴ്ചകളിലാണ് പൊതുവെ റേഡിയോ കേൾക്കാറും
0: കൂടുതല്. പിന്നെ ഓർമ്മയിലൊരു ഗാനം, അത് ചിലവരെല്ലാം പറയുന്നത് ഭയങ്കര ഒരു മനസ്സില് ഒരു അനുഭവങ്ങൾ പറയുമ്പോ അത് വല്ലാത്തൊരു ഫീലാണ് നമുക്കും അത് കേൾക്കുമ്പോ. അങ്ങനെ പരിപാടികളെല്ലാം എനിക്കും ഇഷ്ടമാണ്. ഹലോ പ്രിയ ഗീതം, അതും ഇഷ്ടമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.
1: കണ്ണൂർ ടാക്കീസ്.
0: കണ്ണൂർ ടാക്കീസ് ഞാൻ കൂടുതലും കേട്ടത്, എനിക്ക് കേൾക്കാൻ പറ്റുന്നത് ഇതെല്ലാം. അപ്പൊ കുറച്ചും കൂടി
1: ക്ലിപ്പിംഗ്സ് ഒക്കെ കേൾക്കുമ്പോ എന്താ തോന്നാറ്?
0: അതാണ്, അതാ ആ തുടക്കം അങ്ങനെ കഴിഞ്ഞ അവസാന ചോദ്യത്തിലേക്ക് കിടക്കുമ്പോ നല്ലൊരു പരിപാടി ആയിട്ടാണ്. ബോറില്ലാതെ നല്ല ഒരു മണിക്കൂർ നീണ്ടുപോകുന്നത് അറിയില്ല. ആ ഒരു മണിക്കൂർ അതിനേക്കായി മാറ്റിവെച്ചത് പോലെയാണ് ഇപ്പൊ ഞായറാഴ്ച ഒരു സമയം.
1: പിന്നെ പുതിയ സിനിമകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ പുതിയ പാട്ടുകൾ, അതുപോലെ
0: നമുക്ക് എല്ലാ കാലത്തെ പാട്ടും ഇപ്പം റേഡിയോയിലായാലും പരിപാടിയിലാകുമ്പോ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും എല്ലാം
1: വരുന്നുണ്ട്.
0: എനിക്കത് വലിയൊരു കാര്യമായിട്ട്.
1: നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമ ഈ കാട് പറയുമ്പോൾ, ആ സിനിമയിൽ അഭിനയിച്ചവര് മധു കൊട്ടാരക്കര, ശ്രീധരൻ നായർ, പിന്നെ ബഹദൂർ, അവരൊക്കെയായിരുന്നു അഭിനയിച്ചത്.
0: പണ്ട് കാലത്തിൽ എനിക്ക് ഓർമ്മയില്ല, എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദൂരദർശന് ഒരു ആ ഞായറാഴ്ച ഒരു 4 മണി എന്ന് പറഞ്ഞ ഒരു സമയം ആണെങ്കിൽ അതൊരു സമയം നമ്മളെല്ലാ പണികളും ഒരുക്കി അവിടെ ഇരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയില്ല, കൊറേ ചാനൽസ് ഇങ്ങനെ ഉണ്ടാകുമ്പോ മാറി മാറ്റി മാറ്റി അവർ ഒന്നിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത പോലെ എനിക്ക് അങ്ങനെ തോന്നുന്നത്. തന്റെ മക്കളെ കാര്യമായാലും അങ്ങനെയാണ്. പക്ഷെ എന്നാലും ചില സിനിമകള് ഇന്നും കാണാൻ എത്ര കണ്ടാലും
1: വീണ്ടും ഇനി
0: കാണാനില്ല. ചില സിനിമകൾ അങ്ങനെ ഉണ്ട്. ഇപ്പൊ അതുപോലെ റേഡിയോ ണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പൊ പാട്ടുകൾ ഇങ്ങനെ പുതിയ പാട്ടുകൾക്കും ഉണ്ട് അവസരം അല്ലെ, പഴയ പാട്ടുകളെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു മീഡിയ തന്നെയാണ്.
1: ഏതായാലും രേഷ്മയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
0: അതേ സന്തോഷം ഇങ്ങോട്ട് വിളിച്ചതില്.
1: വീട്ടിലുള്ള എല്ലാരോടും അന്വേഷണം പറയാം. അന്ന് മക്കൾ എന്ത് ചെയ്യുന്നു?
0: മക്കള് 2 ആമക്കളാണ്. മൂത്താള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മൂത്തേർത്ത് ഹയർ സെക്കൻഡറി സ്കൂളില്. ഇളയാള് UKGയിലാണ്, തൃശ്ശമ്പലം UPയിലാണ് പഠിക്കുന്നത്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്, ബിസിനസ് ആയിട്ട് ഇങ്ങനെ
1: പോകുന്നത്. എന്തായാലും ഈ ഉത്തരം പറഞ്ഞത് രേഷ്മയാണ്. കണ്ണൂർ ടാക്കീസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
4: നമസ്കാരം.
3: പേര്?
4: ഷംല മധു.
3: എവിടെ സ്ഥലം? എവിടെയാ?
4: കടമേരി.
3: നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടോ?
4: ഞാൻ ഇൻഷുറൻസ് ഓഫീസിന്റെ സ്വന്തം മക്കളോ.
3: ഓ, അത് ശരി. ഓക്കെ. കുറെ വർഷമായി ഇൻഷുറൻസ് മേഖലയില്?
4: ഇല്ല, ഞാന് 1 ഇയറേ ആയുള്ളൂ. ഹസ്ബൻഡ് 30 ഇയേഴ്സ്.
3: ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോഴാണോ തോന്നിയത്?
4: ഇപ്പോഴാണ് എനിക്കൊരു ടൈം കിട്ടിയത്. കാരണം മോന് മൂത്താള് ഇപ്പം MCA ബാംഗ്ലൂർ പഠിക്കുന്നു. അപ്പൊ ഓനൊരു കറക്റ്റ് ഒരു ബേസ് കൊടുത്തു. അപ്പോഴത്തേക്ക് ചെറിയ ആൾക്ക് ബേസ് കൊടുത്തു. ഓൻ ഇപ്പൊ 9th. ഇപ്പഴാ ഒന്ന് ഫ്രീ ആയി തോന്നിയത്. അപ്പൊ ഒരു സൂട്ടബിൾ ടൈമാണ് തോന്നി. പിന്നെ സ്വന്തം ഓഫീസ് മക്കളായതുകൊണ്ട് അങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു.
3: പൊതുവെ നമ്മുടെ വീട്ടമ്മമാരായാലും മക്കളായി കഴിഞ്ഞാൽ പിന്നെ അവരോട് സെറ്റിൽ ചെയ്യുന്നത് നമ്മളെ ടൈം ഇങ്ങനെ കുറേ യൂസ് ചെയ്യും. അതിനുശേഷം ആ നമുക്കൊരു തിരിച്ചറിവുണ്ട്. കാരണം ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് തെച്ചായി.
4: മീൻസ് നമുക്ക് അവരെ എഡ്യൂക്കേഷൻ ആണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനൊരു കറക്റ്റ് ബേസ് കൊടുക്കണം.

0: അല്ലാണ്ട് കാര്യമില്ല. അപ്പം മൂത്താള് സത്യം പറഞ്ഞ വെച്ചാൽ നയൻത് വരെ ഞാൻ ഒരുമിച്ച് ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെ ചെറിയ ആളാകുമ്പോഴത്തേക്ക് ഞാൻ സിക്സ്ത് വരെ നോക്കി. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു സ്വന്തം പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ക്ലിയർ ചെയ്യുക. അത്ര ഇപ്പോഴത്തേക്ക് പഠിച്ചങ്ങ് പോയിക്കോളാം.
1: അപ്പൊ നമ്മൾ ശരിക്കും കുറച്ച് ഫ്രീ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ചെയ്യാനുണ്ട്.
0: നമുക്ക് നമ്മള് സെൽഫ് ടൈമിംഗ് കുറെ കിട്ടുന്നുണ്ട്.
1: മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും ആരോഗ്യമുള്ള സമയം നമ്മൾ ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് എന്താണ്?
0: എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഗാർഡനിങ്, ഒരു എന്റെ ബ്ലഡിലുള്ളതാ.
1: അത് ശരി,
0: ഗാർഡനിങ്. ആ ഗാർഡനിങ്, പിന്നെ റൂം സെറ്റിംഗ്സ് ഇതൊക്കെ ചെയ്യും, പിന്നെ സാരി ഡിസൈനിങ് ചെയ്യും.
1: ഓ അത് ശരി.
0: അതുകൊണ്ട് എന്നുണ്ട് എനിക്ക് റെസ്റ്റിംഗ് ടൈം ഇല്ല, അതിനൊരു ടൈം കണ്ടെത്തണം.
1: നമ്മളിപ്പം വീട്ടിലായാലും ഇപ്പൊ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലും ഇതൊക്കെ നമുക്ക് വരുമാനം ഉണ്ടോന്ന് ചോദിച്ചില്ല നിലവിൽ. പക്ഷെ എന്നിരുന്നപ്പോഴും നമ്മളെ ടൈം എൻഗേജ്,
0: നമ്മളൊരു ഭയങ്കര ഹാപ്പിനെസ് അതിലൂടെ വരുന്നത്.
1: നമ്മള് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മുടേതായ എൻജോയ്മെന്റ് അതിലെല്ലാം. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പരിപാടിയാണ്. ആകാശവാണി റേഡിയോ ഇതെല്ലാം കേൾക്കാൻ സമയമുണ്ടോ? എങ്ങനെയാണ്?
0: അതും ടൈം കണ്ടെത്തും. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റേഡിയോ അവിടെ ഉണക്കി വെക്കും. അങ്ങനെ കുറെ പാട്ടുകളെല്ലാം കേട്ട് എൻജോയ് ചെയ്ത് കൂടെ ജോലി അങ്ങ് ചെയ്യും.
1: കൂടെ പാടുന്ന
0: പാടൂല, ഹസ്ബൻഡ് പാടുന്നതാണ്. ഹസ്ബൻഡ് പാട്ടൊക്കെ പാടുന്നതാണ്. അതെല്ലാം പറയും പറയും പറയും പറയും. അല്ല എന്നാലും ഞാൻ എപ്പോഴും പറയും എൻജോയ് ചെയ്യാം. നന്നായി പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഒറ്റക്കായാലും സ്പീക്കറിൽ നല്ല ഹൈ വോളിയൂമിൽ വെച്ച് പാട്ട് എൻജോയ് ചെയ്യും.
1: പണി ചെയ്യുന്നത്
0: ഓക്കെ. അത് രണ്ടും, റേഡിയോ ആയിക്കോട്ടെ, അതൊക്കെ നല്ല സൗണ്ടിൽ സ്പീക്കറിൽ ഇട്ട് അങ്ങനെയും ചെയ്യും. എന്നിട്ട് ജോലിയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ആളാണ്.
1: ഈ കണ്ണൂർ ടാക്കീസ് പറഞ്ഞത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്സ് അല്ലെങ്കിൽ സിനിമയുടെ പാട്ട് അല്ലെങ്കിൽ സിനിമയുടെ BGMs അത് ഏതെങ്കിലും പ്ലേ ചെയ്തിട്ട് അത് ഏതാ സിനിമ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റുമോ എക്സ്പ്രഷൻ?
0: കാരണം ഫിലിം കാണല് കുറവാണ് സത്യം പറഞ്ഞാല്. കാരണം അതിന് കുറെ നമുക്ക് ടൈം അങ്ങോട്ട് പോകുന്ന സംഭവമാണ്. എന്നും ഈ റേഡിയോ വെച്ച് പാട്ട് കേൾക്കും, അതെല്ലാം ഒരുമിച്ച്
1: നമുക്ക് എന്തെങ്കിലും
0: ചെയ്യാൻ പറ്റും. അപ്പം ട്രൈ ചെയ്യാം,
1: നോക്കാം. പഴയ സിനിമകളാണോ പുതിയ സിനിമകളാണോ എങ്ങനെയാണ്? പുതിയ സിനിമ ടാക്കീസിലൊന്നും പോയി കാണാറില്ല.
0: അതിപ്പം പിന്നെയും കല്യാണത്തിന് ശേഷം ഈ പിള്ളേഴ്സെല്ലാം ഒന്ന് പോസ് ചെയ്തിട്ട് ഞാനിപ്പോ പോയി കാണുന്നത്. അല്ലാണ്ട് പോലാപൂർവ്വം അച്ഛനമ്മരം നിൽക്കുമ്പോൾ കുറവാണ്. വെക്കേഷനിൽ ഒരു വിസിറ്റ് എന്ന് പറയുന്നത് ബീച്ച് ഭയങ്കര ക്രേസ് ഉള്ള സംഭവമാണ്. ബീച്ചിൽ എന്തായാലും ഉണ്ടോ? അത് ഈ മൂന്ന് വെക്കേഷൻ വരുമല്ലോ, ഓണം,
1: ക്രിസ്മസ്,
0: വലിയ വെക്കേഷൻ. ബീച്ച് എക്സ്പ്ലോർ ചെയ്യും, അതൊരു വീക്ക്നെസ് ആ.
1: ചില ആള് പറയും ബീച്ചിൽ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ എന്നാ ഇത് കാണാനില്ലേ, എന്നാ ഇത് കാണാനുള്ളത്, ഇത് കണ്ടത് തന്നെയല്ലേ കാണുന്നത്. പക്ഷെ അതിന് പ്രത്യേക വൈബ്
0: ഭയങ്കര. ചിലവർ അതിന്റെ കാറ്റടിച്ച തലവേദന, നമുക്കൊന്നും അതില്ല.
1: അപ്പൊ ഇനി ഒരു ബീച്ച് സൈഡിൽ ഒരു 10 സെന്റ് വാങ്ങി വീടെടുക്കാൻ പറ്റട്ടെ,
0: ആഗ്രഹമുണ്ട്.
1: ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്
2: പോവാം. വള്ളി വേണ്ടേ?
3: വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തകയില്ല.
2: അപ്പൊ ഇവിടെ
3: എടുക്കാം
2: ഇറക്കം. ഇത് മതി,
3: അരേഞ്ച്. അല്ല ചെരിപ്പോരങ്ങോട്ടെ,
2: ചെരിപ്പോരല്ലേ? അല്ല ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ?
3: പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പോരാ നിങ്ങളോ ട്രൗസർ?
2: ഇറക്കം കൂടാൻ നിർത്ത്,
3: പാന്റ്.
1: ഇതൊരു ഫേമസ് സിനിമയായിരുന്നു, കോമഡി സിനിമയാണ്. ഒരു നാട്ടുകാർ മുഴുവൻ പാൻഡിടേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു സിനിമയാണിത്.
0: ദിലീപിന്റെ ഫിലിം അല്ലേ? അതിന്റെ സാറേ സാറേ സാമ്പാർ പാട്ട്.
1: അതന്നെ സാറേ സാറേ സാമ്പാർ എന്നിന്റെ പാട്ടുണ്ട്.
0: കറക്റ്റ്. പോകുന്നില്ല,
1: ഒന്നുകൂടെ ഒന്ന് അമർത്തിയത് ആലോചിച്ചൊക്കെ കിട്ടും. മൂന്നക്ഷരം
0: മക്കളെടുത്തില്ലാണ്ടായി പോയില്ല, മതിയായിരുന്നു.
1: അയ്യോ തിളക്കം. അപ്പൊ ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
0: താങ്ക് യു സോ മച്ച് വിത്ത് യുവർ ഹെൽപ്പ് ആൻസർ പറഞ്ഞു.
1: പിന്നെ ഞാനൊരു ക്ലൂ തന്നു,
0: അവിടെ പിടിച്ചു.
1: ഏതായാലും വലിയ സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹലോ നമസ്കാരം.
0: ഹലോ നമസ്കാരം.
1: പേരെന്താ?
0: സുനില.
1: എവിടെ സെലബ്രിറ്റിയാ?
0: മയ്യല് കേരളം.
1: എന്താ ചെയ്യണ സുനില?
0: ഞാൻ മയിൽ സർവീസ് ആയിരുന്ന ബാങ്കിന്റെ കളക്ഷൻ ഹാൻഡാണ്.
1: കുറെ കാലമായിട്ട് കളക്ഷൻ ചെയ്തോ?
0: 15 വർഷത്തോളമായി.
1: ഓ അത് ശരി. അപ്പൊ നല്ലൊരു കസ്റ്റമർ വിങ് തന്നെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഈ തിരിച്ചു പോകത്തോടെ തന്നെയാണ് കസ്റ്റമർ ഫേസ് ചെയ്യാം. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കി.

0: പ്രോഗ്രാം തന്നെ ആകാശവാണി പ്രോഗ്രാമെല്ലാം കേൾക്കുന്ന ആളാണോ?
1: ആ കേൾക്കുന്നത്. ഭർത്താവ് പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആളാണ്.
0: ഭർത്താവിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നോ?
1: ഓ, അവര് പിന്നെ
0: കിസാൻവാണിൽ
1: പങ്കെടുത്തിട്ടുണ്ട്, യു രവീന്ദ്രൻ പറഞ്ഞിട്ട്.
0: അത് ശരി. അടുത്ത കാലത്താണോ?
1: ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ അവാർഡിന്റെ ഇതൊന്നും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വന്നിരുന്നു, പക്ഷെ കിട്ടിയില്ല.
0: അത് ശരി. ഓക്കെ. അപ്പൊ അതില് കിസാൻവാണിയിലുണ്ടായിരുന്നു.
1: പാടശേഖർ സെക്രട്ടറിയാണ്.
0: ഓ,
1: ഹസ്ബൻഡ് ശ്രീരാലം പാടശേഖർ എന്ന് പറഞ്ഞു.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: ഞാനും ഭർത്താവും പിന്നെ ഒരു മോള്, രണ്ട് മോനുണ്ട്, അവര് ഗൾഫിലാണ്. പിന്നെ അമ്മയുണ്ട്, അമ്മ എന്റെ അമ്മ കൂടെ. മോള് എന്ന് പറയുന്നത് പിന്നെ ആങ്ങളയുടെ മോളാണ്. അവളെ അമ്മ പിന്നെ ബ്രസ്റ്റിന് ഇതായിട്ട് മരിച്ചിട്ട് ആറു മാസം ഉള്ളേരം എടുത്ത് വളർത്തുന്നതാണ്. ഭർത്താവാണ് അംഗൻവാടി മുതല് എല്ലാം ചെയ്യുന്നത്. ഏഴാം ക്ലാസ്സിലെ അവള്.
0: അത് ശരി. അപ്പോ ഈ കണ്ണൂർ ടാക്കീസ് പറയുന്നത് പരിപാടി കേട്ടിട്ടുണ്ടെങ്കിലും കേൾക്കാൻ പറ്റിട്ടുണ്ടോ?
1: സമയം കിട്ടൂല, എന്റെ ഈവനിങ് ബ്രാഞ്ചാണ്.
0: ഓ, അത് ശരി. ഞായറാഴ്ച ലീവ് അല്ലേ?
1: ഞായറാഴ്ച ലീവാണ്.
0: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം പോകുന്നത്. പിന്നെ ഈ കണ്ണൂർ ടാക്കീസിൽ ഒരു സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് അതിലേതെങ്കിലും ഒന്ന് കേൾപ്പിച്ചിട്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കുവാണ് വേണ്ടത്. ഓക്കെ. അപ്പോ ഏതോ സിനിമയുടെ ക്ലിപ്പ് വേണോ? പാട്ട് വേണോ? പാട്ട് പാടുവോ? സംശയമുണ്ടല്ലോ. ഇല്ല, പാട്ട് പാടില്ല.
1: അതിന് സമയം കിട്ടില്ല.
0: സമയം കിട്ടില്ല, സ്വന്തം പാടാൻ കഴിയില്ല.
1: അങ്ങനെയല്ല, ടെൻഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ ഇറങ്ങിയ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തോളൂ.
0: അത് ശരിയാണ്. അല്ല, വീട്ടിന്ന് മൂളിപ്പാട്ടൊന്നുമില്ല.
1: അതായത് സമയം കിട്ടൂല.
0: അത് ശരി. മൂളിപ്പാട്ട് പാടാൻ ഒരു സമയം വേണമല്ലേ? സുനിലിയാണ് ആദ്യമായിട്ട് വന്ന്. മൂളിപ്പാട്ട് പാടാൻ ഒരു സമയം വേണം. വേണം, പണിയുടെ അടക്കം നടക്കൂല.
1: അല്ല, അത് പണിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുമ്പോ
0: അത് ഭയങ്കര ആത്മാർത്ഥതയോടെ പണി ചെയ്യുന്നത്.
1: മൈൻഡ് മാറിപ്പോകും.
0: ഓക്കെ, ഇതെല്ലാം നന്നായി. ഇതിലെ ഒരു സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം അല്ലേ? അല്ല, പാട്ടാ വേണ്ടത്?
1: എനിക്ക് സിനിമ അങ്ങനെ
0: സിനിമ കാണുന്നാളാ,
1: അങ്ങനെ അധികം ഒന്നും അറിയില്ല.
0: പുതിയ പുതിയ സിനിമകളെല്ലാം കാണലല്ലോ.
1: സമയം വേണ്ടേ മേഡം?
0: അത് ശരി. പിന്നെ കളക്ഷൻ എടുക്കുന്നു, വീട്ടു ജോലി ചെയ്യുന്നു, എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ ചെയ്യലില്ല. ചെയ്യാൻ സമയം ഉണ്ടാവില്ല?
1: ഇല്ല, ഉണ്ടാവില്ല. കളക്ഷൻ ഉണ്ട്,
0: കുറെ ഉണ്ട്. അത് ശരി. ഓക്കെ. ഓടി എത്താൻ പറ്റുന്നതിനേക്കാളും കൂടുതലുണ്ട്.
1: വണ്ടി എടുത്തുണ്ട്.
0: ശരി ശരി. ഓക്കെ. അപ്പൊ ഞാൻ സിനിമയുടെ ക്ലിപ്പ് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്ന് കണ്ടെത്താൻ പറ്റുമോന്നൊന്ന് ശ്രമിച്ചു നോക്കാം.
1: ശ്രമിക്കാം.
0: ഓക്കെ.
2: എന്നിട്ട്
3: എന്നിട്ടെന്താ? മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷര ശ്ലോകത്തിൽ. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം
2: മത്സരമായിരുന്നു.
3: ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞിട്ട് എമ്പോ കളയല്ലേ അശ്വതി?
2: അശ്വതി പറഞ്ഞോളൂ.
3: എന്റെ താളബോധവും അക്ഷര സ്ഫുടത അവനില്ലല്ലോ.
0: മനസ്സിലായ? നല്ലൊരു ഫേമസ് ആയ സിനിമയായിരുന്നു. അക്കോസെട്ടനും
1: മോഹൻലാലിന്റെ
0: ജഗതിന്റെ കാവലെപ്പാട്ട് മത്സരവും ഉർവശിയും മധുബാലയും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ മോഹൻലാലും
1: മത്സരോളം
0: രഘുവീർ ശ്രീകുമാർ ഭയങ്കര കോംബോ ആയിരുന്നു. അതിലെ ഒരു പാട്ട് കൂടെ ചിലപ്പോ കിട്ടുന്നു, പടകാളി ചണ്ടിച്ചങ്കിരി എന്നിട്ടുള്ളൊരു പാട്ട് കൂടി ഇന്നിട്ടുണ്ട്.
1: മനസ്സിലിങ്ങനെ
0: അതില് റിംബോച്ചിയുണ്ട്. നേപ്പാളായിരുന്നു അതിന്റെ ഷൂട്ട് സ്ഥലത്തെ. പറഞ്ഞു
1: അതെല്ലാം അറിയാം.
0: രക്ഷയില്ല. ഞാൻ പറയുമ്പോ ഇപ്പൊ അയ്യോ നക്കും. ഞാൻ പറയട്ടെ, യോധ
1: തന്നെ.
0: അത്ര എളുപ്പമുള്ള സിനിമയായിരുന്നു. നല്ല സിനിമയല്ലേ? അതിനൊന്നും യോധ കാണാത്ത ആൾക്കാർ വളരെ ചുരുക്കായിരിക്കും. അത്രയും നല്ലൊരു സിനിമയാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഏതായാലും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സാരമൊന്നുമില്ല. പങ്കെടുത്തല്ലോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ. പങ്കെടുത്തതിലും പരിചയപ്പെട്ടതിലും എല്ലാം വലിയ സന്തോഷം.
1: ആയിക്കോട്ടെ.
0: സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം
5: മേഡം. നമസ്കാരം മേഡം.
0: എന്താ പേരെന്താ?
5: ഗണേശൻ.
0: ഗണേശേട്ടൻ എവിടെയാ താമസിക്കുന്നത്?
5: കാനൂർ. ബക്കളത്ത് നിന്ന് കാനൂരിലേക്ക് അരമണിക്കൂർ നടന്നിട്ട് പോകണം. ഉള്ളോട്ടാണ്?
0: ആട്ടുംപുറം.
5: ആട്ടുംപുറം.
0: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്സിസ് എന്നൊരു പ്രോഗ്രാം എന്നാണ്. ഗണേശേട്ടൻ റേഡിയോയിലും കേൾക്കുന്ന ആളാണോ?
5: ആ, കേൾക്കലുണ്ട്, അത്യാവശ്യം കേൾക്കലുണ്ട്.
0: അതെയോ? എന്താ ജോലി? എന്തായിരുന്നു
5: ജോലി? ബസ്സിലെ ക്ലീനർ. പിന്നെ പ്രൈവറ്റ് ബസ്സിൽ.
0: കുറെ വർഷമായോ ക്ലീനർ ആയിട്ട്?
5: ആ, ക്ലീനറായിട്ട് കുറെ വർഷം എടുത്തു. പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഡെയിലി ബേസിൽ ഒരു അഞ്ചെട്ട് കൊല്ലായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സിലാണ്.
0: ഇപ്പൊ പൊതുവെങ്കിലും സ്വകാര്യ ബസ്സിൽ ക്ലീനർമാർ ഇല്ലല്ലോ അല്ലെ?
5: ഇല്ല, ക്ലീനർ ഇല്ല. അതുകൊണ്ടാണ് അപ്പുറത്തേക്ക് മാറി. മാറി എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ്സിലേക്ക് മാറി.
0: അപ്പൊ ഈ ക്ലിയർ പണിയെടുത്ത ആളുകളെല്ലാം എന്താ ചെയ്യുന്നിപ്പോ?
5: അതിപ്പം പല പണിക്ക് പോകുന്നുണ്ട്. തെങ്ങേറ്റം പോകുന്നുണ്ട്, പിന്നെ കല്യാണത്താൻ പോകുന്നുണ്ട്, പിന്നെ മറ്റേ നാടൻ പണിക്ക് പോകുന്നുണ്ട്.
0: അങ്ങനെ അവർ അങ്ങോട്ടേക്ക് മാറ്റപ്പെട്ടു.
5: ഈ ഫീൽഡ് പോയില്ലേ?
0: അതെ അതെ. ക്ലീനർ ആവുമ്പോ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. ഈ ക്ലീനർ ആന്ന് പിന്നെ പഠിച്ചു.

0: ഡ്രൈവർ
1: പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല. ഡ്രൈവറെ പണി
0: വേണ്ടാന്നുള്ളതാണ്,
1: കുറച്ച് റിസ്ക് അല്ലേ.
0: ഡ്രൈവിംഗ് പേടിയാണോ?
1: പേടിയൊന്നുമല്ല, എടുക്കലുണ്ട് വണ്ടി. വണ്ടി എടുത്തിട്ട് രാവിലെ എടുത്തിട്ട് വർഷാപ്പിലും ആടെയും ടയർ പൊടിയിലും പോകും.
0: പക്ഷെ ആളെയും കൂട്ടിയിട്ട് വണ്ടി എടുത്ത് പോകുന്നത് ഒരു
1: റിസ്ക്കാണ്.
0: അതിതുവരെ
1: ചെയ്തില്ല.
0: അത് ശരി. ക്ലീനർ പണി നല്ല സുഖമായിരുന്നു.
1: നല്ല സുഖപ്പണിയാണ്. കാലിച്ച് വേറെ ടെൻഷൻ ഇല്ല കൂടുതൽ. നമ്മുടെ ടൈമിന് വെല്ലടിച്ച് എത്തിക്കുക, ടൈമിന് പോകാൻ ഞാൻ ബെല്ല് കൊടുക്കേണ്ടത്, അങ്ങനെ എല്ലാ ജോലികളെ കൂടുതലും. പിന്നെ വണ്ടി ഒന്ന് ശ്രദ്ധിക്കണം, ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും.
0: സൈഡ് മുട്ടുന്നുണ്ടോ?
1: അങ്ങനെ ശ്രദ്ധിക്കും.
0: ഇറങ്ങി കഴിഞ്ഞില്ലേ,
1: ശ്രദ്ധിക്കും. അത് ഇറക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഇറക്കും, വിളിച്ചിറക്കും. പിന്നെ സ്ഥലം മാറിപ്പോയ ബുദ്ധിമുട്ട്. പിന്നെ ചിലപ്പോ ക്ലീനിനോട് പറഞ്ഞിട്ട് പോകും, ഇന്ന സ്ഥലത്ത് ഇറങ്ങണ എനിക്ക് മറന്നുപോലെ പറഞ്ഞു കൊടുക്കും. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തില്ലേ ബുദ്ധിമുട്ടാണ്. കാരണം മാറി ഇറങ്ങി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും.
0: ജോലി
1: സന്തോഷമുള്ളതായിരുന്നു. നല്ലൊരു സന്തോഷമുള്ളതാണ് ജോലി. അത് ക്ലീനർ പണി കുഴപ്പമില്ലാത്തതാണ്. കാരണം വേറെ ടെൻഷനോ കാര്യമോ ഒന്നുമില്ല. വേറെ ഉത്തരവാദിത്വം കൂടുതലില്ല. പാസഞ്ചർ കയറ്റം ഇറക്കുക, അതാ സ്ഥലത്ത് കൊണ്ടിറക്കുക. അറിയാത്തത്
0: പക്ഷെ ചില സമയത്ത് നമ്മൾ കാണലുണ്ട്, ഈ ബസ് ലേറ്റ് ആയി കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ
1: വഴക്കുണ്ടാവും. അത് അത് മുതലാളിമാർ പറയുന്നുണ്ടാ. മുതലാളിമാർ പറയും, നീട നോക്കുന്നു. പിന്നെ ഒന്നിന്റെ മുമ്പിൽ അഴുത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൽസ്യം കുറയില്ലേ, കൽസ്യം കുറഞ്ഞ നിങ്ങൾക്ക് ഇങ്ങനെ പൈസ കൂടി തരുവോ, അങ്ങനെയെങ്കിലും പറയും. പിന്നെ വേറെ തരത്തിൽ കൽസ്യം പത്തിയുണ്ട്. അത് കാരണം വെച്ചാൽ ഒരു 10,000 രൂപ കൽസ്യം ഡെയിലി കാണുന്നില്ലെന്ന് ചോദിച്ചോ, അതിൽ കൂടുതൽ 10,000 to 15,000 രൂപ ആയിക്കഴിഞ്ഞാൽ അതിനൊരു
0: പൈസ
1: കിട്ടും. 100 രൂപക്ക് പിന്നെ 3 രൂപയർക്കും അത് 30 രൂപയർക്കും 30 രൂപ കണ്ടക്ടർക്കും 40 രൂപ ഡ്രൈവർക്കും അങ്ങനെ കൂടുതൽ കിട്ടും.
0: ഈ ഓണം അങ്ങനെ സീസണിലും നിങ്ങൾക്ക് അങ്ങനെ അധികം
1: ഇതുണ്ടോ? അത് ബോണസ് തരും.
0: ബോണസ്
1: അധികം തരത്തില്ല. അത് ചിലപ്പോ പിന്നെ 5,000 രൂപ മുതൽ 6,000 മുതൽ 8,000 രൂപയെല്ലാം തരത്തുണ്ട്.
0: ആദ്യം
1: അവര് 12% കണക്കാക്കും. 22% 18% മുതൽ 22% വരെല്ലാം കൊടുക്കുന്ന ആൾക്കാരുണ്ട്.
0: ഹാപ്പിയാണ്,
1: ജോലി നല്ല ഹാപ്പിയാണ്, കുഴപ്പമില്ല.
0: യാത്ര നല്ല എൻജോയ്മെന്റിൽ ഒരു കാര്യം കൂടിയാണ്. യാത്ര ചെയ്യുന്നു തന്നെ. മറ്റ് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഈ ബാക്കി കിട്ടുന്ന സമയം എന്തെങ്കിലും ചെയ്യലുണ്ടോ?
1: ഇല്ല, ബാക്കി കിട്ടുന്ന സമയത്ത്
0: സമയം
1: കിട്ടലില്ല. പക്ഷെ എന്നാലും കൂടുതലായിട്ടൊന്നും വീട്ടിൽ ചെയ്യാൻ തോന്നുന്നില്ല. കയ്യില
0: പാട്ട് പാടുക, അങ്ങനെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ സിനിമ കാണുക, അങ്ങനെ എന്തെങ്കിലും?
1: സിനിമ
0: എങ്ങനത്തെ സിനിമ ഇഷ്ടം? എങ്ങനെ
1: അതിങ്ങനെ മോഹൻലാലിന്റെ സിനിമ, അങ്ങനെയുള്ള സിനിമ എല്ലാം കൂടുതൽ ഇഷ്ടം. സ്റ്റണ്ട് സിനിമയും മറ്റേ
0: ആക്ഷൻ പടങ്ങളാണ്.
1: ആക്ഷൻ പടങ്ങള്. പിന്നെ ഹാസ്യം ഉണ്ടെങ്കിൽ ഹാസ്യം കാണും. മറ്റേ ജഗതിയെ പോലെയുള്ള
0: കോമഡി സീനുകൾ,
1: കോമഡി സീനുകൾ കൂടുതൽ കാണും. ഒന്നും കുഴപ്പമില്ല.
0: അപ്പൊ ഈ കണ്ണൂർ ടാക്കീസ് എന്നൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ മായി ബന്ധപ്പെട്ടിട്ടില്ല ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾപ്പിച്ചിട്ട് അത് ഏതാ സിനിമ എന്ന് പറയാ വേണ്ടത്. കണശേട്ടൻ റെഡിയാണോ?
1: റെഡിയാണോ? പക്ഷെ അറിയും.
0: അത് കുഴപ്പമില്ല, നമുക്ക് അറിയുമെന്നുള്ള വിഷയമില്ല. ജസ്റ്റ് കേട്ട് നോക്കാം, പങ്കെടുക്കാം.
1: ഓക്കെ,
0: കേൾപ്പിക്കട്ടെ.
2: പാല് പോലുള്ള ഒരു പുഞ്ചിരി കൂകുന്ന മിനിക്കുട്ടി.

0: ഏ
1: മനുഷ്യ, താഴെ പൊക്കിപൊട്ടിതാ, നിങ്ങടെ ചങ്കു പൊട്ടിതല്ല.
0: അങ്ങനെയാ ുട്ടി എന്റെ ഹൃദയമാ പൊട്ടിയത്, എന്റെ ഹൃദയമാണ് പൊട്ടിയത്.
2: ഏതാ സിനിമ നല്ല ഐഡിയ
3: ഉണ്ടാ?
2: ഇത് ആരാന്ന് മനസ്സിലായ? ഈ പാട്ട് പാടുന്നത് ആരാ മനസ്സിലായ?
3: ഇന്ദ്രൻസ്.
2: കറക്റ്റ്, ഇന്ദ്രൻസ് ആണ് പാടുന്നത്. ഖുഷ്ബു ആയിരുന്നു നായിക, സുരേഷ് ഗോപി
3: ഉണ്ടായിരുന്നു. ഒരു ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ വേറെ ഏതാ പടത്തിന്റെ ഓർമ്മ
2: കിട്ടുന്നില്ല.
3: അത് പാട്ട് ഓർമ്മ വന്നു, എനിക്ക്
2: സീന് ഓർമ്മ വന്നു,
3: സിനിമ ഓർമ്മ കിട്ടുന്നില്ല.
2: മാനത്തെ കൊട്ടാരം.
3: മാനത്തെ കൊട്ടാരം, ഓക്കെ ഓക്കെ ഓക്കെ. അത് ആളെ പുറത്തെല്ലാം
2: കേറിയിരിക്കുന്നത്. അതില് കുറെ കവിതകളുണ്ട് ഇന്ദ്രൻസിന്റെ. ഇന്ദ്രൻസ് ആ സമയത്തെല്ലാം ഹാസ്യതാരം.
3: പിന്നെ ഹാസ്യതാരം, നല്ല ഹാസ്യതാരം.
2: ഇപ്പൊ ആണ് സീരിയസ് വേഷങ്ങളും എല്ലാം നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സിനിമകൾ ഇന്ദ്രൻസിന്റെ.
3: ഷിംബുനെ കാണാൻ മടിക്ക് പോയതല്ലേ ആരെ പുറത്ത് കയറി.

0: ഓർമ്മയില്ല. സിനിമയുടെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. കൊറേ സിനിമ കാണാനുണ്ടല്ലോ. ഇതും ഇതും കാണു. ഇതൊന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിരുന്നു.
1: ടിവിയിലെല്ലാം
0: വന്നിട്ട് ടിവിയിലെ വന്നിട്ട് കൊറേ പ്രാവശ്യം കണ്ടിരുന്നു.
1: അപ്പൊ ഏതായാലും പരിചയപ്പെടാൻ സാധിച്ചാൽ വലിയ സന്തോഷം. ഗണേശേട്ടാ സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ

ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിന് എന്തൊരു കുളിർമയാണ് അല്ലേ? കേൾക്കുന്നവരുടെ മനസ്സിന് ശാന്തതയും ആനന്ദവും പകരുന്ന ഭാവസാന്ദ്രമായ ആലാപനം, മലയാളിയുടെ സംഗീത ഗൃഹാതുരതയുടെ സ്വരം. ശാസ്ത്രീയ സംഗീതത്തിന്റെ വിശുദ്ധിയും ലളിത സംഗീതത്തിന്റെ വശ്യതയും ഒരുപോലെ സമന്വയിപ്പിച്ച സ്വരമാധുരി. അതെ, ഡോക്ടർ ബി അരുന്ധതി. ചലച്ചിത്ര പിന്നണി ഗായിക, കർണാടക സംഗീതജ്ഞ, അധ്യാപിക എന്നീ നിലകളിലെല്ലാം മലയാളിയുടെ കാതുകളിൽ തേന്മഴ പെയ്യിച്ച ബി അരുന്ധതിയുടെ സംഗീത ജീവിതത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കേൾക്കാം.

0: ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ചുറ്റുപാടിൽ നിന്ന് സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് കടന്നപ്പോഴ് ആദ്യകാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എങ്ങനെയാണ് അതിനെ ഓർക്കുന്നത്?
1: ശാസ്ത്രീയ സംഗീതത്തിൽ നിന്നും ചലച്ചിത്ര രംഗത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നെങ്കിലും ചെറുതിലെ ധാരാളം സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ലൈറ്റ് മ്യൂസിക് പാടുമായിരുന്നു. ഒരുപാട് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനിൽ പാടി പ്രൈസ് കിട്ടിയിരുന്നു. ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ സ്റ്റേറ്റ് ഫെസ്റ്റിവലിന് എനിക്ക് ലൈറ്റിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ തന്നെ ഞാൻ ലൈറ്റ് മ്യൂസിക് ഓഡിഷൻ്റായിരുന്നു, ഗാനമേളകളൊക്കെ പാടുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. രണ്ട് ഞാൻ ഒരുപോലെ കൈകാര്യം ചെയ്യുമായിരുന്നു.

0: രാക്വിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിലെ എത്ര പൂക്കാലമിനി എന്ന എസ് രമേശൻ നായരുടെ വരികൾ, അതിൽ വരികളിൽ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഞാനാക്കിയ പാട്ട്. തീർച്ചയായും അരുന്ധതി എന്ന ഗായികയെ മലയാളികൾ നെഞ്ചേറ്റിയ ഒരു പാട്ടാണിത്. എങ്ങനെ ഓർക്കുന്നു എം ജി രാധാകൃഷ്ണൻ സാറുമായിട്ടുള്ള ആ ഒരു പാട്ടോർമ്മ?
1: എത്ര പൂക്കാലം, ആ പാട്ടിന് മുമ്പ് ഞാൻ നവംബറിന്റെ നഷ്ടം, ധീൻ തരികിടത്തോം എന്ന പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയില് ബാലലോകം മുതൽക്ക് തന്നെ ഞാൻ ഓഡിഷൻഡായിട്ട് പോയി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് എം ജി രാധാകൃഷ്ണനുമായിട്ടുള്ള പരിചയം ഉണ്ടായത്. പിന്നെ ഞാൻ ലൈറ്റ് മ്യൂസിക് ഓഡിഷൻ്റെ ഒക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് ധാരാളം പാട്ടുകൾ

0: പാടിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ധാരാളം പ്രോഗ്രാംസിലും അദ്ദേഹം എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് അറിയാമായിരുന്നു. മാത്രമല്ല ക്ലാസിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതും അറിയാമായിരുന്നു. അങ്ങനെയാണ് ഈ പടത്തിൽ ഒരു ക്ലാസിക്കൽ ഒരു സോങ് വന്നപ്പോഴത്തേക്കും എന്നെ അദ്ദേഹം പാടിച്ചത്.
1: അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പാട്ടാണ് ആയിരപ്പറയിലെ യാത്രയായി വെയിലൊളി. രവീന്ദ്ര മാഷിന്റെ അസാധ്യ കമ്പോസിംഗ്, ദാസേട്ടന്റെ ഒപ്പമുള്ള പാട്ട്. റെക്കോർഡിംഗ് സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ?
0: യാത്രയായി വെയിലൊളി നല്ലൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരുപാട് പേര് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രവീന്ദ്രൻ മാഷിനോടൊപ്പം ഈ ഫിലിമിന് മുമ്പ് തന്നെ ഞാൻ ഒരു ഗാനമേള, അതല്ലാതെ ഒരു മ്യൂസിക്കൽ ഫീച്ചറോ പോലെ അങ്ങനെ ഒന്ന് രണ്ട് പ്രോഗ്രാംസിന് റെക്കോർഡിങ്ങിനും ഒക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഓണം, എൻ്റെ ഓർമ്മ ഉത്രാടപ്പൂനിലാവാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഓണം കാസറ്റിലും, അന്ന് കാസറ്റ് ആണല്ലോ, കാസറ്റിലും മാഷി എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഞാൻ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയതാണ് ചെന്നൈക്ക്. അന്ന് ജാനമ ഡേവിഡ് ഉണ്ടായിരുന്നു, വേണു നാഗവളുടെ പാഠമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ദാസേട്ടന് എത്ര ഭാവം കൊടുത്താണ് പാട്ട് പാടുന്നത്, അത് നല്ലോണം കേട്ടിട്ട് അതേമാതിരി നല്ല എക്സ്പ്രഷൻ കൊടുത്ത് പാടണം എന്ന് പറഞ്ഞിരുന്നു. രവീന്ദ്രൻ മാഷാണെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി, അതായത് ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ അത്രയും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി. ദാസേട്ടനും അന്ന് ഉണ്ടായിരുന്നു. ദാസേട്ടനും ഞാനും ഒരുമിച്ചെന്ന് വെച്ചാൽ ദാസേട്ടൻ പാടിക്കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ പാടിയത്. അപ്പോൾ അന്ന് സ്റ്റുഡിയോയിൽ ദാസേട്ടനെ കണ്ടിരുന്നു. ഭയങ്കര പേടിയായിരുന്നു പാടാൻ, പക്ഷെ എന്തായാലും അത് നന്നായിട്ട് വന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ അന്ന് തന്നെ മറ്റ് കുറച്ച് സോങ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതും ഒക്കെ പാടി. ജാനമ്മ ഡേവിഡിന്റെ കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അയ്യോ, എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അവരെ എന്ത് സുന്ദരമായിട്ടാണ് മൈക്കിന്റെ മുമ്പിൽ നിന്ന് പാടിയത്. അവരെ ഒരമ്മയെ പോലെ അത്രയും കെയർ ചെയ്തിട്ടാണ് മാഷ് കൊണ്ടുവന്നതും തിരിച്ചു കൊണ്ടാക്കിയതും ഒക്കെ. അപ്പൊ അങ്ങനെ വളരെ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാല് എന്നും മനസ്സിൽ വളരെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു.

0: ശാസ്ത്രീയ സംഗീതമാണോ അതോ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് ആണോ അറിയപ്പെടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക?
1: ചലച്ചിത്ര പിന്നണി ഗായിക എന്നതിനേക്കാളുപരി ശാസ്ത്രീയ രംഗത്ത് അങ്ങനെ ചോദിച്ചാല് അതാണോ ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചാല് അങ്ങനെയില്ല കേട്ടോ. എനിക്ക് രണ്ടും രണ്ട് തരത്തിലാണ് കാണുന്നത്. ഫിലിം സോങ്സ് പാടുന്നത് തീർച്ചയായിട്ടും എനിക്കിഷ്ടമാണ്, അത് വേറൊരു അനുഭവമാണ്. പക്ഷെ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ ഫിലിമില് കമ്പോസർ കമ്പോസ് പാടിത്തരുന്നു, അതേപോലെ പാടുന്നു, നമ്മുടെ കയ്യിൽ നിന്നൊന്നുമില്ല. നേരെ മറിച്ച് ശാസ്ത്രീയ ഒരു സംഗീതം ഒരു കച്ചേരി നടത്താൻ നല്ല ഒരു അവഗാഹം ആ മേഖലയിൽ തന്നെ വേണം. അതായത് മനോധർമ്മം ആയിട്ട് ഒരുപാട് പാടുമ്പോഴത്തേക്കും രാഗവും നിരവൽ സ്വരം എല്ലാം താളത്തിനൊത്ത് പാടത്തക്കവണ്ണം നല്ലവണ്ണം നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെ അതെല്ലാം നമ്മുടെ മനോധർമ്മമാണ്, നമ്മൾ തന്നെ സ്റ്റേജിൽ ഓൺ ദ സ്പോട്ട് കമ്പോസ് ചെയ്യുന്നതാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെയാണ്, വെറുതെ ഒരു പാട്ട് കേട്ട് പഠിച്ചത് അത് പാടുന്നത് പോലെയല്ല. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കഴിവിൻ്റെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ നമ്മുടെ പ്രാക്ടീസിൻ്റെ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ഒക്കെ ഒരു മാറ്റുരയ്ക്കൽ ആണ് ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത്. എനിക്ക് രണ്ടും

0: വളരെ ഇഷ്ടമാണ്. പക്ഷെ വ്യത്യസ്ത രീതിയിലാണ് ഞാൻ രണ്ടിനെയും കാണുന്നത്.
1: ഒരിക്കലും മറക്കാനാവാത്ത ഏറെ പാട്ടുകളാണ് ഗാനാസ്വാദകർക്ക് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പാട്ട് അത് ഏതായിരിക്കും?
0: പാടിയ പാട്ടുകളെല്ലാം നല്ല സോങ്സ് തന്നെയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല പാട്ടുകൾ ആണ്, കുറച്ചേ പാടിയിട്ടുള്ളൂ എങ്കിലും നല്ല പാട്ടുകൾ തന്നെയാണ് പാടാൻ സാധിച്ചത്. അതിൽ എല്ലാവരും എത്ര പൂക്കാലം പറയും, ഞാനും അത് എനിക്കിഷ്ടമുള്ളതാണ്. പക്ഷേ എനിക്ക് വേറൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഉത്തരത്തിലെ മഞ്ഞിൻ വിലോലമ എന്നുള്ള പാട്ട്. വിദ്യാധരൻ മാഷിൻ്റെ മ്യൂസിക്, ഒ എൻ വി സാറിൻ്റെ ലിറിക്സ്, അത് ഭയങ്കര എക്സ്പ്രഷനുള്ളൊരു പാട്ടാണ്. ഒരു ഹോണ്ടിക് ആയിട്ടുള്ളൊരു സോങ് ആണ് മഞ്ഞിൻ വിലോലമം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.

0: ആകാശവാണിയുമായിട്ട് വളരെക്കാലത്തെ ബന്ധം അരുന്ധതി മാമിനുണ്ട്. എങ്ങനെയാണ് ആകാശവാണി ഓർക്കുന്നത്?
1: ആകാശവാണിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് സെന്റൻസുകളൊന്നും പറഞ്ഞു തീരാൻ സാധിക്കില്ല. അതായത് ബാലലോകം മുതൽ ഇന്ന് വരെ എന്നെ ഞാനാക്കിയ, മറ്റേ എത്ര ഭൂക്കാലത്തിൽ പറയുന്ന മാതിരി എന്നെ ഞാനാക്കിയ വലിയൊരു എന്താ പറയുക, വലിയൊരു പ്രസ്ഥാനമാണ് ആകാശവാണി എന്ന് പറയാം. ബാലലോകം മുതൽക്ക് തന്നെ ലൈറ്റ് മ്യൂസിക്കിലും ക്ലാസിക്കൽ മ്യൂസിക്കിലും എല്ലാം ഓഡിഷൻ്റായി ടോപ്പ് ഗ്രേഡ് വരെ ക്ലാസിക്കലിലും ലൈറ്റ് മ്യൂസിക് ഗ്രേഡും ഒക്കെ എത്തി ഒരുപാട് അനവധി പ്രോഗ്രാംസ് പാടുന്നത് മാത്രമല്ല ആകാശവാണിയിൽ ഒരുപാട് പ്രോഗ്രാംസ് കേട്ട് ലളിത സംഗീത പാഠം, ശാസ്ത്രീയ സംഗീത പാഠം ഒക്കെ ചെറുപ്പത്തിലേ കേട്ട് ധാരാളം കച്ചേരികൾ കേട്ട് ധാരാളം ഫിലിം സോങ്സ്. ഇത് മാത്രമല്ല മറ്റ് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കേട്ട് അനവധി പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് നമ്മുടെ ഒരു സന്തത സഹചാരി അതാണ് ആകാശവാണി. ആകാശവാണിയിൽ കൂടെ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പണ്ടൊക്കെ ദക്ഷിണ മേഖല സംഗീത കച്ചേരി അതിനേക്കാളും നാഷണൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരുന്ന് കേൾക്കുമായിരുന്നു. അത് രാത്രിയൊക്കെ ഇരുന്നത് കേൾക്കുമായിരുന്നു. പിന്നീട് എനിക്ക് അതൊക്കെ പാടാൻ പറ്റി എന്നുള്ളത് വലിയ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും റേഡിയോ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പാട്ടുകൾ കേൾക്കാം, നമ്മുടെ ജോലി നടക്കും. ടി വി ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മുൻപേ പോയിരുന്ന് കണ്ടാലേ, അത് വിഷ്വൽ ഒരു മീഡിയ ആയത് കാരണം അത് സമയം മെനക്കെടുത്തി അതിൽ ടി വിയുടെ മുമ്പേ പോയി ചെറുതിരുന്ന് കണ്ടാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് മറ്റ് അതല്ല, നമ്മുടെ കൂടെ പിന്നെ റേഡിയോ ഉണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്തിട്ടും അത് നമുക്ക് കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പാട്ടുകൾ കേൾക്കാനും സാധിക്കും. അത് ആകാശവാണി ചില്ലറയല്ല, ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള ഒരു ഒരു പുരോഗതി. അത് കുറച്ച് വാക്കിൽ പറയാൻ സാധിക്കില്ല. ആകാശവാണിയെ കുറിച്ച് ഒന്നുകൂടെ എടുത്തു പറയാനുള്ളത് ഈ റേഡിയോ സംഗീത സമ്മേളനം, അത് ഞാൻ ചെറുപ്പത്തിലെ തന്നെ കേൾക്കുമായിരുന്നു. ഇപ്പം രാത്രിയൊക്കെ ആണെങ്കിലും ഇത് പ്രക്ഷേപണം ചെയ്യുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും ഒക്കെ രാത്രി എത്ര നേരമാണെങ്കിലും രാത്രി 12 മണിയൊക്കെ ആണെങ്കിലും ഇരുന്ന് കേൾക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് പാടാൻ സാധിക്കണമെന്നൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ എനിക്കും അങ്ങനെ പാടാൻ സാധിച്ചു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമുള്ള ഒന്നാണ്.

0: റെക്കോർഡിംഗ് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, മറക്കാനാവാത്ത അനുഭവങ്ങൾ. അത്തരത്തില് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു റെക്കോർഡിംഗ് സമയം നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ?
1: റെക്കോർഡിംഗ് സമയത്ത് ഒരു പ്രത്യേക അനുഭവം തോന്നിയ ഒന്ന്, അത് മലയാളത്തെക്കാളും തമിഴിലെ ഒരു സോങ്ങിന്റെ റെക്കോർഡിംഗാണ്. താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് ഭാരതി രാജയുടെ ഫിലിമാണ്, എ ആർ റഹ്മാന്റെ മ്യൂസിക്. അന്നൊക്കെ എ ആർ റഹ്മാന്റെ ഓഫീസിൽ ഞാനിങ്ങനെ കാസറ്റ് കൊടുത്തു, നല്ലാതെ വേറെ നമുക്ക് അവിടെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. കുറെ നാള് കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ രാത്രി ഒരു സോങ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാത്രിയായപ്പോൾ സ്റ്റുഡിയോയിൽ പോയി അവിടെ പാട്ട് പഠിച്ചു കുറച്ച് നേരം. എനിക്ക് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രാത്രി ഒരുപാട് നേരമായി, അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെയും കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് സ്റ്റുഡിയോയിൽ പാടാൻ എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ, റഹ്മാൻ സാർ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട്, ഞാൻ പഠിച്ച പാട്ടിൻ്റെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പാടിപ്പിച്ചു. അപ്പോൾ അത് റെക്കോർഡിംഗ് ആണെന്ന് പോലും എനിക്ക് തോന്നിയില്ല. വളരെ സോഫ്റ്റായിട്ട്, വളരെ സാധാരണ പോലെയാണ് പാടിച്ചത്. അപ്പോൾ ഇങ്ങനെ പിന്നെ മുകളിൽ പാടുമ്പോൾ കുറച്ചുകൂടെ മോഡുലേറ്റ് ചെയ്ത് പാടണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് താഴെ പാടണമെന്ന് പറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിനനുസരിച്ച് അത്രയും ഭാഗങ്ങൾ മാത്രം ഞാൻ പാടിയെന്നല്ലാതെ അതൊരു റെക്കോർഡിംഗ് ആയിട്ട് പോലും എനിക്ക് തോന്നിയില്ല. എനിക്കെന്തോ ഒരു അവിടെയൊക്കെ ഒന്നാമത് നമ്മളൊക്കെ അവിടെ എത്തിപ്പെടുമോ എന്ന് തന്നെ സംശയിച്ചിരുന്ന ഒരു സമയം. ആ ഒരു എക്സ്ട്രസി ആണോ, ഒരു അത്ഭുതമാണോ, എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു. അപ്പൊ എന്തായാലും പറഞ്ഞതുപോലെയൊക്കെ പാടി. പക്ഷേ അത് എങ്ങനെ, ആ പാട്ട് എങ്ങനെയുണ്ടാകുന്നോ എങ്ങനെ വരുന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം അതിന്റെ കാസറ്റ് ഇറങ്ങിയപ്പോഴാണ് ഓ ഇങ്ങനെയാണല്ലേ, അതിന് രണ്ട് മൂന്ന് ലെയറൊക്കെ പാടി, ഫോണിലും താഴെയൊക്കെ പാടി. അത് ഞാൻ ചിന്തിച്ചതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല. എന്താ എൻ്റെ സന്തോഷം എനിക്ക് പറയാനറിയില്ല. അത് ഭയങ്കര ഒരു അനുഭൂതി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഒരു ഇതായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.

0: ഇതൊക്കെയാണ് പുതിയ പ്ലാനുകൾ. അതുപോലെ തന്നെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ സംഗീതത്തിന്റെ പിന്നണിയിൽ തന്നെയാണോ അവരും?
1: പുതിയ പ്രോജക്ടുകൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്ത ശേഷം ഞങ്ങളുടെ തിരുവനന്തപുരം വിമൻസ് കോളേജ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആൽബമിൽ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട് ധ്വനി എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞങ്ങൾ കുറെ ഒരുപാട് ഒരു തീമാറ്റിക് ആയിട്ട് ഉള്ള കുറെ കൃതികൾ എടുത്തിട്ട് ഞങ്ങൾ അത് പഠിച്ച് പല പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്, ക്ലാസ്സസ് നടത്തുന്നുണ്ട്, പിന്നെ മറ്റു പല റെക്കോർഡിങ്സും ഉണ്ട്. പിന്നെ ഫിലിമിൽ ഇടയ്ക്ക് പാടിയിരുന്നു. മോണോ ആക്ട് എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ ഒരു ഡോക്യുമെന്ററി ഫിലിം, അതിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ റെക്കോർഡിങ്സ് ഡിവോഷണൽ എല്ലാമായിട്ട് പോകുന്നു. ഫുള്ളി റിട്ടയർമെന്റിന് ശേഷം ഫുള്ളി മ്യൂസിക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത്. മൂത്ത മോള് ചാരു ഹരിഹരൻ, മോൻ രണ്ടാമത് ശ്രീകാന്ത് ഹരിഹരൻ. രണ്ടുപേരും മ്യൂസിക് ഫീൽഡിലാണ്, ചെന്നൈയിലാണ്. ചാരു പെർക്കഷൻ കൊന്നക്കോല് മ്യൂസിക് കമ്പോസിങ് പാട്ട് എല്ലാം ഉണ്ട്. മോനാണെങ്കിൽ പിന്നെ വിജയ് സൂപ്പർ സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നപ്പോൾ ഫൈനൽ ഫൈവിൽ വന്നപ്പോൾ എ ആർ റഹ്മാൻ സെലക്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ട് ആദ്യമായിട്ട് ബിഗിൽ

പഠിത്തത്തിൽ പാഠിയുടെ വായന ഏൽക്കരുത്. പിന്നെ ഇപ്പോൾ അനവധി ഫിലിമിൽ തമിഴിലും മലയാളത്തിലുമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. അവൻ തന്നെ ഡി എൻ എ എന്ന് പറഞ്ഞൊരു ഫിലിമിന് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ എ ആർ റഹ്മാൻ്റെ സ്റ്റുഡിയോയിലും റെക്കോർഡിങ്ങിലുമൊക്കെ വർക്ക് ചെയ്യാൻ പോകാറുണ്ട്. അങ്ങനെ രണ്ടുപേരും ഫുള്ളി മ്യൂസിക് ഫീൽഡിലാണ്. മോള് ഈ ഇടയ്ക്ക് കീരവാണി സാറിൻ്റെ കൂടെയൊക്കെ യു എസ് ടൂറുകളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് തൃപ്തരായിട്ട് മ്യൂസിക് ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹസ്ബൻഡ് ആണ് ഞങ്ങളുടെ എല്ലാത്തിനും സപ്പോർട്ട്. പേര് ഹരിഹരൻ എന്നാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പിന്നെ വർക്ക് ചെയ്ത് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ കലകളും ഇഷ്ടമാണ്. ഞങ്ങൾ വളരെ ഞങ്ങളെ മൂന്ന് പേരെയും എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് അദ്ദേഹം ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയിലാണ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ശക്തിയിലാണ് ഞങ്ങൾ മൂന്ന് പേരും ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നത്.

0: അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ പോലുള്ള അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് ഇങ്ങനെ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്.
1: അടിമുടി ഫൺ മൂമെന്റ്സുമായി നിവിൻ പോളിയും മമിത ബൈജുവും നിൽക്കുന്ന ബെർലിനും കുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലെത്തി. ശ്രദ്ധേയ സിനിമകളിലൂടെ മലയാളത്തിലെ ഹിറ്റ് സംവിധായകരുടെ നിരയിലേക്ക് ഉയർന്ന ഗിരീഷ് ഏടിയാണ് സിനിമയുടെ സംവിധായകൻ. ഭാവന സ്റ്റുഡിയോസും നിവിൻ പോളിയും ആദ്യമായി ഒരുമിച്ചപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ മികച്ച സിനിമയാണ് ലഭിച്ചിരിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസ് ഒരുക്കുന്ന ആറാമത്തെ ചിത്രമാണിത്. സൂപ്പർ ഹിറ്റായ പ്രേമലിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ബത്ലഹേം കുടുംബ യൂണിറ്റിന് ഉണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗിരീഷ് ഏഴിയും കിരൺ ജോസിയും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാമോഹൻ, ഷമീർ ഖാൻ, ശരിന്ദ, പാർവതി അയ്യപ്പദാസ്, മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങി വലിയൊരു താരനിര തന്നെയാണ് ചിത്രത്തിലുള്ളത്. ചാലക്കുടി, പൊള്ളാച്ചി, ഗോവ, ഹൈദരാബാദ്, കുട്ടിക്കാനം എന്നീ ലൊക്കേഷനുകളിലായി 100+ ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത്.
2: പക്ഷെ അതൊന്നും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു.

0: ഒരിക്കലും നിങ്ങളുടെ ഭാഷ
1: ഛായാഗ്രഹണം അജ്മൽ സാബു, സംഗീത സംവിധാനം വിഷ്ണു വിജയ്, എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്, ഗാനരചന വിനായക് ശശികുമാർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബെനി കട്ടപ്പന ജോസ് വിജയ്, പ്രൊഡക്ഷൻ കൺട്രോളർ റിച്ചാർഡ്, ആർട്ട് ഡയറക്ടർ ആഷ് എസ്, കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ, മേക്കപ്പ് റോണ സേവ്യർ, സംഘടനം ആക്ഷൻ സന്തോഷ്. ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തിയ ഈ റൊമാന്റിക് കോമഡി ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി പ്രദർശനം തുടരുകയാണ്.
0: ഈ പൈലറ്റ് നടത്തി ഞങ്ങളുടെ സിഗ്നൽ നോക്കുക.

0: കോമാര സ്റ്റേഷനിലെ 174 നമ്പർ അറിയാമല്ലേ?
1: അതെ സർ.
0: ഇവിടെ അതിനാ ഫയൽ എടുത്ത് നോക്കിയാ പോലെ.
1: സാർ ഫയൽ തുടങ്ങാൻ പേടിയ.
0: ഇവിടെ ഒരു കേസിൽ ആദ്യം അന്വേഷിക്കുന്നത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല.
2: കുഞ്ചാക്കോബോബനെ നായകനാക്കി മലയാളത്തിലെ പ്രശസ്ത എഡിറ്റർ കിരൺ ദാസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉന്മാദം. ലിജോമോളാണ് ഈ സിനിമയിലെ നായിക. സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, കോട്ടയം നസീർ, ജിജു രാജഗോപാൽ, അരുൺ ചെറുകാവിൽ, കൃഷ്ണപ്രഭ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സെപ്റ്റംബർ 4 സ്ട്രീമിംഗ് ആരംഭിക്കുക.
3: ഇതൊരു പഞ്ചരമയാണ്.

0: Song of the Week。
1: അന്ന എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി ഔസേപ്പച്ചൻ ഒരുക്കി. ഇപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും സൂപ്പർ ഹിറ്റായ ഗാനം. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്ര

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏതു ചിത്രത്തിലേതാണ്? ചോദ്യമിതാ ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം ബേബി സ്മിത, ഷെനി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കൃഷ്ണകുമാർ കുന്നത്തും റീറ്റയും പാടിയത്.

ഈ ഗാനം കെ കെയും റീറ്റയും പാടിയത്. ചിത്രം കാവലൻ. ഇനി ഗജനി എന്ന ചിത്രത്തിലെ ഗാനം, പാടിയവർ ജാവേദ് അലി, സോനു നിഗം.

0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കോൽക്കളി. അവതരണം കെ വി കുഞ്ഞിക്കണ്ണനും സംഘവും.
1: ചേലോടേറ്റം വിളങ്ങും കളഭുവിമലേ മോതിരം പൊന്നുമാല ചേർത്തിട്ടുല്ലാസമോടിക്കളിയതിൽ വിലസാൻ ബാലകൃഷ്ണ തൊഴുന്നേൻ.

0: കെ വി കുഞ്ഞിക്കണ്ണനും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
2: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എം ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
7: ഓഫർ കണ്ടിട്ട്
6: ഡിസ്കൗണ്ട് ഉണ്ടോ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
10: ആ പറയൂ.
9: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
10: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
9: എങ്ങനെ ചെയ്യേണ്ടത്?
10: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
9: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
10: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
9: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
10: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
9: RBI പറയുന്നു,
10: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
11: 30 കോടി രൂപയുടെ
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
13: ചിരവേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
14: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
16: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
17: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
18: അതെങ്ങനെ?
17: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
19: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
20: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
21: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
22: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
23: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
22: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
23: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
22: ഏറ്റവും പുതിയ റിലീസുകൾ,
23: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
22: നമുക്ക് ആസ്വദിക്കാം
23: കണ്ണൂർ ടാക്കീസിലൂടെ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.

0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. എന്ത്, ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
8: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
7: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
8: RBI പറയുന്നു, സ്മാർട്ട്
7: ആകൂലാകൂ.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
10: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
11: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
12: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
11: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
13: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
13: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
14: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. പാടിയത് കാവാലം സതീഷ് കുമാർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം, FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലിക് സമ്മാനിച്ചു. ബഹിരാകാശത്തിലെത്താൻ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ ഒരുമിച്ച് കൊണ്ടുവരികയാണെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. നേപ്പാളിൽ പ്രളയത്തിൽ

മരണം 768 ആയി. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള നാലാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ.

കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാം. വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനി സ്പെയിനിനെ നേരിടും. എഫും പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 8:58. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. പാടിയത് യേശുദാസും സംഘവും. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം ജോൺസൺ.

യേശുദാസും സംഘവും പാടിയ ഗാനമാണിത്. ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:35 കേൾക്കാം.

0: fields like the space industry. He also praised groundbreaking grassroots innovation in agriculture and digital technology. The death toll from flash floods in Nepal has risen to 768 today, with more bodies being recovered. Over 2,500 people are still missing following the disaster. The Nepal government has issued fresh alert for flood in Bhote Koshi River and urged residents living along the river in Rasuwa, Nuwakot and Dharding districts to remain cautious. External Affairs Ministry spokesperson Randhir Jaiswal said 108 Indian nationals have been rescued so far in the Himalayan region. The World Health Organization has released $150,000 for Nepal to support urgent health and other needs of communities impacted by the devastating flash floods. In women's cricket, India will take on Thailand in a group stage match of 2020 Asia Cup at Dubai today. The match will begin at 8:30 p.m. Indian Standard Time. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ലക്ഷദ്വീപ് വൃത്താന്തം.
2: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
3: കേന്ദ്ര മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വകുപ്പ് മന്ത്രി ശ്രീ ജിത്തൻ റാം മാഞ്ചി കഴിഞ്ഞ വാരം ലക്ഷദ്വീപിൽ രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇറങ്ങിയ കേന്ദ്രമന്ത്രിയെ കലക്ടർ ശിവം ചന്ദ്രയും തുടർന്ന് കവരത്തുദ്വീപിൽ സെക്രട്ടറി അവനീഷ് കുമാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കവരത്തി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. KVIC, NSIC, കോയർ ബോർഡ്, MSME എന്നീ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി യോഗത്തിൽ ചർച്ച നടത്തി. ലക്ഷദ്വീപിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസനം, സംരംഭകത്വ പ്രോത്സാഹനം, തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ MSME പദ്ധതികളുടെ ദ്വീപുകളിലെ പ്രവർത്തനങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISRO ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബഹിരാകാശ ശില്പശാല കവരത്തുദ്വീപിൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ ശില്പശാലയിൽ പങ്കെടുത്തു. VSSC പ്രൊജക്ട് ഡയറക്ടർ SR ബിജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഡയറക്ടർ മുകുന്ദ് വല്ലഭ് ജോഷി അധ്യക്ഷനായി. IISU ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രാജീവ് സിൻഹ, വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ MBharani, USSC ഗ്രൂപ്പ് ഡയറക്ടർ IH ഷാനവാസ്, VSSC മെമ്പർ സെക്രട്ടറി ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ P പൂക്കോയ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. കവരത്തുദ്വീപിലെ സർക്കാർ സ്കൂളുകളിലെയും കേന്ദ്രീയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ നേരിട്ട് ശില്പശാലയിൽ പങ്കെടുത്തു. ISRO മാർഗനിർദ്ദേശങ്ങളോടെ ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിൽ സ്പേസ് മ്യൂസിയം സ്ഥാപിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പ്രൊജക്ട് ഡയറക്ടർ SR ബിജു ദൂരദർശൻ ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ലക്ഷദ്വീപിലെ കടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ISRO ബഹിരാകാശ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ ആരംഭിച്ച പരിപാടികൾ കവരത്തി ഖാസി EP സൈദലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദ്വീപുകളിലും മദ്രസ കമ്മിറ്റികളുടെയും ഖാസിമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയുള്ള വിളംബര ജാഥകളും വിപുലമായ അന്നദാന ചടങ്ങുകളും നടന്നു. അറബി മാസം റബിയുൽ അവൽ പിറന്നതു മുതൽ 12 ദിവസങ്ങളിലായി ഭക്തിസാന്ദ്രമായ സദസ്സുകളാണ് ഓരോ ദ്വീപുകളിലും അരങ്ങേറിയത്. പരിസര പ്രദേശങ്ങൾ ശുചീകരിച്ചു, തെരുവീതികൾ വർണ്ണാഭമായ വിളക്കുകളും കൂറ്റൻ കവാടങ്ങൾ കൊണ്ടലങ്കരിച്ചും പള്ളികളിലും മദർസകളിലും മൗലൂദ് പാരായണത്തിനായി നൂറുകണക്കിന് ആളുകളും പങ്കെടുത്തുകൊണ്ടാണ് ലക്ഷദ്വീപ് നിവാസികൾ നബിദിന മാസം കൊണ്ടാടിയത്. അന്ത്രോത്ത് ദ്വീപിൽ വീടുകൾ തോറും കയറിയിറങ്ങി നടത്തി വരാറുള്ള നബിദിന ജാഥകൾ ഇത്തവണയും ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്ത പ്രഭാഷണം, നബി കീർത്തനം തുടങ്ങിയ മത്സര പരിപാടികളും നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ദ്വീപുകളിലെ വിവിധ വേദികളിലായി സംഘടിപ്പിച്ചു. ഭൂമിശാസ്ത്രപരമായ വേർതിരിവുകൾക്കപ്പുറം മനസ്സുകൊണ്ട് പൂർണ്ണമായും മലയാളികളായ ലക്ഷദ്വീപ് നിവാസികളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊപ്പം ഓണാഘോഷങ്ങളിൽ പങ്കുചേർന്നു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് മഹാബലിയായ ഐമൻ ആഖിബ് ജമാനോടൊപ്പം പ്രിൻസിപ്പൽ സദാനന്ദ് യാദവ് ദ്വീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. തുടർന്ന് നിറഞ്ഞ ഹർഷാരവങ്ങളോടെ കുഞ്ഞു വിദ്യാർത്ഥികൾ സ്കൂൾ

0: ത്തിൽ അരങ്ങേറിയ വിവിധ കലാകായിക മത്സരങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു. കൂട്ടുകാരോടൊപ്പം ഫാഷൻ ഷോയിൽ അണിഞ്ഞൊരുങ്ങിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി തൃഷയെ സ്കൂൾ സമൂഹം നിറഞ്ഞ സ്നേഹത്തോടെയും ലാളനയോടെയുമാണ് വരവേറ്റത്. ഓണപ്പാട്ട്, കസേരക്കളി, പൊട്ടുതൊടൽ, വടംവലി തുടങ്ങി വിവിധ മത്സര ഇനങ്ങളുമായി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഓണാഘോഷങ്ങളുടെ ഗൃഹാതുര സ്മരണങ്ങൾ വീണ്ടെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേരാൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാരവും കുടുംബസമേതം പ്രിൻസിപ്പൽ മേഴ്സി റസലിൻ പ്രഭ ഉൾപ്പെടുന്നവരോടൊപ്പം പങ്കുചേർന്നു. വർഷകാലത്ത് വൻകരയിൽ നിന്നും പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ദ്വീപുകളിലേക്ക് എത്തിക്കാൻ നിരവധി പരിമിതികൾ നേരിടുന്ന സാഹചര്യത്തിലും ലക്ഷദ്വീപ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് തയ്യാറാക്കിയ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കാൻ കഴിഞ്ഞത് വലിയ സംതൃപ്തിയാണെന്ന് സംഘാടകർ പറഞ്ഞു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 11 ചലച്ചിത്രഗാനങ്ങൾ, 8 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്ത പ്രതിമാസ റേഡിയോ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്, 10 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ ജി രാഘവേന്ദ്ര പ്രസാദിന്റെ വയലിൻ കച്ചേരി, 11 ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പ്രകാശൻ മാസ്റ്റർ. 6 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ഒരു തൈ നടുമ്പോൾ ഒ എൻ വി കുറുപ്പിന്റെ കവിത, ആലാപനം കാവാലം ശ്രീകുമാർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, തലശ്ശേരി കോടിയേരി മലബാർ ക്യാൻസർ സെന്റർ സംഘടിപ്പിച്ച അമൃതം 2026 അതിജീവനത്തിന്റെ ആഘോഷം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ വായനയുടെ വാതായനങ്ങളിൽ, സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു കവിയും പത്രപ്രവർത്തകനുമായ OP സുരേഷ്. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി, 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ, 9 ചലച്ചിത്രഗാനങ്ങൾ, 10 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 11 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 കാളിയാട്ടം ഭവാനി പ്രേംനാഥും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമം ആയുർവേദ വിഭാഗം ഡോക്ടർ കെ അനുപ്രിയ സംസാരിക്കുന്നു, 1 ചലച്ചിത്രഗാനങ്ങൾ, 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം, 2:30 ഗൃഹരശ്മി കുടുംബത്തിന് ഒരു കൂട്ട്, വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ, 5:15 തായമ്പക PV രാമകൃഷ്ണ മാരാരും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി സമ്മിശ്ര കൃഷിയിൽ വിള സമൃദ്ധിയൊരുക്കി കാസർഗോഡ് കള്ളാർ മണിക്കല്ല സ്വദേശി ബേബിച്ചൻ 5 കണ്ടെത്തിൽ, 7:20 കമ്പോള വില നിലവാരം, 7:35 FM ഹെൽത്ത് പ്ലസ്, 8 കിളിക്കൂട്ടം ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദി ഇരിവേരി അവതരിപ്പിക്കുന്ന പരിപാടി രണ്ടാം ഭാഗം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകൾ

യുടെ റിപ്പോർട്ട്. 10 മണിക്ക് സംഗീത കച്ചേരി, 10:30 ചിത്രീകരണം, 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: लगे। मध्यनेपाले आकस्मिक जलप्रलयेन मृतानां संख्या समेध्य अष्टषष्ट्युत्तर सप्तशतं संवृत्ता। अद्यापि मृतवपुंसि सम्प्राप्यन्ते। अस्यां घटनायां सार्धद्विसहस्र जनाः विलुप्ताः सन्ति। संकटस्य पञ्चमे दिने साहाय्योद्धार कर्मचारिणः द्रुतगत्या विलुप्तानां अन्वेषणाय कार्यं कुर्वन्ति। महिलानां एशिया चषक विंशति प्रतिविंशति क्रिकेट चषक श्रृंखलायां अद्य भारतीय महिला दलं थाईलैंड दलेन सह क्रीडिष्यति। इयं स्पर्धा दुबई नगरे भविष्यति। भारतीय समयानुसारेण रात्रौ सार्धाष्टवादने स्पर्धा आरप्स्यते। दलनायिकायाः हरमनप्रीत कौर इत्यस्याः नेतृत्वे भारतं प्रतियोगितायां स्वस्य अभियानस्य आरम्भं करिष्यति। इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി,
2: ഫീസ് നോക്ക്.
4: എന്തുണ്ട് വിശേഷം? എന്തുപറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: ആർബിഐ പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. നഗരവീഥികളിൽ ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷകം. ഘോഷയാത്ര ആസ്വദിക്കാൻ ഉച്ചയോടെ തന്നെ ജനങ്ങൾ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരുന്നു. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. നാടൻ കലകളും തനത് രൂപങ്ങളും ഉൾപ്പെടെ 99 കലാരൂപങ്ങളും

0: ഘോഷയാത്രയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരുടേത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്.
1: ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശക്കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. No other state in this country is being called as the God's own country. That is Kerala, that we all are proud of it.
1: മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, റോജി എം ജോൺ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പമ്പയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മത്സരവള്ളംകളി അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു കഴിഞ്ഞു. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബി ബാച്ചിന്റെ മത്സരവള്ളംകളിയും പിന്നീട് എ ബാച്ചിന്റെ മത്സരവള്ളംകളിയുമാണ് പൂർത്തിയായിട്ടുള്ളത്. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1500 മീറ്റർ ദൂരത്തിലാണ് വള്ളംകളി നടക്കുന്നത്. വേഗതയ്ക്കൊപ്പം വള്ളപ്പാട്ടും വസ്ത്രധാരണവും ഒക്കെ മത്സരവിജയികളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.
1: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം കേരളകൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്യദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണം അദ്ദേഹം നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 ഭാഗമായ കർമ്മ പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിന് രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
4: നശാമുക്ത ഭാരത് പവർഫുൾ സ്ലോഗൻ ബാ സക്തേ യംഗ് മ്യൂസിഷ്യൻസ് ഐസെ സോങ്സ് ബാ സക്തേ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡൻസ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലെ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹമാരേ ദേശ് മേ ബെഹ്തരീൻ കണ്ടെന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടെന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
1: 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ ബഹിരാകാശം വരെ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പിഎം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പുതിയ ശക്തി പകരുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നാടിന്റെ മുഖഛായ തന്നെ ഇതിലൂടെ മാറ്റാനാകുമെന്നും വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലി പുരസ്കാരമാണ് താഷ്കന്റിൽ നടന്ന ചടങ്ങിൽ ഉസ്ബെക് പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവ് സമ്മാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഖനനം, ആയുർവേദം, വിനോദസഞ്ചാരം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചയും നടത്തി. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും അടക്കം കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ സിറാം സാംബശിവറാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ ബാറുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 ആയി. 2500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിന്റെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് പോയ 19 മലയാളികൾ ഉൾപ്പെടുന്ന 23 അംഗ സംഘം ഇന്നലെ രാത്രിയോടെ കാഠ്മണ്ഡുവിലെത്തിയതായി നോർക്ക അറിയിച്ചു. കൈലാസ ദർശനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ 6 അംഗ സംഘവും ഇന്ന് വൈകുന്നേരത്തോടെ

0: കാഠ്മണ്ഡുവിലെത്തും. കാഠ്മണ്ഡുവിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 44 പേരടങ്ങുന്ന മറ്റൊരു സംഘം നാളെ രാവിലെ കോഴിക്കോട് മടങ്ങിയെത്തും. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട 52 പേരും 45 പേരും സുരക്ഷിതരാണ്. 7 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ എംപി തൂഫാൻ വാരിയർ ഡിക്ലറേഷനും എം കെ രാഘവൻ എംപി തൂഫാൻ ബാഡ്ജ് വിതരണവും നിർവഹിക്കും. പത്മശ്രീ മീനാക്ഷി അമ്മ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തൂഫാൻ ബാഡ്ജ് സ്വീകരിക്കും. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം 5 ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് മൻ കി ബാത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് ആരംഭിച്ചത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്നാദ്യം പരാമർശിച്ചത്. മുംബൈയിലുള്ള കൃഷ്ണ ശേഷാദ്രിയാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോളരാജവംശം, പല്ലവ രാജവംശം, കശ്മീരിലെ കർക്കോട്ട രാജവംശം തുടങ്ങി രാജ്യത്ത് നിലനിന്നിരുന്ന മഹത്തായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെബ്സൈറ്റ് അറിവ് പകരുന്നു. കൃഷ്ണ ശേഷാദ്രിക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനും ചരിത്രത്തെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനുമാണ് കൃഷ്ണ ശേഷാദ്രി ലക്ഷ്യമിട്ടത്. കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് എന്ന പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം നടക്കുകയാണെന്നും ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഈ ദൌത്യത്തിന്റെ ഭാഗമാകുകയാണ്. രാജ്യത്തെ യുവാക്കളുടെ ആരോഗ്യം, അവരുടെ സന്തോഷം, ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: നശാ മുക്ത യുവാ ഫോർ വികസിത് ഭാരത് ഈ അഭിയാൻ ഈ സമയം പൂരെ ദേശ് തേജി ആകെ ബഡ്രഹാ ഇസ്കാ ലക്ഷ്യ ബിൽക്കുൾ സാഫ് ഹൈ. നശാ മുക്ത യുവാ, ഡ്രഗ് ഫ്രീ ഇന്ത്യ. ബഹുത് സാരേ ലോഗ് വിശേഷകർ ഹമാരേ യുവാ ബഹുത് ബഡി സംഖ്യമേ ഇസ്കാ ഹിസ്സ ബൻ രഹേ. ആഖിർ യഹ് ഭാരത് കേ യുവാവോ കേ ഹെൽത്ത്, ഉൻകേ ഹാപ്പിനെസ് ഔർ ഉജ്ജ്വല ഭവിഷ്യ കേ ലിയേ ഹി ഹമാരാ സാമൂഹിക സങ്കൽപ്പ ഹൈ.
1: ലഹരി അടിമത്തം ഒരാളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ലഹരിക്കെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടതായും ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന ഭീതി സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനവും ദേശീയ ബഹിരാകാശ ദിനവും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്നു. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കി. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതും

0: ഈ വർഷത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ലെന്നും ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻ പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയരുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ഗഹനമാകുന്നതായും അറിയിച്ചു.
1: സൂര്യപഥ് തിരംഗയുടെ ജരിയെ ഹമാര തിരംഗ ദുനിയ ഭർക്കി എക് അനോഖി യാത്ര പർ നിക്കല. ഫിജിക്ക് സുവാമെ സൂരജ് കി പെഹലി കിരണക്ക് സാത്ത് തിരംഗ ഫഹരായ ഗയ. ഇസ്കെ ബാദ് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഓർ ഫിർ അമേരിക്ക സാൻ ഫ്രാൻസിസ്കോ തക് തിരംഗ ലഹരാത്ത ഗയ.
0: രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പി എം സ്വാനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണെന്നും അദ്ദേഹം അറിയിച്ചു. പി എം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പിഎം സ്വനിധി യോജനയ്ക്ക് ലാഭാർത്ഥിയോ കരീബ് 46% മഹിളയെ ഹൈ യാനി ദേശ്ഭർ മേ ലഗ്ഭഗ് 35 ലാഖ് മഹിളയെ ഇസ് യോജന സെ ജുഡ്കർ അപ്നെ കാരോബാർ കോ ആഗെ ബഢാ രഹി ഹൈ. ജബ് ഏക് മഹിള കാ കാരോബാർ ബഢ്താ ഹൈ തോ ഉസ്കെ സാത്ത് പൂരെ പരിവാർ കാ ഭവിഷ്യ ആഗെ ബഢ്താ ഹൈ ഓർ മഹിള കെ ഭീതർ ആത്മവിശ്വാസ് ഓർ മജ്ബൂത് ഹോതാ ഹൈ.
0: ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റരൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: സ്വച്ഛതാ കി എക് ബഹുത് ബഡി ഖൂബി ഹോതി ജബ് കിസി ജഗഹ കോ സ്വച്ഛ രഖ്നേ കാ സങ്കൽപ്പ് വഹാ കെ ലോഗോ കാ അപ്നാ സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹീ രഹതാ. ഇസ്സേ ഉസ് ജഗഹ കി പൂരി പഹചാൻ ഹീ ബദൽ ജാതി ഹൈ. ദേശ് കെ അലഗ് അലഗ് ഹിസ്സോ മേ സ്വച്ഛതാ കെ ലിയേ ഐസേ പ്രയാസ് ഹമേ നിരന്തർ പ്രേരണാ ദേതേ ഹൈ.
0: രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഉപഗ്രഹ സാങ്കേതിക വിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: ആജ് ഹമാരി ബേട്ടിയോ കെ സപ്നോ കി ഉഡാൻ ധർത്തി സെ നികൽകർ അന്തരിക്ഷ തക് പഹുഞ്ച് രഹി ഹൈ ഓർ ആപ്കോ യേ ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലി ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് രഹാ ഹൈ. ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തിസാറ്റ്.
0: രാജ്യത്ത് 23-ന് ആരംഭിച്ച മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ പൂർണ്ണ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു ഉപഗ്രഹം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ചാളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തേൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്കും അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വരദരാജനെയും തമിഴ്നാട്ടിലെ ചന്ദ്രശേഖറിനെയും കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ന് നിരവധി പേർ അവോക്കാഡോ കൃഷിയിലേക്ക് കടന്നുവരുന്നതായും അറിയിച്ചു. സെപ്റ്റംബറിൽ ജന്മാഷ്ടമിയും വിശ്വകർമ്മപൂജയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദീപാവലിയും ആഘോഷിക്കാനിരിക്കെ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ തന്നെ വീടുകളിലേക്ക് വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് മൻ കി ബാത്തിലേക്ക് എഴുതാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
2: വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പ്രതീക്ഷ കൈവിടരുത്. ഓരോ പുലരിയും പുതിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്ന സത്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. പതിവ് പോലെ ഇന്നാദ്യം ഒരു ചോദ്യമാണ്. IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ അവസാനം ഇതിന്റെ ഉത്തരം പറയാം. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോഷകത്തോട്ടത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാല്, നമ്മുടെ ന്യൂട്രിയൻ റിക്വയർമെന്റ് പെർ ഡേ എന്തുവാണ് ശുപാർശ?
3: ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് അഡൽട്ടിന് ഒരു ദിവസം 300 മുതൽ 350 ഗ്രാം ആണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പൊ അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം. ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മൾ ഒരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം, അല്ലെങ്കിൽ ശുപാർശ പ്രകാരം. അതെ. അപ്പൊ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷി വകുപ്പായാലും കാർഷിക സർവകലാശാലയായാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
2: മേഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ.
4: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുത്തമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് AC ജോസഫ് ആണ്.
2: ഹാ മേഴ്സി മേഡം, ചോദിച്ചോളൂ. സുഷ മേഡം നമ്മളിപ്പോ ഉണ്ട്.
3: മേഡം നമസ്കാരം.
4: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ട് എന്റെ വീട്ടില്. രണ്ട് തരത്തിൽ ചെയ്യുന്നത്, ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലെല്ലാം ഇട്ട് അതൊരു വളമാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് അതൊരു വളമാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. എനിക്കപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് സ്റ്റേ ചെയ്യാനും, പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതൊന്ന് കമ്പസ്റ്റീവായിട്ട് ചെയ്യാനും എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം.
3: മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈൻ ആണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങൾ

0: ഉണ്ട്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അപ്പൊ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പൊ മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെ കൃഷിവകുപ്പിന്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പൊ അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം മാഡം അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
1: ഓക്കെ, പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഞാൻ ഈ വളം ഉപയോഗിച്ചതിന്റെ ഈ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷിയുണ്ട്. പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറില്ല. ചില സമയത്ത് എനിക്ക് കൊടുക്കാനും കഴിയാറില്ല. ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോവുക. അപ്പൊ അതിന്റെ ഒരു ഹെൽപ്പും കൂടെ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞാലും നന്നായിരുന്നു.
0: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ? VFPCK കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ രീതി, അവർക്ക് മാർക്കറ്റുകളുണ്ട്, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്, അപ്പൊ ഒരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾക്ക് കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക അല്ലെങ്കിൽ VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
2: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷൻ കൊണ്ടുകൊണ്ട് വേണം, ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ വേണം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുടെ ഒക്കെ കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെയൊക്കെ കൂടുതൽ കൂടിയാലും മേഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും. എന്തായാലും നല്ല കാര്യം മേഡം വിളിച്ചതിന് വളരെ നന്ദി മേഡം. അപ്പം ഈ കർഷകർ പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്, ആൾക്കാർ ആവശ്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്.
0: പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിയില്ലായ്മ നമുക്ക്. എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അതായത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും
2: എങ്ങനെയാണ് ചെയ്യുന്നത്.
0: അപ്പൊ
2: നമ്മുടെ ഈ ഒരു പോഷക തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിന്റെ കൂടെ തന്നെ ഒരു ഇൻകവും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
0: കാരണം നമുക്ക് വീട്ടാവശ്യത്തിന് ചിലവാണ് നമുക്ക് അത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉത്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാനിങ് ഒക്കെ നടത്തി ഘട്ടഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ടൊരു ഉത്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച് വരുമാന മാർഗം, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗവുമാണ്. എല്ലാവർക്കും ഡിമാൻഡുണ്ട്.
2: പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തോട്ടം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഫാമിലി ആണെന്ന് വിചാരിച്ചു, 4 മെമ്പർ ഫാമിലി ആണെങ്കിൽ അപ്പൊ എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
0: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് 1 മെമ്പറിന് 1.5 സെന്റ് എന്നാണ്. ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കില് 1.5 സെന്റ് ആണ്. അപ്പൊ ഒരു 4 മെമ്പർ ഫാമിലിക്ക് 2 സെന്റ് മുതൽ 3 സെന്റ് വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ പറ്റും. നമുക്കിപ്പോ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും.
2: പക്ഷെ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: അപ്പൊ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകൾ, ഒരു 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പൊ തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 മീറ്റർ നീളവും അതുപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കുക. അത് ഒരു 15 മുതൽ 20 സെന്റിമീറ്റർ ഉയർത്തി തവാരണം. അതുപോലെ തന്നെ ചാലുകൾ നമ്മൾ കൊടുക്കണം, കാരണം അധിക ജലം കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
2: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ
0: സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. 5 മുതൽ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ്, ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ തന്നെ നമുക്ക് മണ്ണിന്റെ ഒരു അമ്ലത്വത്തിന്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഉണ്ടോളമായിട്ടോ നമ്മൾ അപ്പൊ ആദ്യം മണ്ണ് നന്നായി

ചുരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ഒരു സെന്റിന് ഒരു കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ

0: പക്ഷെ ഏറ്റവും കൂടുതൽ വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡും പന്തൽ വിളകളാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം നമ്മള് ഈ പറഞ്ഞ കറിവേപ്പില ആണെങ്കിൽ പപ്പായ മുരിങ്ങ പോലെയുള്ള ചെയ്യുന്നത്. തുടക്കത്തിൽ ചെയ്യാൻ പറ്റും, കാരണം ഇവരുടെ ഈ പന്തലിൽ കയറി കൂടുതൽ അത് പടർന്നു വരുമ്പോ അതിനനുസരിച്ച് വെയില് ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. തുടക്ക സമയങ്ങളിൽ നമുക്ക് ചീര പോലെയുള്ള ചെറിയ ചെറിയ കിളിപ്പങ്ങൾ ചെയ്യാൻ സാധിക്കും.
1: ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കിട്ടാനുള്ള മാറി പ്രശ്നം പോകുന്നത്, കാരണം നല്ല വെള്ളമുള്ള സ്ഥലമാണ് വെള്ളമൊക്കെ. പിന്നെ ഈ മലക്കരയിലുള്ള ഈ കാന്താരിയിട്ടുള്ള ദിവസം നല്ല ആവുമ്പോഴത്തേക്കും കൂട്ടൽ പോലെ ഒരു സംഭവം കഴിഞ്ഞിട്ട്
0: പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ. ജലസേചനം കൊടുക്കുന്നുണ്ടാവും, വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗം കൂടെ ആവുമ്പോ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അതെ അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് തിരിഞ്ഞോ അല്ലെങ്കിൽ തുണി തന്നെ ചെറിയ ഇപ്പം ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് വേരുപടലത്തിലേക്ക് മാത്രം വെള്ളജലം കൊടുക്കുക, അപ്പൊ അധിക ജലം ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ, ലംബകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരി നല്ല അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോ ഒരു പരിധി വരെ വേരുപടലത്തിലെ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ
2: സഹായിക്കും.
0: പ്ലാസ്റ്റിക് ബോട്ടിൽസ് ചെറിയ പാൽ കവറുകളിൽ ഫില്ല് ചെയ്ത് ചെറിയ ഹോള് മാത്രം ഇട്ട് വയ്ക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ അതെ, അപ്പൊ ഗ്രോ ബാഗുകൾ നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗുകളൊക്കെ അവര് ചെറിയ ഹോളോട് കൂടിയാണ് കിട്ടുന്നത്. ഹോളിന് വലിപ്പം കൂടുന്നതും ഒരു ചിലപ്പോ ഒരു പക്ഷെ ഒരു കാര്യമാവും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ചകിരിച്ചോർ പോലെയുള്ള വെള്ളം പിടിച്ച് നിർത്തുന്ന ഉണ്ടല്ലോ നമ്മുടെ വളർച്ചാ മാധ്യമത്തില്, അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ചകിരിച്ചോർ കമ്പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ, അതുപോലെ കരിയില്ലല്ലോ, പിന്നെ എപ്പോഴും മൾച്ച് പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോബാഗാണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ പല കർഷകരും പറയാറുണ്ട് ഒരു മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും, ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസ് അതായത് നമ്മുടെ പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ മെയിൻ നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിനെ ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ. കാന്താരിയുടേത് ഇപ്പൊ ലക്ഷണം പറഞ്ഞ മനസ്സിലാക്കിയത് വെള്ളീച്ച ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ച ആയിരിക്കും, അല്ലെങ്കിൽ മീലിമൂട്ടകളിലാണോ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പൊ രണ്ടും നീലുറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പൊ രണ്ടും നീലുറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പൊ നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം അതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മള് എല്ലാം കൃഷിഭൂമിയുടെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്നത്
1: നല്ലതായിരിക്കും.
0: അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വയ്ക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വയ്ക്കാം. അതെ
2: അതെ, അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെന്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ
0: മതിയാവുക.
2: നമ്മുടെ അടുക്കള തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷക തോട്ടത്തിൽ നമ്മൾ വെറൈറ്റീസ് സെലക്ട് ചെയ്യുമ്പോൾ

0: നാടൻ വെറൈറ്റീസ് കിട്ടും, സംഗരീനം വെറൈറ്റീസ് ഉണ്ട്, ഹൈലിംഗ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
1: നമ്മളിപ്പോ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷിയും സാധാരണയായിട്ട് കർഷകർ ഹൈലിംഗ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ, കാരണം അതാവുമ്പോൾ വില കൂടുതലാണ്. അപ്പൊ ഒരു പോഷകത്തോട്ടത്തിലേക്ക് അതിന് ആവശ്യം ഇല്ല, സാധാരണ വെറൈറ്റീസ്. അപ്പൊ നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലും വിത്തുകളും തൈകളും ലഭ്യമാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പൊ അത് നമ്മള് വാങ്ങി പ്രോട്ടറികളിലൊക്കെ ആണല്ലോ തൈ ഉൽപ്പാദിപ്പിച്ച്, അത് നല്ല രീതിയിൽ പ്രോട്ടറികളിൽ നിന്ന് തൈകൾ വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വിത്ത് വാങ്ങി നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ച് നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാം. അത് രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
0: ഹൈലിംഗ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ് കിട്ടാൻ
1: സാധ്യതയുണ്ട്. അതെ, നമുക്കിപ്പോ കൂടുതൽ നമുക്ക് കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങൾക്ക് ഹൈലിംഗ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ്
0: കൊടുക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ആരാണ്?
2: പ്രശ്നങ്ങള് തക്കാളിയിലെ ദ്രുതപാഠം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അത്തിജാമ്പ പോലെ താമ്പയുടെ കായ് ചേർത്ത് നല്ല കായ്ച്ച ശല്യം കൊണ്ടാവാം, പുള്ളു കീടാണ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ചില തീത്തങ്ങള് മാതപ്പെട്ട പുറത്ത് മൊത്തം കറുത്ത ഡോട്ട് വീണിട്ട് പിന്നെ അത് അവിഞ്ഞു പോലെ, അതേസമയം ഇപ്പോ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മുന്നത്തെ ക്ലൈമറ്റില് മഴയൊക്കെ വരുന്ന കുറച്ച് മുന്നത്തെ ക്ലൈമറ്റിൽ നല്ല കളറുകൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കറുത്ത ഡോട്ട് പോലെ വന്നിട്ട് പിന്നെ അത് അവിഞ്ഞു പോയി. പിന്നെ തിരുനല്ല സംവിധാനം ഇപ്പോ അത് മൊത്തം മാറ്റി എടുക്കേണ്ട ഒരു സമയമായി. അപ്പൊ അതെല്ലാം മാറ്റി എങ്കിലും മഴ തരുന്ന തീയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ അത് ആക്കിയെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇനിയുണ്ട് ഡൗട്ട്. എന്നാലും അതിനെ
1: ആദ്യം പറഞ്ഞത് തക്കാളിയുടെ ദ്രുതവാട്ടമാണ് അല്ലേ? അപ്പം അത് നമുക്ക് ദ്രുതവാട്ടം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ ദ്രുതമാണ്. അപ്പൊ ഒരു ദിവസം ഇത് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആവുമ്പോൾ നന്നായിട്ട് വാടി നിൽക്കും അല്ലെ, അത് പെട്ടെന്ന് തന്നെ മറ്റു ചെടികളിലേക്ക് ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു പ്രൊഫൈലാക്ടിക് മെഷർ, അതായത് ഈ രോഗം വരുമെന്നൊരു മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മെഷർ എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണാസ്, സ്യൂഡോമോണാസ് പ്രത്യേകിച്ച് ഈ പാട്ടുരോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് ഫലപ്രദമായ സ്യൂഡോമോണാസും പച്ചച്ചാണകവും കൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസ് 20 ഗ്രാം, അതുപോലെ ഒരു പിടി പച്ചച്ചാണകം കൂടെ ചേർത്ത് തുടക്ക സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊരു സ്പ്രേ കൊടുത്താൽ ഒരു പ്രൊഫൈലാക്ടിക് എന്ന നിലയിൽ നല്ലതായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. നമ്മളൊരു 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ആ തടത്തിൽ ഒന്ന് ഒഴിച്ച് അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും. അതെ, ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിൽ കലക്കുന്ന ആ മണ്ണിന് ഇഷ്ടമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ
0: മതി.
1: മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ ആപ്പിൾ ജാമ്പയുടെ പൊട്ടുകൾ, അത് ഇപ്പൊ ഒരു കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും പ്രശ്നമാണ്, നമ്മള് വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലെ. അപ്പൊ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ നമ്മുടെ പഴയച്ച കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും മാവിന്, അത് മാവിനുള്ള കെണിയുണ്ട്. അതുപോലെ നമ്മള് അല്ലെങ്കിൽ വേറെ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം ആപ്പിൾ ജാമയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞിലും അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പൊ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചതോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക. മനസ്സിലായോ? മറ്റേ ഫെറമോൺ നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മാവിനും അതുപോലെ വെള്ളരി വറു വിളകൾക്കുമാണ്. രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്. വീട്ടിലതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മോണിറ്ററിംഗ് പറ്റുമല്ലോ ദിവസവും. അത് നമുക്ക് അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഓർമ്മിച്ച് അതും നല്ലതാണ്. ചിരട്ട കെണിയായിട്ടോ ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയും കൂടെ പഴം കനകുറി ചരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശിനി, പൊതുവെ മാലത്തിയോടാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശിനി അതിൽ ഒഴിച്ചു വെച്ചാല് ഈ പഴയച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസി കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും
2: ഗ്ലാസ്
1: ഊൾ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് ഗ്ലാസ് വൂൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. റീപ്ലേസ് ചെയ്യാൻ

0: ഒരു എഫക്റ്റീവ്നെസ് വരില്ലേ.
1: മാവല വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റായി
0: നമ്മള് വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. നമ്മളെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പല ഇനോക്കുലം കമ്പോസ്റ്റിംഗ് കിട്ടും, മീൻ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം കിട്ടും. അത് മേടിച്ച് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ബയോമീൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ വീഡിയോസ് ലഭ്യമാണ്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിങ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കരിയിലകൾ നിറച്ച്, പക്ഷെ അത് കരിയിലകൾ കമ്പോസ്റ്റ് ചെയ്യാനല്ല, നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനല്ല, അതിന്റെ ഇടയിൽ നമ്മൾ കരിയിലകൾ വെച്ച് കമ്പോസ്റ്റിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാറുണ്ട്.
2: പക്ഷെ
0: കരിയിലകൾ എന്റെ അഭിപ്രായത്തിൽ ശേഖരിച്ച്
1: ഉൾപ്പെടുത്തുന്നതായിരിക്കും.
2: ഞാൻ അങ്ങനെ കിട്ടി വെച്ച് എടുക്കാറാണ്.

അടുക്കള തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം സമാപിക്കുന്നു. ഡോക്ടർ സുഷാ വി എസുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്.

ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.

0: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ. ചോദ്യം ഇതായിരുന്നു, IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം, ഇഞ്ചി. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പച്ചക്കറി ആവശ്യത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇഞ്ചി ഇനമാണ് IISR സുരസ. കർഷക പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത സുരസ നാരു കുറഞ്ഞതും കറികൾക്ക് ഹൃദ്യവും വ്യത്യസ്തവുമായ രുചി പ്രദാനം ചെയ്യുന്നതുമായ ഒരിനമാണ്. അടുക്കള തോട്ടക്കാർക്കും ചെറുകിട കർഷകർക്കും ഇത് അനുയോജ്യമാണ്. ഗ്രോ ബാഗ് കൃഷിക്കും ഈ ഇനം യോജിച്ചതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.
1: വയലും വീടും സമാപിക്കുന്നു.

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭജല
1: ആകാശവാണി കണ്ണൂർ.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
9: എന്തിനാ ഒരു വിഷമം?
10: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
9: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
10: അതെവിടെ നിന്ന്?
9: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
12: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
11: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
14: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
15: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
14: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
15: എന്നാ ഞാനും വരുന്നളയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. പൈവള്ളിക്കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ ജൂനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:00 സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9847-1571-20. ബന്തടുക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ അറബിക് പാർട്ട് ടൈം തസ്തികയിൽ അധ്യാപന നിയമനത്തിലുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2:00 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9207-507-232. ധർമ്മടം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫുൾ ടൈം സ്വീപ്പർ കം സാനിറ്റേഷൻ വർക്കർ തസ്തികയിൽ HMC മുഖേന താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച September 7 11:00 മുതൽ ഉച്ചയ്ക്ക് 1:00 വരെ PHC നടക്കും. ഫോൺ നമ്പർ 0490023162111. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്തി യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ ശ്രീ പി രാധാകൃഷ്ണൻ. പമ്പാനദിയിലെ ആവേശപെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: ദിസ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ഓണം സെലിബ്രേഷൻസ് ഈസ് എ ഗ്ലോറിയസ് സിംബൽ ഓഫ് കേരളംസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഡിവോഷൻ ആൻഡ് ടൈംലെസ് ട്രഡീഷൻ. ദാറ്റ് ഈസ് ദ റീസൺ നോ അതർ സ്റ്റേറ്റ് ഇൻ ദിസ് കൺട്രി ഈസ് ബീയിങ് കാൾഡ് ആസ് ദി ഗാഡ്സ് ഓൺ കൺട്രി. There is only one single state in the whole of the nation, that is God's country, that is Kerala, that we all are proud of it.
0: ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയോടം ഒന്നാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.
2: സുഖത് സംയോഗ് ഹം ഇസ് വർഷ് അപ്നി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കി 15th ആനിവേഴ്സറി ഭീ മനാ രഹേ ഹൈ. മുജേ ഖുശി ഹൈ ഇസ് വിശേഷ അവസര പർ ഹം അപ്നെ സംബന്ധോ കോ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കാ ദർജാ ദേനേ ജാ രഹേ ഹൈ. ഹം ഇസ്കേ അന്തർഗത് ഠോസ് ലക്ഷ്യ നിർധാരിത് കർത്തേ ഹുയേ ആഗേ ബഡേംഗേ.
0: സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. സെപ്റ്റംബർ 1 നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കക്കിൽ SCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768. 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5th ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി

0: രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ബോട്ടെകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈയാഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് സംഘടന ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റ് കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു.
2: ആജ് ഹമാരി ബേട്ടിയോ കെ സപ്നോ കി ഉഡാൻ ധർത്തി സെ നികൽകർ അന്തരിക്ഷ തക് പഹുഞ്ച് റഹി ഹൈ ഔർ ആപ്കോ യേ ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലി ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് റഹാ ഹൈ ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തി സെറ്റ് ഇസ്കെ മാധ്യമ സേ 108 ദേശോ കി 12,000 ഛാത്രാവോ കോ സാറ്റലൈറ്റ് ടെക്നോളജി സിഖ്നേ ഔർ ഇന്നോവേഷൻ കെ ക്ഷേത്ര മേ ആഗേ ബഡ്നേ കാ അവസർ മിൽ റഹാ ഹൈ.
0: സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപത്തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വാനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബാലസോറിൽ സുവർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത

0: നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ.

0: രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
2: നമസ്കാരം സർ. നമസ്കാരം.
1: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
2: നന്ദി സർ. അങ്ങനെയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
1: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
2: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
1: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
2: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തന്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു. അതിന്റെ പേര്

0: ഭൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം AD 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിന്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷി ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുൾ ആക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി, സർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പൺ ആയിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അത് ഒരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൌൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷന്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മൾ എല്ലാവരുടെയും സൈറ്റ് ആകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്ട് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമെ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്: ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള

സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും

വളരുന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഹേഗ് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021-ൽ ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തന്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിംഗ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലിസിന്റെ 1000-ക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ൽ അധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും
ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്.

എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ അധികം സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായൊരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത് റേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത് റേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാൻത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ

0: ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ഈ നിലയത്തിൽ 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്, 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ ജി രാഘവേന്ദ്ര പ്രസാദിന്റെ വയലിൻ കച്ചേരി, 11:00 ചലച്ചിത്രഗാനങ്ങൾ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകൾ

0: നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനകരമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപ്പെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയൂടം ഒന്നാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയൂടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപ്പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കെന്റിൽ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലിക് സമ്മാനിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കെക്കിൽ എസ്ഇഒ അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768, 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5th ദിനമായി ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം പുരോഗമിച്ചു വരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ സീറാം സാംബശിവ റാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2nd September മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അംഗനവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ തായ്ലന്റ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിന് കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനത്തിന്

ഉള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 10:30 ദേശീയ ആരോഗ്യ ദൌത്യം കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467220946. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ ഒഴിവുള്ള ജനറൽ മെഡിസിൻ, ഓഫ്താൽമോളജിസ്റ്റ്, അനസ്തേഷ്യോളജിസ്റ്റ് എന്നീ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 7 രാവിലെ 11:30 NHM ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467220946. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 2 രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 0499924562. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 11:00 ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0490234607. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഡോക്ടർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 5 രാവിലെ 10:00 അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. യോഗ്യത MBBS ബിരുദം, കേരള മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 0467220971. കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കാസർഗോഡ് ജില്ലയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 30 വയസ്സ്. അപേക്ഷാ ഫോം www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 8 വൈകുന്നേരം 5 മണിക്കകം കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7012766725. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: അതോടൊപ്പം ചേട്ടന്റെയും ചേച്ചിയുടെയും സ്നേഹത്തോടെയുള്ള സംസാരങ്ങളും ഒക്കെ കൂടി ചേരുമ്പോ ഈ ഓണം വളരെ സ്പെഷ്യൽ ആയിരുന്നു എന്നാണ് വിജിത ചേരോറ എഴുതിയിട്ടുള്ളത്.
1: താങ്ക് യു. ഇത് മൊയ്തീൻ കുഞ്ഞ് തിരുക്കാക്കരയുടെ മെസ്സേജാണ്. സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൺസ് ജോസഫ് തന്റെ ജീവിതാനുഭവങ്ങളും മനോഹരമായ ഗാനങ്ങളും കോർത്തിണക്കി അവതരിപ്പിച്ച 21-ാം തീയതിയിലെ ആവണി പൊന്നുനാൾ വളരെ ഇഷ്ടപ്പെട്ടു.
0: രാധാകൃഷ്ണൻ പാനുണ്ടിയുടെ മെസ്സേജ്: കഴിഞ്ഞ തലപ്പണത്തിൽ ചേച്ചി എന്നോട് വയൽക്കരയിലും തോട്ടിൻപക്കിലും ഇറങ്ങി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഉത്രാട തലേന്ന് ഞാനും മകൾ ശ്രീകുട്ടിയും കൂടി രാവിലെ തന്നെ പാനുണ്ട അമ്പലത്തിൽ പോയി വയൽക്കരയിലൂടെ നടന്നു വരുമ്പോൾ ഒരുപാട് നാട്ടുപൂക്കൾ കണ്ടു. അതല്ലേ ഞാൻ പറഞ്ഞത് പോകണമെന്ന്? നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം പോലെ മൂക്കുറ്റി പൂക്കളുടെ മഞ്ഞപ്പാടം, ഒരു വെള്ളിയിൽ അതിരാണിയും തെറ്റിയും മുള്ളും പൂവും കാക്കപ്പൂവും പറിച്ച് തിരികെ വരുമ്പോൾ വഴിവക്കിലെ ഒരു വീട്ടിൽ നിന്നും അശോകത്തിന്റെ പൂങ്കുലയും കുറച്ച് അരിപ്പൂവും കിട്ടി. പക്ഷേ തുമ്പപ്പൂക്കൾ വിരിഞ്ഞത് കാണാൻ കണ്ണുകൾ വരാതെ കുലിച്ചു. ഒരിടത്തും തുമ്പ വിരിഞ്ഞത് കണ്ടില്ല. തുമ്പപ്പൂക്കൾ വിരിഞ്ഞില്ലെങ്കിലും അത്തം മുതൽ ആകാശവാണിയിലൂടെ ഒഴുകിയെത്തിയ തുമ്പപ്പൂവിന്റെ നർമ്മണമുള്ള ഓരോ പരിപാടികളും മനസ്സിന് ഒരു ഓണസദ്യ തന്നെയായിരുന്നു എന്നാണ് രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്.
1: വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുനാൾ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. ഗായിക എന്ന നിലയിലും സംഗീത ഉപകരണങ്ങളിലെ വിദഗ്ധ എന്ന നിലയിലും അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതായിരുന്നു ആ പരിപാടി. മാത്രമല്ല പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പ്രചോദനവും ആ പരിപാടി നൽകി. അതേ പരിപാടിയെ കുറിച്ചാണ് നായാട്ട് പാറയിൽ നിന്ന് ചീന സരിത്തും എഴുതിയിട്ടുള്ളത്. അപൂർവമായ കഴിവുകൊണ്ട് സംഗീത ലോകത്ത് തനതായ ഇടം നേടിയ അസാധാരണ പ്രതിഭയാണ് വൈക്കം വിജയലക്ഷ്മി. അവർ തന്റെ ഓർമ്മകളും അനുഭവങ്ങളും ഒപ്പം മനോഹരമായ ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ആവണി പൊന്നുനാൾ ഏറെ ഇഷ്ടമായി.
0: നമ്മുടെ ശാന്താവിളിയാങ്കോട് പതിവ് പോലെ നീണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത്തവണ വ്യത്യസ്ത ഓണം പരിപാടികളുമായി ശ്രോതാക്കൾക്ക് വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ആകാശവാണി ഒരുക്കിയത്. പല നിലയങ്ങളിൽ നിന്നായി പലരും പങ്കെടുത്ത മിക്ക പരിപാടികളും ഓണത്തിന്റെ മാറ്റുകൂട്ടി, പിന്നെ ഈ ആഴ്ച പ്രക്ഷേപണം ചെയ്ത കാവ്യാഞ്ജലി, എല്ലാ കവിതകളും ഓണത്തെക്കുറിച്ചുള്ളതായിരുന്നു. അത് ഏറെ ഗൃഹാതുരത്വം ഉണർത്തുന്നതുമായി, അതുപോലെ വടക്കൻ പാട്ടുകളുടെ പിന്നാമ്പുറ കഥകളും വിവരണങ്ങളുമായി എത്തിയ ഗാനലോക വീഥികളിലും ഒരുപാട് ഇഷ്ടമായി. തിരുവോണ നാളിൽ കിട്ടിയ ഏറ്റവും മികച്ചൊരു സമ്മാനത്തെക്കുറിച്ചാണ് വി ശിവദാസൻ കണ്ണാടിപ്പറം എഴുതിയിട്ടുള്ളത്. ജാലകത്തിൽ പ്രശസ്ത കലാകാരൻ വിനോദ് കോവൂർ അതിഥിയായി എത്തിയതിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മോസാക്കായിയായും മൊയ്തുക്കയായും പ്രേക്ഷക മനസ്സുകളിൽ ചില പ്രതീക്ഷ നേടിയ വലിയൊരു അഭിനേതാവാണ് അദ്ദേഹം. അദ്ദേഹം തന്റെ അനുഭവങ്ങളെ കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചത് മറക്കാനാവാത്തൊരു അനുഭവമായി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ പരിപാടിയെ കുറിച്ച് കുറച്ചധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. 26-ാം തീയതി തിരുവോണനാളിലെ ജാലകത്തിൽ സിനിമാ സീരിയൽ താരം വിനോദ് കോവൂരുമായി നടത്തിയ അഭിമുഖം ഈ വർഷത്തെ ഓണം അതിഗംഭീരമാക്കി കേട്ടു മതി വന്നില്ല ആ പരിപാടി എന്നാണ് സോപാനം ഷാജി മുഴക്കുന്ന് എഴുതിയിട്ടുള്ളത്. ഹരിദാസ് കൊട്ടക്കാനം കോവേരിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: പാട്ടിന്റെയും നർമ്മത്തിന്റെയും ഓർമ്മകളുടെയും ഓണസദ്യ ഒരുക്കി അതിഥിയായി വന്നെത്തിയ വിനോദ് കോവൂർ ജാലക പരിപാടി അതിഗംഭീരമാക്കി. ധനിയാമുള്ളി വെള്ളച്ചാലും നല്ലൊരു പാൽപായസം കുടിച്ച പ്രതീതിയായിരുന്നു ആ അഭിമുഖ പരിപാടി എന്ന് എഴുതിയിട്ടുണ്ട്. രാഗപൂവത്തൂരിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: അഭിനയ ചാരുത കൊണ്ട് മലയാളി മനസ്സിൽ ഇടനേടിയ പ്രിയ നടൻ വിനോദ് കോവൂർ 26-ാം തീയതി ജാലകത്തിലും പിന്നെ FM ഡയലിയിലും അതിഥിയായി എത്തി മനസ്സ് തുറന്നപ്പോൾ ഈ കലാകാരനെ കൂടുതൽ അടുത്തറിയുകയായിരുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ ആക്ഷേപഹാസ്യത്തിന്റെ കല്ലെടുത്തെറിഞ്ഞ് ഇദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പലരുടെയും മനസ്സ് തുറപ്പിക്കുന്നതുമായി. ഇനിയും ധാരാളം അവസരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് രാഗപൂവത്തൂര് മെസ്സേജ് അവസാനിപ്പിക്കുന്നത്.
1: 22-ാം തീയതി ജാലകം പരിപാടിയിൽ പയ്യന്നൂർ കാങ്കോലിനെ ഫിറ്റ്നസ് അക്കാഡമിയുടെ പ്രവർത്തനം വിവരിച്ചത് ഏറെ നന്നായി. അവിടെ നടത്തി വരുന്ന ഓരോ ട്രെയിനിങ്ങും വിദ്യാസമ്പന്നരായ ഒരുപാട് ചെറുപ്പക്കാരെ ജോലിയിൽ പ്രവേശിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിന്റെ സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ എന്ന് പുരുഷോത്തമൻ കാട്ടാമ്പള്ളി.
0: ഓലച്ചൂട്ടിനെ കുറിച്ചാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ മെസ്സേജ്. ഓണം സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ഓണം സൗജന്യങ്ങളുടെയും ഡിസ്കൗണ്ടിന്റെയും പാസ്തല ഓണമാണ്. ഇക്കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത 23-ാം തീയതിയിലെ ഓലച്ചൂട് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയിട്ടുള്ളത്. അതുപോലെ സജീവൻ സി ചേലക്കാടും അന്നത്തെ ഓലച്ചൂട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ആഗസ്റ്റ് 21 തീയതി

0: രാത്രി 10 മണിക്ക് കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം അതീവ ഹൃദയമായി എന്ന് വിശാലാക്ഷൻ കുറ്റിക്കലം.
1: അടുത്ത മെസ്സേജ്, കെ പി പ്രമാനന്ദൻ എന്ന അതുല്യ ഗായകന്റെ ജീവിതം വരച്ചുകാട്ടിയ ഓർമ്മകളുടെ സംഗീതം മനോഹരമായിരുന്നു. പിന്നെ ചിങ്ങം 1-ാം തീയതി കൈവെള്ളൂരിലെ ഭാസ്കരേട്ടന്റെ കൃഷി ജീവിതം പറഞ്ഞ ഹരിതവീഥി, കൂടെ കൃഷിക്കുശലം, എല്ലാം വളരെ നന്നായി. പിന്നെ കരുതൽ കണ്ണൂർ എന്ന കൂട്ടായ്മ നമ്മൾ കണ്ണൂരുകാർക്ക് തികച്ചും ആശ്വാസവും അഭിമാനവുമാണെന്ന് ജാലകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാ പരിപാടികളും വളരെ മികച്ച നിലവാരം പുലർത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് നൈഷാജ് അഴീക്കോട് മയിലാടത്തരം. 24-ാം തീയതിയിലെ വായനയുടെ വാതായനകളെ കുറിച്ചാണ് ബിന്ദു ടീച്ചർ കണ്ണപുരം എഴുതിയിട്ടുള്ളത്. ചന്ദ്രമതി എഴുതിയ ഒഴുകാതെ ഒരു പുഴ എന്ന ജീവചരിത്ര നോവലിലൂടെ ടോൾസ്റ്റോയിയുടെ ഭാര്യയായ സോഫിയയുടെ കഥ പറഞ്ഞ് ടോൾസ്റ്റോയിയുടെ നമ്മളറിയാത്ത ഒരു മറുപുറം ഞെട്ടലോടെ കാണിച്ചു തന്നപ്പോൾ ആശ്ചര്യവും വേദനയും തോന്നി. ആ നോവലിനെ പരിചയപ്പെടുത്തിയ മീരാ കൊയ്യോടിനും ആകാശവാണിക്കും നന്ദി. അടുത്തതായി ഞാൻ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പോകുന്നത് ആ നോവലായിരിക്കും. എന്റെ പുസ്തക സെലക്ഷനിൽ പലതിനും കാരണമാകുന്ന വായനയുടെ വാതായനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു എന്നാണ് ബിന്ദു ടീച്ചർ എഴുതിയിട്ടുള്ളത്. പിന്നെ ഓണം കഴിഞ്ഞെങ്കിലും നമുക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
0: മണിബാലൻ ഉറപ്പള്ളിയുടെ മെസ്സേജും ഓണാശംസകൾ അറിയിച്ചുകൊണ്ടാണ്. പിന്നെ 18-ാം തീയതി അവതരിപ്പിച്ച ഗാനലോക വീഥികളിലെ എല്ലാ പാട്ടുകളും അവതരണവും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നാരായണൻ തലവിലും നമുക്ക് ഓണാശംസകൾ നേരിട്ടുണ്ട്. പിന്നെ 20-ാം തീയതി ജാലകത്തിൽ കതിരൂർ ആർട്സ് ഗാലറിയെ കുറിച്ച് അതിന്റെ ഭാരവാഹികൾ സംസാരിച്ചത് ഏറെ ഹൃദയസ്പർശിയായി തോന്നി.
1: അടുത്ത മെസ്സേജ്, സി വി ദയാനന്ദൻ പയ്യന്നൂർ. തിരുവോണ ദിവസം മന്ത്രി പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഓരോ ഗാനത്തിന്റെയും 4 വരി പാടിക്കൊണ്ട് അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചത് വ്യത്യസ്തമായി എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റളി, പിന്നെ കെ പി ജാനകി പരിപ്പായി ഇവരുടെ മെസ്സേജ്. സംഗീത സംവിധായകൻ ശരത് അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗാനങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലെ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാലും വളരെ മികച്ചതായിരുന്നു.
0: വയനാടിനുള്ള പ്രസിദ്ധ ബാലചന്ദ്രൻ 21-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ അൽഫോൺസ് ജോസഫ് പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ജീവിത അനുഭവങ്ങളും കേട്ടപ്പോൾ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല.
1: ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവിന്റെ മെസ്സേജ്, പഴയകാല അടുക്കള ഓർമ്മകളും അമ്മ മണവും ഒത്തുചേർന്ന ഓലച്ചൂട്ട്, പിന്നെ കവിതാ നേരം, പിന്നെ സംഗീത സംവിധായകൻ ശരത്, മന്ത്രി പി സി വിഷ്ണുനാഥ് എന്നിവർ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൻ, നടൻ വിനോദ് കോവൂർ പങ്കെടുത്ത ജാലകം, ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനൊക്കെ പുറമെ എനിക്ക് ഓണത്തിന്റെ ആവേശം മൊത്തം പകർന്നു തന്നത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ കമന്ററി തന്നെയായിരുന്നു. ശരിക്കും പഴയ കാലം തിരിച്ചു കിട്ടിയ ഫീൽ ആയിരുന്നു. വള്ളം കളി കാണാൻ ടി വി വച്ചെങ്കിലും റേഡിയോയിലെ കമന്ററിയാണ് കൂടുതൽ ആവേശമെന്ന് തോന്നി ടി വി ഓഫ് ചെയ്തു. എന്തായാലും ആകാശവാണി ഇപ്രാവശ്യത്തെ ഓണം മൊത്തമായി കളറാക്കി എന്നാണ് ബിന്ദു സുന്ദർ എഴുതിയിട്ടുള്ളത്. ഇനി കത്തുകളും കൂടി നോക്കാം. അഭിലാഷ് പാറക്കാടിയുടെ കത്താണ്. 21-ാം തീയതി കെ എൻ രാധാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോ ദീപകമായി അന്നേ ദിവസം തന്നെ ആവണി പൊന്നുഞ്ഞാൽ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് അവതരിപ്പിച്ചതും ഇഷ്ടപ്പെട്ടു. ഗൃഹലക്ഷ്മി പരിപാടിയിൽ സെൽഫ് ഡിഫൻസ് എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന തത്സമയ ഫോണിൻ പരിപാടിയും നന്നായി. പിന്നെ പയ്യന്നൂർ മമ്പലത്തെ വിജയന്റെ കത്ത്, 18-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാലിൽ വൈക്കം വിജയലക്ഷ്മി അതിഥിയായി എത്തി അനുഭവങ്ങൾ പങ്കുവച്ചത് വളരെ ഇഷ്ടപ്പെട്ടു.
0: കാർത്തിക അണ്ടലൂർ, ഗുഡ് ഇംഗ്ലീഷ് പരിപാടി ഏറെ ഇഷ്ടമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ആ പരിപാടി.
1: ലഹരിക്കെതിരെ കലയിൽ കൂടിയും സ്പോർട്സിൽ കൂടിയും സമൂഹത്തിന് പാഠമാകുന്ന സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന പെൺകൂട്ടായ്മയെ കുറിച്ച് പ്രക്ഷേപണം ചെയ്ത ജാലകം ശ്രദ്ധേയമായെന്നാണ് ശങ്കരൻ തിരക്കിനിയിൽ കോറോം എഴുതിയിട്ടുള്ളത്. പിന്നെ എ കെ മുഹമ്മദ് എടക്കാട്, അദ്ദേഹത്തിന്റെ കത്ത് സാഹിത്യരംഗത്തെ കുറിച്ചാണ്. 16-ാം തീയതിയിലെ സാഹിത്യരംഗം ശ്രദ്ധേയമായ ഒരു സാഹിത്യ വിരുന്നാണ് സമ്മാനിച്ചത്. ആദ്യം കേട്ട കഥ ഗഗനചാലി മികവുറ്റ അനുഭൂതി നൽകി. ചില കാൽപ്പനിക സമസ്യകളിലൂടെ കടന്നുപോയ കഥയുടെ പരിണാമഗുപ്തി ഏറെ ഹൃദ്യമായി. പിന്നെ ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ കവിതകൾ ശ്രവ്യമധുരമായി. ബാബുരാജ് അയ്യലൂരിന്റെ കഥയും സമകാലിക സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊതുബോധത്തെ നവീകരിക്കാൻ ശേഷിയുള്ളതായി തോന്നി. അഭിനന്ദനങ്ങൾ എന്നാണ് കെ കെ മുഹമ്മദ് എഴുതിയിട്ടുള്ളത്. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: തുടർന്ന് എഴുതുക കത്തുകൾ.

0: എന്നിട്ട് വിലാസം
1: ദർപ്പണം ആകാശവാണി കണ്ണൂർ 4.
0: മെസ്സേജിൽ അയക്കുന്ന ഫോൺ നമ്പർ
1: 94 95 96 70 80. നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: വിനോദ് ബാബു,
1: മഞ്ജു രമേശ്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഈ ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ശങ്കർ മഹാദേവനും റിമി ടോമിയും ചേർന്ന് പാടിയ ഗാനമാണിത്. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11 മണിക്ക് തുടർന്ന് കേൾക്കാം.

0: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെ വിവിധയിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: ആലപ്പുഴയിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷ ചടങ്ങ് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 10 നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കൌമുദി ചീഫ് എഡിറ്റർ ദീപു രവി സ്വാഗതമാശംസിച്ചു. മാറുന്ന മാധ്യമലോകത്ത് വിശ്വാസ്യതയും മാധ്യമധാർമ്മികതയും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ ഉദ്ഘാടന പ്രസംഗം.
2: ഞാൻ

0: in favor of such a positive steps. With these words, I once again wish Kerala Kaumudi should serve the people in by raising their voice in the right way for many more centuries. Jai Hind, long live Mother Bharat, long live Kerala. Thank you.
1: Padma Bhushan Lebhicha SNDP Yogam General Secretary Vellapalli Nadesane Charangil Adirichu. Thudarnnu Vidyabhyasam, Samukhya Pravartanam, Madhyamam, Vyavasayam, Aarogyam, Tourism Thudangi വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്ക് കേരള കൌമുദി എക്സലൻസ് പുരസ്കാരങ്ങളും ഉപരാഷ്ട്രപതി സമ്മാനിച്ചു. തുടർന്ന് ഇന്നുച്ചയ്ക്ക് ആറന്മുള ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം സത്രക്കടവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പത്തനംതിട്ട MP ആന്റോ ആന്റണി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി MJോൺ, ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, ആറന്മുള MLA അബിൻ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ആറന്മുള പള്ളിയോട സമിതി സേവാസംഘം പ്രസിഡന്റ് സാംബദേവൻ കെ ചടങ്ങിന് സ്വാഗതമാശംസിച്ചു. ഉപരാഷ്ട്രപതി നിലവിളക്ക് കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു.
2: ഞാൻ ഭാരത മാതാവിന്റെ പുണ്യ പൊർപാദങ്ങളെ തൊട്ടു വന്ദിക്കുന്നു. ഓൺ ദി ജോയസ് ഒക്കേഷൻ ഓഫ് ദി ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ, the dignitaries on the dais with me our honorable governor of Keralam and Tamil Nadu Sri Rajendra Viswanath Arlekar ji, my good old friend and the home minister of Keralam Sriman Ramesh Chennithala ji, the young and dynamic minister for higher education in government of Keralam Sri Roji M John ji, honorable minister of water resources Keralam our beloved Mons Joseph ji, member of the parliament of our Pathanamthitta constituency our beloved Sri Anto Antony ji, member of legislative assembly of Aranmula Sriman Abin Varghe ji, priyapatta sagodari sagodaranmare namaskaram ellavarkkum enna ഓണ സംശകൾ. ഐ വാസ് ടോൾഡ് ബൈ രമേശ് നിതലാജി ദി റെസ്റ്റ് ഓഫ് ദ കേരള ഓണം ഹാസ് ബീൻ സെലിബ്രേറ്റഡ് 2-3 ഡേയ്സ് ബിഫോർ, ബട്ട് ഫോർ ആറന്മുള ദി ഓണം ഈസ് കംബൈൻഡ് വിത്ത് ദിസ് ബോട്ട് ഫെസ്റ്റിവൽ, ദാറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് ഐ ആം വെരി മച്ച് പ്രൗഡ് അബൌട്ട് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ആർ ഓർഗനൈസിംഗ് ദിസ് ഗ്രേറ്റ് ഫെസ്റ്റിവൽ. And this festival is continuously organized for more than 100 years. That itself shows that whatever may be our lifestyle will get changed, but we are here to save our traditions. That is the greatness that I am seeing in front of my eyes. And one more thing I want to share with you. In the recent session of Rajya Sabha, the name Kerala has been corrected as per our tradition as Keralam, and as the chairman of Rajya Sabha I had the privilege of presiding over the passage of the state renaming bill during the recently concluded session, and I have seen cutting across the party all the Kerala MPs of Rajya Sabha were enthusiastically participating in it, and I have seen a very happiness in their faces. We celebrated the Onam festival last week, and on this auspicious occasion I extend my warmest greetings and best wishes to each one of you and pray that your lives are filled with happiness, prosperity and harmony. This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. That is the reason no other state in this country is being called as the God's own country. There is one single state in the whole of the nation that is God's country, that is Kerala, that we all are proud of it. Aranmula globally occupies a unique place and is known for its ancient Sri Parthasarathi temple, believed to be constructed around 1800 years before. The famous Aranmula

0: glorious legacy of Warren Mullah. May the rhythm of the oaths continue to echo the spirit of harmony and togetherness. Nani, Namaskaram, Jai Hind, Long Live Mother Bharat, Long Live Kerala.
1: സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ വാക്കുകൾ.
2: ഇറ്റ്സ് സോ വാസ്റ്റ് ആൻഡ് വി ഹാവ് ഓൾ ദീസ് ട്രെമെൻഡസ് റിച്ച് കൾച്ചർ ഇൻ അവർ സ്റ്റേറ്റ്. ഐ ഹാവ് ബീൻ ഓൾവേസ് ടെലിംഗ് അതേഴ്സ് ദാറ്റ് അവർ കേരളം ഹാസ് എ ബിഗ് കൾച്ചറൽ ഹെറിറ്റേജ്, വെരി റിച്ച് കൾച്ചർ, ആൻഡ് ദീസ് ഹോൾ കൾച്ചർ ഹാസ് ടു ബി ഫോളോഡ് by the rest of our country, and that what I see today here is the same cultural heritage, same cultural richness. So that richness, that culture has to be maintained. My request to the government of Kerala that this festival should be developed in a tourism way. This can be given a status of tourism, and all other people from our country and other parts of the world can be invited for this particular function, not only because there are other races are there, but this type of function that propounds, that propagates our culture, which is this particular, I was told that function is for more than 600 years it is happening here. The so rich is our tradition, so this has to be brought before our country, before the world.
1: വെള്ള പതാക വീശി ജലമേളയ്ക്ക് തുടക്കം കുറിച്ചു. എ ബാച്ചിലെ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിലെ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് പമ്പാനദിയിലെ ജലമേളയിൽ അണിനിരന്നത്.
3: തുടർന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, ബിന്ദു കൃഷ്ണ, റോജി എം ജോൺ, കെ എ തുളസി, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദ്വിദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. ഉപരാഷ്ട്രപതി നാളെ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് രാത്രി 9:30 കേൾക്കാം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ ഈണം. ചിത്രം അനന്തഭദ്രം. പാടിയത് എം ജി ശ്രീകുമാറും മഞ്ചേരിയും ചേർന്ന്.

ചിത്രം ക്ലാസ്മേറ്റ്സ്. പാടിയവർ വി ദേവാനന്ദ്, ജ്യോത്സ്ന, സോണിയ. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം അലക്സ് പോൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.